ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 24 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 6, കൊലവർഷം 1201 എടവം 13, 2026 മെയ് 27 ബുധനാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാപ്പിൽ ശിവരാമൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡ്രിക്കോഡ് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. വിളർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ കലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോ ദേ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. ആസ്മ, ത്വക്ക് രോഗങ്ങൾ, വാദരോഗങ്ങൾ, മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. ജി ശങ്കരക്കുറുപ്പിന്റെ ഏക സമ്പാദ്യം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ചൊല്ലുന്നത് മഞ്ജു മേനോൻ. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിത പാഠം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല BV സംസാരിക്കുന്നു.

8:10 റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകളം. 8:20 രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവന്നൂർ. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഇസൈ മഴ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. സമയം 6:00 കഴിഞ്ഞ് 4:45. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: the actual evaluation work. The board stated that on-screen marking system has been implemented to enhance transparency in assessments with strong grievance redressal mechanisms. The board also reassured the concerned that robust safeguards are in place to ensure the integrity and security of the evaluation platform. India Meteorological Department, IMD, has issued a red alert predicting heat wave to severe heat wave conditions over Madhya Pradesh, Uttar Pradesh and Vidarbha today. The weather agency has also forecast heat wave conditions over Delhi, Haryana, Chandigarh, Punjab, Rajasthan, Chhattisgarh, coastal Andhra Pradesh, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand, Odisha, Telangana and Uttarakhand for the next 2 days. IMD has also predicted hot and humid weather conditions over Gangetic, West Bengal, Konkan, Goa, Odisha, Saurashtra, Kutch, Tamil Nadu, Puducherry and Karaikal during the next 2 days. Met Department has also predicted heavy rainfall over Bihar, interior Karnataka and the northeastern region till Sunday. According to the Met Department, thunderstorms accompanied by lightning and gusty winds are likely over Kerala, Mahe, Lakshadweep, Madhya Maharashtra, Marathwada, Rayalaseema, South Interior Karnataka, Tamil Nadu, Puducherry, Karaikal, Telangana and parts of North East. Royal Challengers Bengaluru stormed into the final of the IPL 2026, beating Gujarat Titans by 92 runs in qualifier 1 match at Dharamshala last night. Chasing a mammoth target of 255 runs set by Royal Challengers Bengaluru, Gujarat Titans were all out for 162 with 3 balls to spare. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാപ്പിൽ ശിവരാമൻ.
3: ആരാണ് ഗുരു? ഗു എന്ന അക്ഷരം അജ്ഞാനത്തെയും രു എന്ന അക്ഷരം ഇല്ലാതാക്കുന്നത് നശിപ്പിക്കുന്നത് എന്നുമാണ് അർത്ഥമാക്കുന്നത്. അതായത് അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവനാണ് ഗുരു. ഒരു തൊഴിലോ വിദ്യയോ ഒരു കലയോ പഠിപ്പിച്ച് തന്റെ ശിഷ്യന്റെ വളർച്ചയെ സഹായിക്കുന്നവനാണ് ഗുരു. ഗുരുവിന്റെ കൂടെ താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്ന ഗുരുകുല സമ്പ്രദായമാണ് പ്രാചീന കാലത്ത് നിലനിന്നിരുന്നത്. ഏതു വിദ്യയും ഗുരുവിന്റെ ശിക്ഷണത്തിലാണ് അഭ്യസിക്കേണ്ടത്. തന്നെ ശിഷ്യനായി ദ്രോണാചാര്യർ സ്വീകരിക്കാത്തത് കാരണം ഏകലവ്യൻ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ നിർമ്മിച്ച് അതിൻ്റെ മുന്നിൽ നിന്നാണ് അസ്ത്രവിദ്യകൾ അഭ്യസിച്ചത്. വ്യക്തികൾക്കെന്ന പോലെ രാജാക്കന്മാർക്കും ഗുരുക്കന്മാർ ഉണ്ടായിരുന്നു. ഇവരെ രാജഗുരു എന്നാണ് വിളിച്ചിരുന്നത്. രാജ്യത്ത് പ്രതിസന്ധികളും യുദ്ധങ്ങളും ഉണ്ടാകുമ്പോൾ രാജാവ് രാജഗുരുവിൽ നിന്ന് ഉപദേശങ്ങളും ഉപായങ്ങളും ആരായുമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ആദ്യ ഗുരു മാതാവും പിതാവുമാണ്. അവരാണ് നമ്മെ നടക്കാനും സംസാരിക്കാനും ഒക്കെ പഠിപ്പിച്ചത്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഭാരതീയ സങ്കല്പം. കുട്ടികൾ മാതാപിതാക്കളുടെയും ശിഷ്യന്മാർ ഗുരുക്കന്മാരുടെയും അപ്രീതിക്ക് പാത്രമാവാതെ ഗുരുത്വം നേടാൻ ശ്രദ്ധിക്കണം. ഗുരുത്വമില്ലാതെ എത്ര വലിയ വിദ്യ നേടിയാലും വലിയ വിജയങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത വിരളമാണ്. നമ്മുടെ ജീവിതത്തിൽ ഗുരുവിന് വലിയ സ്ഥാനമാണ് ഉള്ളത്. കവി കബീർദാസ് ഒരിക്കൽ പറയുകയുണ്ടായി, ഗുരുവും ദൈവവും ഒരേ സമയം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം വണങ്ങുന്നത് ഗുരുവിനെ ആയിരിക്കും. കാരണം ദൈവത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നത് ഗുരുവാണ്. ഇന്ന് ഗുരുവിന് പകരം അധ്യാപകൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അധ്യാപനം എന്നത് ശ്രേഷ്ഠവും പവിത്രവും അന്തസ്സും ഉള്ള ഒരു സേവനമാണ്. അധ്യാപകർ ഇത് വിസ്മരിക്കാൻ പാടില്ല. തൻ്റെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാരെ അധ്യാപകർ തൻ്റെ സ്വന്തം മക്കളായി കാണണം. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി മുഖം വായിച്ചെടുക്കണം, സ്നേഹിക്കണം, പരിഗണിക്കണം, അംഗീകരിക്കണം. ഓരോ കുട്ടിയുടെയും വീടും വീട്ടിലുള്ള അംഗങ്ങളെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാവണം. കുട്ടികളെ പരസ്യമായി ശിക്ഷിക്കുന്നതും വഴക്കു പറയുന്നതും ഒഴിവാക്കണം.

0: ആക്കി, അവനെ സ്നേഹിച്ച് പരിഗണിച്ച് അംഗീകരിച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇതിലൂടെ എത്രമേൽ തിരക്ക് പിടിച്ചതാണെങ്കിലും അധ്യാപനം അധ്യാപകർക്ക് സന്തോഷകരമായി തീർക്കാൻ കഴിയും.
1: കാപ്പിൽ ശിവരാമൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9656483344. നമ്പർ ആവർത്തിക്കാം, 9656483344. സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി FM.

ഇനി കെസ്റ്റർ പാടിയ ഗാനം അഴലേറും ജീവിതമരുവിൽ എന്ന് തുടങ്ങുന്നു.

0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 126.01 ചെന്നൈ മംഗലാപുരം മെയിൽ 6:28 165.27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 163.08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 566.07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 563.22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ട്രെയിൻ സമയം.
0: ചരിത്രത്തിന്റെ നാൾ വഴികളിലൂടെ
1: ചരിത്രപഥം.
0: ഇന്ന് മെയ് 27. ചരിത്രത്തിൽ ഇന്നാണ് 1964 ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്. അദ്ദേഹം 17 വർഷം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ആധുനിക ഭാരതത്തിന്റെ ശില്പി, ചേരിചേരാ നയത്തിന്റെ നായകൻ, പ്രമുഖ ചരിത്രകാരൻ എന്നീ നിലകളിലും നെഹ്റുവിന്റെ സ്ഥാനം അദ്വിതീയമാണ്.
1: ചരിത്രപഥം.

ഇന്ന് 7:10 ആരോഗ്യ ജാലകത്തിൽ വിളർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു.

7:40 ആയുരാരോഗ്യം. ആസ്മ, ത്വക്ക് രോഗങ്ങൾ, വാതരോഗങ്ങൾ, മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:40 ആയുരാരോഗ്യത്തിൽ. കാവ്യധാര. ജി ശങ്കരകുറുപ്പിന്റെ ഏകസമ്പാദ്യം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് മഞ്ജു മേനോൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂൺ 15, അതായത് അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 8547837256 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം, celkau@gmail.com, ഫോൺ നമ്പർ 8547837256. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കാനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി കർഷക ഉൽപ്പാദക കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉത്പാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും.

0: കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർമാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗങ്ങളുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും https://pa.kera.kerala.gov.in/AUTH/login എന്ന ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ അല്ലെങ്കിൽ 9037824056 9037824026 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാം. നമ്പറുകൾ ആവർത്തിക്കാം: 9037824056 മറ്റൊരു നമ്പർ 9037824026 ഇനി ഒരു കാർഷിക നിർദ്ദേശം പറയാം. കാലവർഷം തുടങ്ങുന്നതിന് മുന്നേയുള്ള മെയ് ജൂൺ സമയമാണ് തെങ്ങിൻ തൈ നടുന്നതിനുള്ള അനുയോജ്യമായ സമയം. 1 മീറ്റർ വീതിയും നീളവും ആഴവുമുള്ള കുഴിയെടുത്ത് മേൽമണ്ണും കുമ്മായവും ചേർത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം കുഴിയിൽ ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം വിത്ത് തേങ്ങയുടെ അതേ വലിപ്പത്തിലുള്ള ഒരു കുഴിയുണ്ടാക്കി അതിലേക്ക് തെങ്ങിൻ തൈ നടുക. കാറ്റിൽ തെങ്ങിൻ തൈയുടെ വേരിനു ഇളക്കം സംഭവിക്കാതെ ഇരിക്കുന്നതിനായി നട്ടശേഷം തൈക്ക് സമാന്തരമായി ഒരു കമ്പ് തൈയിൽ അധികം ബലം കൊടുക്കാത്ത രീതിയിൽ കെട്ടിവെക്കുന്നതും നല്ലതാണ്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555024.
3: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
7: ദൃഷ്ടി
8: പ്രായോജകർ
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
9: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
6: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
9: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
9: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
10: ദൃഷ്ടി.
3: ദൃഷ്ടിയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ CNG വില വീണ്ടും വർദ്ധിപ്പിച്ചു. കിലോയ്ക്ക് 2 രൂപയാണ് ഇന്നലെ കൂട്ടിയത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.97% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% ആണ് ജയം. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. തെക്കുപടിഞ്ഞാറൻ കാലവർഷം അടുത്തമാസം 5 ശേഷമേ കേരളത്തിലെത്തൂ എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ കേന്ദ്രം ഉന്നതതല സമിതിയെ നിയമിച്ചു. റിപ്പോർട്ട് 1 വർഷത്തിനകം. പ്രീ പ്രൈമറി അധ്യാപകരുടെയും ആയമാരുടെയും സേവന വേതന വ്യവസ്ഥകൾ 4 മാസത്തിനകം തീരുമാനിക്കണമെന്ന് ഹൈക്കോടതി. സ്കൂൾ പാഠപുസ്തക വിതരണം ഈ മാസം 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. രാജ്യത്താദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൌകര്യം അടുത്തമാസം 16 ലഭ്യമാകും. എബോള കടുത്ത അരക്ഷിതാവസ്ഥയിൽ കിഴക്കൻ കോംഗോ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് സീസണിലെ ആദ്യ ക്വാളിഫയറിൽ കൂറ്റൻ സ്കോറുമായി നിലവിലെ ചാമ്പ്യൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ.

0: അൽ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
2: ബി ആർ ജി സി എജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
4: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ

0: ശ്രമിച്ചാലോ ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
1: വെളിച്ചെണ്ണ കിൻഡിലിന് കോഴിക്കോട് 24600, വടകര 24600, നാളികേരം 1000, പാലക്കാട് 23000, പൊന്നാനി 17000, കോഴിക്കോട് 16370, അടയ്ക്ക 1000, പാലക്കാട് 3800, പൊന്നാനി 4000. കുരുമുളക് കിൻഡിലിന് മഞ്ചേരി നാടൻ 67000, കോഴിക്കോട് നാടൻ 67000, കോഴിക്കോട് ചേട്ടൻ 67500, കോഴിക്കോട് വയനാടൻ 67000, മാനന്തവാടി ചേട്ടൻ 69500, മാനന്തവാടി വയനാടൻ 69000. ശർക്കര കിൻഡലിന് പാലക്കാട് 5500, കോഴിക്കോട് 5400. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 640, മാനന്തവാടി ലഗോൺ 640. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4420, കോഴിക്കോട് 4360.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
1: ഈ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അശ്വതി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. പി ഭാസ്കരന്റെ രചന, സംഗീതം പകർന്നത് വി ദക്ഷിണാമൂർത്തി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ ഒന്നിനകം അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണാവശിഷ്ടങ്ങൾ വൻ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ ഒന്നിന് മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു.
4: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമു ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. സിബിഎസ്ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും സിബിഎസ്ഇയെ സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും സിബിഎസ്ഇ അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 അംഗ സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച്

അശ്വതി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 42 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

0: സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചെല്ലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റാ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചെല്ലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാം ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ് ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
0: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കുവാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
2: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
0: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മാർ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെയെടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ

0: വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചുവാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ സിപിഐഎം പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇത് നമ്മുടെ FM ശുഭദിനത്തിന്റെ സമയം.

0: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
2: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
1: അഡ്മിഷൻ ആവശ്യമില്ല.
2: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
1: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
3: ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സയൻസിൽ വിജയശതമാനം 84.52, കൊമേഴ്സിൽ 74.74, ഹ്യൂമാനിറ്റീസിൽ 66.38. റെഗുലർ വിദ്യാർത്ഥികളിൽ സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ 187,933 വിദ്യാർത്ഥികളിൽ 158,836 പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി. 22,970 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ഹ്യൂമാനിറ്റീസിൽ പരീക്ഷ എഴുതിയ 75,923 വിദ്യാർത്ഥികളിൽ 50,398 പേർ തുടർ പഠനത്തിന് യോഗ്യത നേടി. 2,327 പേർക്കാണ് എല്ലാ വിഷയങ്ങൾക്കും A+. കൊമേഴ്സ് വിഭാഗത്തിൽ 108,567 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 81,147 പേർ വിജയിച്ചു. 5,264 പേർ ഫുൾ A+ നേടി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉപരിപഠന യോഗ്യത നേടാനാകാത്ത വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷയും ഇംപ്രൂവ്മെന്റ് പരീക്ഷയും അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കും. വിജ്ഞാപനം HSE പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷാ ഫീസ് പിഴ കൂടാതെ അടുത്ത മാസം 1 വരെയും 600 രൂപ പിഴയോടെ അടുത്ത മാസം 3 വരെയും അടയ്ക്കാം.

സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷയിൽ കേട്ടിട്ട് 59.19% ജയം. ആകെ

0: പേർ പരീക്ഷ എഴുതിയതിൽ 91,964 പേർ വിജയിച്ചു. 5 വർഷത്തിലേറെ സർവീസുള്ള അധ്യാപകർക്കെല്ലാം ടെസ്റ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്ക് ശേഷം നടന്ന ആദ്യ പരീക്ഷയിൽ റെക്കോർഡ് രജിസ്ട്രേഷനായിരുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അടുത്ത മാസം 3-5 മണിവരെ അപേക്ഷിക്കാം. 8 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. 10-ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിലെയോ തൊട്ടടുത്ത സർക്കാർ എയ്ഡഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയോ കമ്പ്യൂട്ടർ ലാബ് സൌകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്താം. https://admission.vhcportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തും നേരിട്ട് അപേക്ഷിക്കാം.
1: പൈൻ ആൻഡ് പെയിൻ കെയർ എടവിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
5: സാന്ത്വനത്തിന്റെ കരസ്പർശം. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: സമയം 7:00. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്താവിഷയം: ഓരോ കുട്ടിയുടെയും ഉള്ളിൽ അനന്തമായ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നു. അവരെ വിശ്വസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ കഴിവുകൾ പൂവണിയുന്നത്. ചിന്താവിഷയം ആവർത്തിക്കാം. ഓരോ കുട്ടിയുടെയും ഉള്ളിൽ അനന്തമായ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നു. അവരെ വിശ്വസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ കഴിവുകൾ പൂവണിയുന്നത്. ഇത് APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം FM ശുഭദിനത്തിൻ്റെ അവസാന സമയത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ആവണി തിങ്കളുദിച്ചു, ആയിരം പൂക്കൾ ചിരിച്ചു. വി ജി ഹരികൃഷ്ണൻ, ഡോക്ടർ അമ്പിളി ശ്രീനിവാസ് എന്നിവർ ആലപിച്ച ഗാനം. രചന ഗോപിനാഥ് മേമുണ്ട. സംഗീതം വേഴപ്ര നാണുക്കുട്ടൻ.

0: ഗോപിനാഥ് മേമുണ്ടയുടെ വരികൾക്ക് വേഴപ്ര നാണുക്കുട്ടൻ ഈണം നൽകി. വി ജി ഹരികൃഷ്ണൻ, ഡോക്ടർ അമ്പിളി ശ്രീനിവാസ് എന്നിവർ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
7: രാവിലെ 8:23.
8: പ്രായോജകർ
7: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ. നമുക്കും വേണ്ടേ സോളാർ?
11: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
10: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
11: അതെങ്ങനെ?
10: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
11: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
12: തൃത്താല, കുഴൽമന്ദം MRS-കളിൽ കരാറടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി നാളെ നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് മറ്റന്നാളേക്ക് മാറ്റിയതായി പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട്.

പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, എക്കണോമിക്സ്, അറബിക് എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 30 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം എത്തിച്ചേരേണ്ടതാണ്.

മലപ്പുറം ജില്ലാ വികസന സമിതിയുടെ മെയ് മാസത്തെ യോഗം ഈ മാസം 30 രാവിലെ 10:30.

0: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
3: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
5: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 163:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 226:10 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 166:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 166:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 163:05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 566:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തുമെന്നാണ് കരുതുന്നത്. ട്രെയിൻ സമയം.
6: സമയം 7 കഴിഞ്ഞ് 10:52. എഫ്എം ശുഭദിനത്തിൽ ഇനി ആരോഗ്യജാലകം.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
8: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 0499332622.
10: തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് സ്ട്രോക്ക്.

0: അഥവാ പക്ഷാഘാതം സംഭവിക്കുന്നത്. സംസാരശേഷിക്കുള്ള പ്രയാസം, കൈകാലുകൾക്ക് ബലക്കുറവ്, ഇതാണ് സ്ട്രോക്കിന്റെ ലക്ഷണം.
1: ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കണം.
0: മൗലാന ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വിളർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
3: നമ്മളിൽ പലരും പല വിറ്റാമിനുകളും ഒക്കെ കഴിക്കുന്നവരാണ്. അതിൽ എടുത്തു പറയേണ്ടത് കാൽസ്യം. നമ്മൾ ഇരുമ്പ് സത്തുള്ള ആഹാരമോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അടങ്ങിയിരിക്കുന്ന തുള്ളിമരുന്നോ ടോണിക്കോ ഒക്കെ കഴിച്ച് ഒപ്പം തന്നെ കാൽസ്യം കഴിച്ചാൽ അത് പരസ്പരം അതിന്റെ ആഗിരണത്തെ കുറക്കും. അത് കഴിക്കുന്നതിന് കുറഞ്ഞത് 5-6 മണിക്കൂറെങ്കിലും ഇടവേള ഉണ്ടാവുന്നതാണ് നല്ലത്. അപ്പോ എന്തായിരിക്കണം അത്? ഒരാള് ഇരുമ്പ് സത്തുള്ള മരുന്നും കാൽസ്യവും ഒരുമിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇരുമ്പ് സത്ത് കഴിക്കുന്നത് വളർച്ചക്ക് ചികിത്സക്കല്ല, വളർച്ച വരാതിരിക്കാനാണെങ്കിൽ ദിവസത്തിൽ 1 തവണ കഴിച്ചാൽ മതിയാവും. അത് രാത്രി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ ആഗിരണം നടക്കുന്നത് വെറുമായിട്ട് കഴിക്കുമ്പോഴാണ്. രാത്രി കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കും എങ്കിലും അതായിരിക്കും നല്ലത്. അപ്പോൾ കാൽസ്യം കഴിക്കുന്നത് മറ്റൊരു സമയത്ത്, 2 സമയങ്ങളിലായിട്ട് കഴിക്കാൻ നോക്കുക. അപ്പൊ ഇതുവരെ പറഞ്ഞു വന്നത് ഏതൊക്കെ ആഹാരത്തിലാണ് ഈ ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത്, അത് ഏതൊക്കെ അവസ്ഥകളിലാണ് നന്നായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ആഗിരണത്തെ തടയുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേണ്ട വിധത്തിൽ അത് ഉപയോഗപ്പെടാതെ പോകുന്നതോ എന്നുള്ളത്. പലപ്പോഴും നാട്ടിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ചായയും കാപ്പിയും ഒക്കെ ധാരാളം കൊടുക്കുക. സത്യത്തിൽ ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ ഈ അയൺ അബ്സോർപ്ഷനെ തടയുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് കട്ടൻ ചായ കൊടുക്കുന്നത് കുറക്കുക. പിന്നെ B12 കാര്യം, ഫോളിക് ആസിഡിന്റെ കാര്യം, അതും പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. പ്രത്യേകിച്ചും കൗമാരക്കാരിൽ അയൺ ഡെഫിഷ്യൻസിയേക്കാളേറെ ഈ വിറ്റാമിനുകളുടെ കുറവ് കൊണ്ടുള്ള വളർച്ച കൂടുതലാണെന്ന് കാണാം. അത് പലപ്പോഴും മാംസാഹാരങ്ങളിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പം മാംസാഹാരങ്ങളേ കഴിക്കാത്ത ആളുകളുണ്ട്. പാല് കഴിക്കില്ല, മുട്ട കഴിക്കില്ല, ഒരു തരത്തിലും മാംസാഹാരങ്ങൾ കഴിക്കാത്ത ആളുകൾ, വെഗാൻസ്, അവരിൽ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. ബാക്കി മിക്ക കഴിക്കുന്നതിൻ്റെ നോൺ വെജ് എന്തെങ്കിലും ഐറ്റംസ് കഴിക്കുന്നുണ്ടെങ്കിൽ B12 കിട്ടും. ഫോളിക് ആസിഡും ഇതുമാതിരി തന്നെ പച്ചിലകളിൽ ഒക്കെ ധാരാളമുണ്ട്. ആട്ടുംപാല് കഴിക്കുന്നവർക്ക് ഫോളിക് ആസിഡ് അതിൻ്റെ അകത്ത് കുറവാണ്. അപ്പം ഇതൊക്കെയും രക്തക്കുറവ് വളർച്ച ഉണ്ടാക്കുന്ന ഇതര പോഷകങ്ങളാണ്. ഈയൊരു അവസ്ഥ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഈ വളർച്ച എന്ന് പറയുന്ന അവസ്ഥയെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കണം. ഈ വളർച്ച ഉണ്ടാവാതെ നോക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വളർച്ചയുള്ള എല്ലാ അവസ്ഥകളും പോഷകാഹാരക്കുറവ് കൊണ്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും വളർച്ച ഒരു കുട്ടിക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് അയണും വിറ്റാമിനും കൊടുക്കുകയല്ല, മറ്റെന്തെങ്കിലും കാരണം ഇതിനുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷമേ ചികിത്സ തുടങ്ങാവൂ.
2: വിളർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-262-262.
6: ഇന്ന് 7:40 ആയുരാരോഗ്യത്തിൽ ആസ്മ, ത്വക്ക് രോഗങ്ങൾ, വാതരോഗങ്ങൾ, മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:40 ആയുരാരോഗ്യത്തിൽ.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
9: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
10: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
6: ഇനി നോവൽ വായന.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
11: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ഫോൺ 0483280500.
11: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ.

0: കട്ടിലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം,
0: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: ഫോൺ 0483280500.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
3: എന്നിട്ട് അയാൾ പാടി, നിന്റെ കണ്ണിലെ വെളിച്ചം സ്വർഗീയം, ഞാൻ വിശ്വസിപ്പൂ, താരാപഥത്തിലെ നക്ഷത്രം ഇന്നൽ കാണാം. നിന്റെ കണ്ണുകൾ പ്രലോഭനക്കുണ്ടുകൾ, എന്റെ കണ്ണിൽ ഉറ്റുനോക്ക്, കാണ് അമ്പിളി വിളങ്ങുന്ന പ്രേമമെന്നെ എന്തു ചെയ്തെന്ന്. ഓ, ഇത്ര കഷ്ടമാണോ പ്രണയം, പ്രേമം, അനുരാഗം? അയാൾ കുറച്ചുകൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, കുറച്ചുകൂടി പാട്ടുപുസ്തകങ്ങൾ വിറ്റു. എന്നിട്ട് വീണ്ടും എന്നെ കണ്ടു. അയാൾ നിന്നിട്ട് എന്നെ വിരൽ ഞൊടുവിച്ചു വിളിച്ചു, ഇങ്ങോട്ട് വാ അടയ്ക്കാക്കുരുവി. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അനുസരിച്ചു. നീ എന്റെ പിന്നാലെ വരുന്നത് നിർത്തുമോ? അതോ? നിർത്തില്ല സർ, ഈ ലോകത്തിലാരും നിങ്ങളെപ്പോലെ സുന്ദരമായി പാടുന്നില്ല. മൂപ്പർക്ക് പ്രശംസ ഇഷ്ടമായി, അല്പം നിരായുധനായി. എനിക്കയാളെ തൊടാൻ പറ്റി എന്ന് തോന്നുന്നു. പക്ഷേ നീ വാലായി വരാതെ എനിക്ക് എവിടെയും പോവാൻ പറ്റുന്നില്ലല്ലോ. അതേ, വിൻസെന്റെ സ്റ്റെല്ലിനോ ചിക്കോ വയോള ഇവരെക്കാളും മെച്ചമായി നിങ്ങൾ പാടുന്നുണ്ടോ എന്നറിയാനാ? ഉണ്ടോ? അയാൾ വിശാലമായി ചിരിച്ചു. അടയ്ക്കാക്കുരുവി, നീ അവർ പാടുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ട് സർ, അഡൌട്ടോ ലൂസ് ഡോക്ടറുടെ വീട്ടിലെ ഗ്രാമഫോണിൽ അയാളുടെ മകന്റെ കൂടെ ഇരുന്നാ കേട്ടത്. എന്നാ ആ ഗ്രാമഫോൺ പഴയതായിരിക്കും, സൂചി പൊട്ടിയതായിരിക്കും. അല്ല സർ, പുതുപുത്തൻ ഗ്രാമഫോണാ, ഇപ്പോ വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ അതിനേക്കാൾ നന്നായി പാടുന്നുണ്ട്. സത്യം പറഞ്ഞാ ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു.
4: എന്ത്?
3: ഞാൻ നിങ്ങളുടെ പിന്നാലെ എല്ലായിടത്തും വരാം. പാട്ടുപുസ്തകത്തിന്, ബ്രോഷറിന് എന്താ വില എന്ന് പഠിപ്പിച്ചു തന്നാ മതി. നിങ്ങൾ പാടുമ്പോ പാട്ടുബുക്ക് ഞാൻ വിൽക്കാം. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ എല്ലാവരും താല്പര്യപ്പെടും. ഹോ, ഇത് കൊള്ളാലോ അടയ്ക്കാക്കുരുവി. പക്ഷേ ഒരു കാര്യം, നീ എന്റെ പിന്നാലെ വരുന്നെങ്കിൽ അത് നിനക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് പ്രതിഫലം തരാൻ പറ്റില്ല.
4: എനിക്കൊന്നും വേണ്ട സാർ.
3: അതെന്താ? എനിക്ക് ശരിക്കും പാടാൻ ഇഷ്ടമാണ്. എനിക്ക് പാട്ട് പഠിക്കണം. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല പാട്ട് ഫാനിയുടെ പാട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ അധികം വിറ്റുപോയാൽ ഇനി ആരും വാങ്ങാനിടയില്ലാത്ത ഒരു പഴയ പാട്ട് പുസ്തകം എനിക്ക് തന്നാൽ എനിക്കെന്റെ ചേച്ചിക്ക് കൊടുക്കാലോ.
5: തൊപ്പിയെടുത്ത് മുടി പതിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അയാൾ ചൊറിഞ്ഞു,
3: എന്റെ ചേച്ചി ഗ്ലോറിയയ്ക്ക് കൊടുക്കാനാ? അത്രമാത്രം.
5: എന്നാ ശരി. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും പാട്ടുപാടിയും പാട്ടുപുസ്തകം വിറ്റും യാത്ര തുടർന്നു. അയാൾ പാടുമ്പോൾ ഞാൻ പാട്ട് പഠിച്ചെടുത്തു. ഉച്ചയായപ്പോൾ അയാൾ സംശയത്തോടെ എന്നെ നോക്കി,
3: നീ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകുന്നില്ലേ?
4: പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ.
5: അയാൾ വീണ്ടും തലമാന്തി,
3: എന്റെ കൂടെ വാ.
5: റുവാസറസ് ബാറിൽ പോയിട്ട് അയാൾ തന്റെ ബാഗിന്റെ അടിയിൽ നിന്ന് വലിയ ഒരു സാൻഡ്വിച്ച് എടുത്തു.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
0: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ,
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555024.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രി.

0: ആശുപത്രിയിലും വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
2: കംബൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ 2026 യു പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 451 പേർക്കാണ് പ്രവേശനം. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഏഴിമല നാവിക അക്കാദമി, ഹൈദരാബാദിലെ എയർഫോഴ്സ് അക്കാദമി, ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമി എന്നിവിടങ്ങളിലാണ് പ്രവേശനം. വനിതകൾക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളും ഉണ്ട്. ബിരുദധാരികൾക്കാണ് അവസരം. തെരഞ്ഞെടുപ്പിനായുള്ള പരീക്ഷ സെപ്റ്റംബർ 13 നടക്കും. അപേക്ഷ www.upscionline.nic.in വഴി ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ലൈവ് ഫോട്ടോ, ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://upscionline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 9 മാസം.

0: കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ട്രേഡുകളിലായി 899 ഒഴിവുകളുണ്ട്. പുരുഷന്മാർക്കാണ് അവസരം തിരഞ്ഞെടുക്കുന്നവർക്ക് ഇന്ത്യയിൽ ഇവിടെയും നിയമനം ലഭിക്കാം. ആദ്യത്തെ 2 വർഷം പ്രൊബേഷൻ കാലയളവായിരിക്കും. അപേക്ഷ തപാലിലയക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമും അഡ്മിറ്റ് കാർഡും A4 സൈസ് പേജിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പൂരിപ്പിക്കണം. ഒപ്പ്, തള്ളവിരൽ അടയാളം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സർട്ടിഫിക്കറ്റുകൾ, റെസിഡൻസ് പ്രൂഫ്, ഓൺലൈൻ ഫീസ് റെസീറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം വയ്ക്കണം. ഒരു കവറിൽ ഒരു തസ്തികയിലേക്ക് ഉള്ള അപേക്ഷ മാത്രമേ അയക്കാവൂ. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും www.bro.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 4.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 35 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1st ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ്.

0: ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മതസാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ജനന നിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവ്ലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
2: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं। षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर डेमोग्राफी मिशन शुरू करने का निर्णय किया है.
1: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവേലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ാമത് വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: Where trade and investment is concerned, we've been holding discussions to move from the EFTA-ECDA to the CECA. On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
0: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാൻയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഇ ചലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം

0: 31-ന് പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളിരുത്തി.
2: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഐപിഎൽ 1 ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ആർസിബി ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റ്. FM ശുഭദിന പരിപാടികൾ തുടരുകയാണ്. ഇന്നത്തെ ഗാനത്തിലേക്ക്.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
5: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജിൽ.
5: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
4: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചെലവിൽ
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-298300.
5: മൊബൈൽ 999-53-00862.

0: ഇന്നത്തെ ഗാനം.
1: മലയാള സിനിമയിലെ സ്വഭാവ നടന്മാരിൽ ആദ്യം ഓർമ്മ വരുന്ന പേര് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഇന്ന് അദ്ദേഹത്തിന്റെ 10th ചരമവാർഷിക ദിനം.
2: ഇങ്ങോട്ട് കയറി വരിക, തന്നെ ഒന്ന് കാണട്ടെ.
3: വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നു പോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
4: വന്ദേ മുകുന്ദഹരേ.
1: ചെറുപ്പത്തിലെ സംഗീത വാസനയുണ്ടായിരുന്ന ഒടുവിൽ ചെറുപ്രായത്തിൽ തന്നെ തബലയും മൃദംഗവും അഭ്യസിച്ചു. പിന്നീട് KPSEയിലും കേരള കലാവേദിയിലും തബലിസ്റ്റായി ജോലി ചെയ്തു. PN മേനോൻ സംവിധാനം ചെയ്ത ദർശനമായിരുന്നു അദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമ. തുടർന്ന് മലയാളത്തിലെ പ്രമുഖ സംവിധായകരുടേതടക്കം 400-ൽ സിനിമകളിൽ അഭിനയിച്ചു. ഗുരുവായൂർ കേശവനിലെ ആനപ്പാപ്പാൻ, വരവേൽപ്പിലെ നാരായണൻ, 6ാം തമ്പുരാനിലെ കൃഷ്ണവർമ്മ, കളിക്കളത്തിലെ പലിശക്കാരൻ, പുന്നാരത്തിലെ മക്കൾ നോക്കാത്ത അധ്യാപകൻ, വധു ഡോക്ടറാണ് എന്ന സിനിമയിലെ ഗൃഹനാഥൻ, ദേവാസുരത്തിലെ പറങ്ങോടൻ എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഒടുവിൽ അനശ്വരമാക്കി. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഓർമ്മകൾക്കൊപ്പം കേൾക്കാം അദ്ദേഹം അഭിനയിച്ച 6ാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഇന്നത്തെ ഗാനമായി ഹരിമുരളീരവം.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: ആസ്തമ, ത്വക്ക് രോഗങ്ങൾ, വാതരോഗങ്ങൾ ഇവയുള്ളവർ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്ന് സംസാരിക്കുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
4: മറ്റൊന്ന് വിഭാഗമാണ് നമ്മുടെ ചർമ്മരോഗങ്ങൾ, ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ, ഫംഗൽ ഇൻഫെക്ഷൻ, ചൊറിച്ചൽ, ചുവപ്പ്, വൃത്താകൃതിയിലുള്ള പാടുകളുണ്ടാവുക, അല്ലെങ്കിൽ കാൽവിരൽ ചൊറിഞ്ഞു പൊട്ടുക തുടങ്ങിയവയൊക്കെ മഴക്കാലത്ത് സാധാരണക്കാരിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് ഒരു തരം ഫംഗസ് ബാധയാണ്. മഴക്കാലത്ത് വസ്ത്രങ്ങൾ ശരിയായി ഉണങ്ങാതെ ധരിക്കുന്നതും അഴുക്കുവെള്ളത്തിൽ കുളിക്കുന്നതും നടക്കുന്നതും ഒക്കെ രോഗങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകാറുണ്ട്. നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കൽ, കൈകാലുകൾ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കഴുകിയ ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് ഒപ്പിയെടുക്കാൻ തുടങ്ങിയവയൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങളും സന്ധിവാദവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മഴക്കാലത്ത് സന്ധിവാദം, ആസ്മ, അലർജി തുടങ്ങിയ ദീർഘകാല രോഗങ്ങളുള്ളവർക്ക് ഈ കാലാവസ്ഥ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾക്ക് കൂടാതെ തന്നെ മുട്ട്, കണങ്കാല്, കൈവരല്, സന്ധിവേദന തുടങ്ങിയൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്ധികളിൽ മരവിപ്പ്, അതുപോലെ തന്നെ സന്ധികളിൽ വീക്കുണ്ടാവുക, ക്ഷീണം, നടക്കാനും ചലിക്കാനുമുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെ ഈ മഴക്കാലത്ത് ഇവ കൂടുതലായിട്ട് കാണാറുണ്ട്. മഴക്കാലത്ത് സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാൽ എന്ന് വെച്ചാൽ, ശരീരം തണക്കാതെ സൂക്ഷിക്കുക, ദിവസവും ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യുക, ഭാരം നിയന്ത്രിക്കുക, ആവശ്യത്തിന് വിശ്രമം നൽകുക തുടങ്ങിയവയൊക്കെ ഈ സന്ധിവേദനയുള്ള വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്നാണ് ആസ്മയും മഴക്കാലവും. ആസ്മ ഈർപ്പമുള്ള ഈ കാലാവസ്ഥയിൽ പൂപ്പല്, പൊടി, അലർജി തുടങ്ങിയവയൊക്കെയുള്ള വ്യക്തികൾ കാരണം ആസ്മ രോഗികൾ ഈ രോഗലക്ഷണങ്ങൾ വർദ്ധിക്കാം. ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുള്ളതാണ് അവർക്ക് ശ്വാസം മുട്ടലുണ്ടാവുക, അല്ലെങ്കിൽ നെഞ്ചിലൊരു മുറുക്കം വരിക, രാത്രിയിൽ ചുമയുണ്ടാവുക, അതുപോലെ വീസിംഗ് ഉണ്ടാവുക, ശ്വാസ തടസ്സം ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, വീടെപ്പോഴും വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുക. പുക വലിക്കുന്ന ആളുകളാണെങ്കിൽ അവ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൂപ്പൽ വളരുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവ തടയുക. ഇതൊക്കെ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
3: ആസ്തമ, ത്വക്ക് രോഗങ്ങൾ, വാതരോഗങ്ങൾ ഇവയുള്ളവർ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
1: ഫോൺ 9946680000.
5: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
6: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
6: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
0: ഇന്ന് രാവിലെ 8:25 എന്റെ

0: അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
1: അമ്മയുടെ വേർപാട് എനിക്കൊരിക്കലും താങ്ങാനായില്ല. ആ പുഞ്ചിരിച്ച മുഖവും അമ്മയുടെ ഓർമ്മകളും ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിലനിൽക്കും.

0: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
1: വാക്കും
0: പൊരുളും പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: സമയം 7:45.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
5: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
4: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
6: ഫോൺ 7025131199.
7: കാവ്യധാര.
8: ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഏക സമ്പാദ്യം എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. മഞ്ജു മേനോൻ.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഏക സമ്പാദ്യം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ചൊല്ലിയത് മഞ്ജു മേനോൻ.
1: കാവ്യധാര. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
5: ജീവിതപാഠം.
6: പ്രായോജികർ:
7: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
1: ജീവിത പാഠം.

ജർമ്മനിയിലെ ബേണിൽ ജനിച്ച ലുഡ്വിഗ് വാൻ ബീതോവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 13 വയസ്സിൽ ബീതോവന്റെ കുട്ടിക്കാലം അവസാനിച്ചു. അമ്മയുടെ മരണം, അച്ഛന്റെ മദ്യപാനശീലം, രണ്ട് ചെറിയ സഹോദരന്മാരുടെ പട്ടിണി, എല്ലാ ജീവിതഭാരവും അവന്റെ ചുമലുകളിലായി. ആ വേദന സംഗീതമായി. പിയാനോയിൽ നിന്ന് മാന്ത്രിക സംഗീതം ഉയർക്കൊണ്ടു. 1792 22 വയസ്സിൽ സ്വപ്നങ്ങളുടെ നഗരമായ വിയന്നയിലെത്തി. മഹാസംഗീതജ്ഞനായ ഹേഡനു കീഴിൽ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ വിയന്നയിലെ പ്രഭുക്കന്മാർ അയാളെ പുച്ഛിച്ചു. പക്ഷേ ബീതോവന്റെ ഹൃദയത്തിലെ അഗ്നി അപ്പോൾ കൂടുതൽ തീവ്രമായി പ്രകാശമാനമായി ജ്വലിച്ചു. പകൽ മുഴുവൻ പിയാനോ വായന, രാത്രി മുഴുവൻ കമ്പോസിഷൻ. കൈകളിൽ മുറിവുകൾ വന്നിട്ടും അദ്ദേഹം ആവേശത്തോടെ തന്റെ ഇഷ്ടമേഖലയെ പിന്തുടർന്നു. ക്രമേണ വിയന്ന അയാളുടെ മുന്നിൽ തലകുനിച്ചു. അദ്ദേഹത്തിന്റെ പിയാനോ കച്ചേരികൾ പ്രേക്ഷകർ സ്വയം മറന്ന് കേട്ടുനിന്നു. ഇത് മാന്ത്രികമായ സംഗീതമാണ്, ആളുകൾ പറഞ്ഞു. എന്നാൽ 1798 28 വയസ്സിൽ വിധി ബീതോവനെ അതികഠിനമായി പരീക്ഷിച്ചു. ആദ്യം ചെറിയ ശബ്ദങ്ങൾ അവ്യക്തമായി, പിന്നെ സംഭാഷണങ്ങൾ മുഴക്കമില്ലാത്ത മൂളലുകളായി. ക്രമേണ അദ്ദേഹത്തിന്റെ ലോകം നിശബ്ദതയിൽ മുങ്ങി. ദൈവമേ, ഞാനൊരു സംഗീതജ്ഞനാണ്, എന്റെ കാതുകൾ എന്റെ ജീവനാണ്, എന്തിനാണ് എന്നെ ഇത്ര ക്രൂരമായി ശിക്ഷിക്കുന്നത്? അയാൾ വേദനയോടെ നിലവിളിച്ചു. ബീതോവൻ, നിങ്ങളുടെ കേൾവി ക്രമേണ പൂർണമായും നഷ്ടപ്പെടും. ഇതിന് മരുന്നില്ല. ഡോക്ടറുടെ വാക്കുകൾ മരണവാക്യം പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുറങ്ങിയ രാവുകളിലൊന്നിൽ ഒരു ഉൾവിളിയുണ്ടായി. എന്റെ ഹൃദയത്തിൽ ഇനിയും ലോകം കേട്ടിട്ടില്ലാത്ത സംഗീതമുണ്ട്. ആ സംഗീതം ലോകത്തിന് നൽകാതെ ഞാൻ മരിക്കാൻ പാടില്ല. ആ തീരുമാനത്തോടെ ബീതോവൻ ജീവിതത്തിന്റെ മനോഹര ട്രാക്കിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷമുള്ള വർഷങ്ങളിൽ ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായ കലാസൃഷ്ടികൾ പിറന്നു. എറോയിക്ക സിംഫണി, 5 സിംഫണി, എംപറർ കൺസേർട്ടോ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. പിയാനോയിൽ തലചേർത്ത് വെച്ച് വൈബ്രേഷൻ വഴി സംഗീതത്തിന്റെ ആത്മാവിനെ അനുഭവിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംഗീത സൃഷ്ടി നടത്തിയിരുന്നത്. 1824 54 വയസ്സിൽ പൂർണ്ണ നിശബ്ദതയുടെ ലോകത്തിൽ നിന്ന് ബീതോവൻ തന്റെ അവസാന അത്ഭുതം

സൃഷ്ടിച്ചു. 9th സിംഫണി സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹാഗീതം. ഷോ ദിവസം വിയന്ന മുഴുവൻ ആവേശത്തിന്റെ കടലിലായി. ബീതോവൻ സ്വയം കണ്ടക്ട് ചെയ്തു. സിംഫണി അവസാനിച്ചപ്പോൾ ഹാൾ മുഴുവൻ കയ്യടിയുടെ ഇടിമുഴക്കം. എന്നാൽ ബീതോവൻ ഒന്നും കേൾക്കാനാകാതെ പുറം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു ഗായിക അദ്ദേഹത്തെ സദസ്സിന് നേരെ തിരിച്ചു നിർത്തി. അപ്പോൾ കണ്ട കാഴ്ച ആയിരക്കണക്കിന് മനുഷ്യർ എഴുന്നേറ്റു നിന്ന് സന്തോഷാധിക്യത്താൽ കരയുകയും കയ്യടിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്ന് പെയ്തിറങ്ങിയ ആനന്ദാശ്രുക്കൾ ബീതോവന്റെ കാഴ്ച മറച്ചു. ബീതോവന്റെ ജീവിതം ഇന്നും ലോകത്തോട് പറയുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയങ്ങളും പ്രയാസങ്ങളും ഏറ്റവും മഹത്തായ വിജയത്തിന്റെ വാതിലുകളാകാമെന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ ധൈര്യത്തോടെ നേരിടുക. അവ നിങ്ങളെ തകർക്കാൻ വന്നതല്ല, നിങ്ങളുടെ ഉള്ളിലെ അദൃശ്യമഹത്വം പുറത്തുകൊണ്ടുവരാൻ വന്നതാണ്. നിശബ്ദതയിൽ നിന്ന് സിംഫണി സൃഷ്ടിക്കാൻ കഴിയുന്ന അതുല്യ ശക്തി നിങ്ങൾക്കുള്ളിലുമുണ്ട്.

0: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം
1: ജീവിത പാഠം
0: സമാപിക്കുന്നു. പ്രായോജികർ
2: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയിലെ, അവിടെ പോയാൽ ചെലവ് കുറയും.
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
5: പ്രിയമുള്ളവരെ, FM ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പാട്ടുപൊലിമ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
7: പ്രായോജികർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
9: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
10: ആകെ പേടിയാവുന്നു ഡോക്ടർ.
9: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
11: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
12: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
6: ഇന്ന് ബ്രാഹ്മണി പാട്ട് കേൾക്കാം. നമ്പീശ സ്ത്രീകളായ ബ്രാഹ്മണിയമ്മമാരുടെ അനുഷ്ഠാന ഗാനമാണ് ബ്രാഹ്മണിപ്പാട്ട്. ഇക്കാലത്ത് പ്രചാരം നഷ്ടപ്പെട്ട കേരളത്തിന്റെ തനതായ അനുഷ്ഠാനപരമായ ഒരു സംഗീത കലാരൂപമാണിത്. മഠപ്പാട്ട് എന്നും ഇതിന് പേരുണ്ട്. കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ പുഷ്പിണിപ്പാട്ട് അല്ലെങ്കിൽ പാപ്പിനിപ്പാട്ട് എന്നും ഇതറിയപ്പെടുന്നു. ഇല്ലങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് സാധാരണയായി ഇത് നടത്താറുള്ളത്. ഇല്ലങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹം നടക്കാൻ വഴിപാടായും ബ്രാഹ്മണിപ്പാട്ടുകൾ പാടിവരുന്നു. ഇന്ന് ബ്രാഹ്മണിപ്പാട്ട് അവതരിപ്പിക്കുന്നത് തങ്കമണി ബ്രാഹ്മണിയമ്മയും പത്മിനി ബ്രാഹ്മണിയമ്മയും ചേർന്ന്.

ജയ ജയ ഭഗവതി അഞ്ചിത കാന്തി കലർന്ന നിറത്തോടെ പഞ്ചമി നാളിൽ ഉദിച്ച ശശാങ്കനു.

0: ഭക്തി കാരുണ്യാമൃതമൊഴുകം കണ്ണിനെ ചെറ്റുമയങ്ങാ തിരുനൃത്തമുടയോവേവി.
1: തങ്കമണി ബ്രാഹ്മണി അമ്മയും പത്മിനി ബ്രാഹ്മണി അമ്മയും അവതരിപ്പിച്ച ബ്രാഹ്മണി പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: സമയം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പെട്ടിനുമിടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് BJP MLA മുഖ്യമന്ത്രി VD സതീശന് കത്തു നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വണ്ടൂരിൽ CPIM പ്രവർത്തകനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പിൽ വടക്കേക്കര സ്വദേശികളായ രാഖിൽ, അഭിരാം എന്നിവരാണ് അറസ്റ്റിലായത്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ ഈ മാസം 31 വരെ ഗവൺമെന്റിന്റെ അനുമതി. അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാകാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണമായി പുകയില രഹിതമാക്കാൻ ജില്ലാതല ഏകോപന സമിതി തീരുമാനം. ജില്ലയിൽ 1270 സ്കൂളുകളെ പുകയില മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥി വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്.
0: FM പ്രധാന വാർത്തകൾ.
2: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ അൻകുട്ടനാട് മധുരം ഗീതം
5: എന്നും രാവിലെ 7 മണിക്ക്
4: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ഇന്ന് രാവിലെ 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ.
1: അമ്മയുടെ വേർപാട് എനിക്കൊരിക്കലും താങ്ങാനായില്ല. ആ പുഞ്ചിരിച്ച മുഖവും അമ്മയുടെ ഓർമ്മകളും ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിലനിൽക്കുന്നു.

0: ആയിഷ ഗർഭിണിയാണോലേ,
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും, എങ്ങനെ ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചെയർപാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചെയർപാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
8: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 226-10 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 166-09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 163-05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 166-49 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചെയർപാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
10: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
10: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
12: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
11: സി എച്ച് സെന്റർ, മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
12: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
11: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
12: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? ഈ മേഖലയിലെ ജോലി സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബീവി.
1: ഏതൊരു വിവരാന്വേഷണങ്ങളും വിവിധ AI ടൂളുകളിൽ ചോദിച്ച് സെക്കൻഡുകൾ കൊണ്ട് അവക്ക് ഉത്തരം കിട്ടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. സ്വന്തമായി ആലോചിച്ച് ക്രിയാത്മകമായി ചിന്തിച്ച് ഗവേഷണം നടത്തി ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം എന്തിനും ഏതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം തേടുന്ന ഒരു കാലത്ത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ സാധ്യത വളരെ കൂടുതലാണ്. ദൈനംദിനം ഓഫീസിലും ജോലിയിലും ചെയ്യേണ്ട കാര്യങ്ങൾ വരെ ചാറ്റ് GPT

0: അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഓർത്തു നോക്കൂ. പക്ഷേ ഇവയിൽ നിന്ന് എപ്പോഴും നമുക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കാറുണ്ടോ? ഇങ്ങനെ മികച്ച ഫലങ്ങൾ ലഭിക്കാൻ നാം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ പൊതുവായി ഒരു ചോദ്യം AI ടൂളുകളോട് ചോദിക്കുമ്പോൾ ഇന്റർനെറ്റിൽ ലഭ്യമായ കുറെ പൊതുവിവരങ്ങൾ സംയോജിപ്പിച്ച് പുതുമയില്ലാത്ത മറുപടിയാവാം ലഭിക്കുന്നത്. ഈ ചോദ്യങ്ങൾ കുറച്ചുകൂടി വിദഗ്ധമായി സമയവും സന്ദർഭവും വിവരിച്ചു കൊടുത്ത് എന്തിനു വേണ്ടി എവിടെ നിന്ന് വേണം എന്ന് കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മികച്ച ഒരു ഉത്തരം ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതിനുള്ള വൈദഗ്ധ്യം നേടിയെടുത്ത് AI ടൂളുകളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സ്വന്തമായി ചിന്തിക്കാനോ നമ്മുടെ ഉദ്ദേശം ഊഹിച്ചെടുക്കാനോ കഴിയാത്ത AIക്ക് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളിലൂടെ മാത്രമാണ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇന്ന് വളർന്നു വരുന്ന ഒരു കരിയർ മേഖലയാണ്. ഒരു AI മോഡലിനെ ഏറ്റവും ഫലവത്തായി ഉപയോഗിക്കാൻ പ്രോംപ്റ്റിംഗിൽ കൂടി സാധ്യമാകുന്നു. പ്രോംപ്റ്റ് എഞ്ചിനീയർ, AI കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്നീ ലേബലുകളിലൊക്കെ പ്രോംപ്റ്റിംഗ് വിദഗ്ധർ ജോലി ചെയ്യുന്നു. ഏത് അക്കാദമിക യോഗ്യതകളുള്ളവർക്കും ഭാഷാ പരിജ്ഞാനവും സാങ്കേതിക രംഗത്തെ നൂതന അറിവുകൾ സ്വായത്തമാക്കാൻ താൽപ്പര്യവും ഉണ്ടെങ്കിൽ പ്രത്യേക ഹ്രസ്വകാല ഡിപ്ലോമ കോഴ്സുകളിലൂടെ ജോലി നേടാം. കോഴ്സെറ, യുഡമി, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ വിവിധ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നതിനും ഈ രംഗത്തെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും മികച്ച കരിയറിനും സാധ്യത ഒരുക്കും.
1: കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
3: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
1: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
4: സൈബർ ജാലകം. വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയി എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം?
5: വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതിന് ഇന്ന് പല അർത്ഥമാണ് പലരും കൊടുക്കുന്നത്. ഇഷ്ടമാണ് 100 വട്ടം എന്ന് പറയുവാനും സ്റ്റാറ്റസ്, മിണ്ടില്ല ഞാൻ നിന്നോട് എന്ന് പറയുവാനും സ്റ്റാറ്റസ്, ഞാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുവാനും സ്റ്റാറ്റസ്, മനസ്സിന്റെ കണ്ണാടിയായി ഉപയോഗിക്കുവാനും സ്റ്റാറ്റസ്. ഓഹ്, എന്തൊക്കെ കാര്യമാണല്ലേ വാട്സാപ്പ് സ്റ്റാറ്റസ് നിർവഹിക്കുന്നത്. സ്റ്റാറ്റസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. വീഡിയോ ആയോ ഫോട്ടോ ആയോ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ വരെ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്തിടണോ? അത് സ്റ്റാറ്റസ് ആക്കണോ? സാധ്യമാണ്. ഇനി ഫോട്ടോ ഇടുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യണോ? ഒരു പാട്ട് കൊടുക്കണോ? അതും സാധ്യമാണ്. ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് ഏതെങ്കിലും വ്യക്തികൾ കാണേണ്ടതില്ല എന്നാണ് തീരുമാനമെങ്കിൽ അതിനും മാർഗമുണ്ട്. നിങ്ങളുടെ വാട്സാപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോയി പ്രൈവസി എന്നത് തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആരെങ്കിലും കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ അല്ലെങ്കിൽ നമ്പറുകൾ തിരഞ്ഞെടുക്കുവാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോഴിനി വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ ഒരു കലക്ക് കലക്കാൻ മടിച്ചിരിക്കേണ്ട.
4: സൈബർ ജാലകം.
0: റയാൻ സോ

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
2: ശനിയും ഞായറും രാവിലെ 7:50.
3: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
2: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ.
4: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം: ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. 1936 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഈ ഉദ്യാനം കടുവ സംരക്ഷണത്തിന് പ്രശസ്തമായ ദേശീയോദ്യാനമാണ്.
3: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.

പ്രിയമുള്ളവരെ, ഇന്നത്തെ എഫ് എം ശുഭദിന പരിപാടികൾ സമാപനത്തോടടുക്കുമ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കാം ഇന്നത്തെ ചിന്താവിഷയം.

ഓരോ കുട്ടിയുടെയും ഉള്ളിൽ അനന്തമായ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നു. അവരെ വിശ്വസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ കഴിവുകൾ പൂവണിയുന്നത്. ഇത് APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ.

ഇന്ന് എഫ് എം ശുഭദിനത്തിൽ നിങ്ങളുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ എം വി രവീന്ദ്രൻ, കൂടെ രേഷ്മ. മഞ്ചേരി എഫ് എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം നേരുകയാണ്. എഫ് എം ശുഭദിനം വീണ്ടും നാളെ ഇതേ സമയത്ത്.

0: സിനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
4: ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂരാണ് ഇന്നത്തെ എന്റെ ഗാനത്തിലെ അതിഥി. കേൾക്കാം അവരുടെ പ്രിയപ്പെട്ട പാട്ടുകളും ജീവിതാനുഭവങ്ങളും.
5: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാനകി കാവനൂർ. ഈ എന്റെ ഗാനം എന്ന പരിപാടി തുടങ്ങിയ കാലം മുതൽ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഞാൻ 1 മുതൽ 4 ക്ലാസ് വരെ വീടിനടുത്തുള്ള തവരാപ്പറമ്പ് GLP സ്കൂളിലാണ് പഠിച്ചത്. എന്നെ 4 ക്ലാസ്സിൽ പഠിപ്പിച്ച നാരായണൻ മാഷെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. മാഷെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. തുടർന്ന് 5 മുതൽ 7 വരെ വെണ്ണക്കോട് VAP സ്കൂളിലും പിന്നീട് 8 മുതൽ 10 ക്ലാസ് വരെ കാവനൂർ DHS സ്കൂളിലും പഠിച്ചു. 10 ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു പോയ ഒരനുഭവമാണ് എനിക്കുണ്ടായത്. ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ആ 10 ക്ലാസ് കാലഘട്ടമാണ് എൻ്റെ ഓർമ്മയിൽ തെളിയുന്നത്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 30:25. അല്പസമയത്തിനകം കേൾക്കാം എന്റെ ഗാനം.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന.

പകരം വയ്ക്കാനില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ് അമ്മ. ഒരു പരിഭവവുമില്ലാതെ ഓടി നടന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യുമായിരുന്നു എൻ്റെ അമ്മ. അമ്മ ഇപ്പോൾ ഞങ്ങളോടൊപ്പമില്ല. എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഞങ്ങളെ വിട്ടുപോയത്. ഒരു ദുഃഖത്തിന് മുകളിലൂടെ മറ്റൊരു ദുഃഖവും, ഇത് എങ്ങനെ സഹിക്കണമെന്ന് എനിക്ക് ഒരു നിശ്ചയവും ഇല്ലായിരുന്നു. അമ്മയുടെ വേർപാട് എനിക്ക് ഒരിക്കലും താങ്ങാനായില്ല. ആ പുഞ്ചിരിച്ച മുഖവും അമ്മയുടെ ഓർമ്മകളും ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിലനിൽക്കുന്നു. അമ്മേ, നീ ഒന്നുകൂടി പിറന്നിടമ്മേ, ഞാൻ ഉള്ളിലുള്ള വേദനകൾ ചൊല്ലാമമ്മേ. എം ജി ശ്രീകുമാർ പാടിയ ഈ മധുരമനോഹരമായ ഗാനം കേൾക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ അമ്മയ്ക്കും എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു.

എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഞാൻ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയത്താണ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. കാഴ്ച ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടതല്ല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് നഷ്ടപ്പെട്ടത്. ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് എഴുന്നേറ്റപ്പോൾ അക്ഷരങ്ങളൊന്നും കാണാത്ത വിധത്തിൽ ഒരു മൂടൽ പോലെ അനുഭവപ്പെട്ടു. അന്ന് തന്നെ ഡോക്ടറുടെ അടുത്ത് പോയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നീട് കുറെ ചികിത്സിച്ചു. ഇപ്പോൾ ഒന്നും കാണാത്ത നിലയിലായി. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ അരീക്കോടിനടുത്തുള്ള കീഴ്പറമ്പ് സ്ഥാപനത്തിൽ നിന്നും തുല്യതാ പരീക്ഷ എഴുതി നല്ല മാർക്കോടെ 10-ാം ക്ലാസ് പാസ്സായി. തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അവിടെ നിന്ന് തന്നെ കുട, ചന്ദനത്തിരി, ചോക്ക്, മെഴുകുതിരി, പേപ്പർ ബാഗ് എന്നിവയുടെ നിർമ്മാണം പഠിച്ചു. അവിടെ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും, മണിച്ചേച്ചി, ശാന്ത ചേച്ചി, സുബേദ താത്ത, കൂടെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കുമാവട്ടെ ഈ ഗാനം.

അച്ഛൻ ഒരു കാളപൂട്ടുന്ന കർഷകനായിരുന്നു. വീടിനടുത്ത് കാളപൂട്ടുണ്ടാകുമ്പോൾ അച്ഛൻ ഞങ്ങളെയും കൊണ്ടുപോവാറുണ്ട്. അച്ഛൻ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ല. അമ്മയുടെ മരണശേഷം ഞങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു അച്ഛൻ. മഴ തുടങ്ങിയാൽ വീടിന് ചുറ്റുമുള്ള തൊടികളിൽ ചേമ്പ്, ചേന, കപ്പ, വാഴ തുടങ്ങിയവ അച്ഛൻ കൃഷി ചെയ്യുമായിരുന്നു. വീടും പരിസരവും കാണാൻ തന്നെ എന്ത് മനോഹരമായിരുന്നു. അച്ഛൻ്റെ ആ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചു വരമ്പിന്മേലെ കൊയ്തെടുക്കുന്ന കതിരുണ്ട് എന്ന ഗാനം ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു.

എന്റെ വലിയ അനിയൻ രാമചന്ദ്രൻ, അവനിപ്പോൾ ഞങ്ങളോടൊപ്പമില്ല. ഭാര്യ ദേവകി, മക്കൾ രഞ്ജിമ, രതുൽദേവ്, രജിൽ ദേവ്, മരുമകൻ ശ്രീജിത്ത്, പേരക്കുട്ടി അല്ലു, ചെറിയ അനിയൻ വേലായുധൻ, അവൻ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നു. ഭാര്യ സിന്ധു, EMS ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. മകൻ നിരഞ്ജൻ റോഷ് എന്ന കണ്ണൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനമാവട്ടെ അടുത്തത്. ഇത് എന്റെ കുടുംബത്തിനായി സമർപ്പിക്കുന്നു.

35 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 10 ക്ലാസ്സിലെ പഴയ കൂട്ടുകാർ എല്ലാവരും കാവനൂർ സ്കൂളിൽ ഒരുമിച്ച് കൂടി. എന്റെ സുഹൃത്ത്

ഖൗലത്ത് എന്റെ വീട്ടിൽ വന്ന് എന്നെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ എന്റെ എല്ലാ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. കാഴ്ചയില്ല എന്ന ഒരു കുറവ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടില്ല. എല്ലാവരും എന്റെ അടുത്ത് വന്ന് അവരവരുടെ പേരുകൾ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുകയും എന്റെ ആവശ്യങ്ങൾ എല്ലാം ചോദിച്ചറിഞ്ഞ് അത് നിറവേറ്റി തരികയും ചെയ്തു. ഞങ്ങളുടെ ഹിസ്റ്ററി അധ്യാപകനായ സാലി മാഷും വന്നിരുന്നു. മാഷ് എന്റെ അടുത്ത് വന്ന് എന്റെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഫോട്ടോ എടുക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. സ്കൂളിലെ ആ അനുഭവം എന്റെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് വളരെ സഹായകമായി. അന്ന് ഞങ്ങളുടെ സദസ്സിൽ വെച്ച് മിനി പാടിയ അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ എന്ന ഗാനം ഞാൻ എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കുമായി ഇവിടെ

കുട്ടിക്കാലം മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ, പറശ്ശിനിക്കടവ്, കൊട്ടിയൂർ എന്നീ ക്ഷേത്രങ്ങളിൽ പോവുക എന്നത്. എന്റെ മനസ്സിലുള്ള ഒരാഗ്രഹം ഞാൻ ആരോടും തുറന്നു പറയാറില്ല. ആരെങ്കിലും അവിടെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അവർ നല്ല മനസ്സോടെ എന്നെ വിളിച്ചാൽ ഞാൻ അവരുടെ കൂടെ പോകും. അതായിരുന്നു എന്റെ സ്വഭാവം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം

ബിന്ദുവും അനിയനും നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ പോകാം, വേഗം റെഡിയാവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യപ്രകാരം ഞാൻ അന്ന് രാത്രി തന്നെ എനിക്ക് വേണ്ട എല്ലാ ഡ്രസ്സുകളും ഒരുക്കി യാത്രയ്ക്ക് പുലർച്ചെ തന്നെ എല്ലാം റെഡിയായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ യാത്രയിൽ പോയത്. ഗുരുവായൂരെത്തിയപ്പോൾ ഞങ്ങളെ ക്യൂവിൽ നിൽക്കാതെ ക്ഷേത്ര ഭാരവാഹികൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. മതിയാവും വരെ ഞാൻ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് മറ്റു ക്ഷേത്രങ്ങളിലും പോവാൻ കഴിഞ്ഞു.

എൻ്റെ 18-ാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു റേഡിയോ വാങ്ങിയത്. റേഡിയോയിലെ എല്ലാ പരിപാടികളും എനിക്കിഷ്ടമാണ്. വാർത്തകൾ, ആരോഗ്യജാലകം, ആയുരാരോഗ്യം, ചിത്രമഞ്ജരി, എൻ്റെ ഗാനം, അഖില കേരള റേഡിയോ നാടകോത്സവം തുടങ്ങി എല്ലാ പരിപാടികളും ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് റേഡിയോ ഓണാക്കിക്കൊണ്ടും രാത്രി ഉറങ്ങുന്നത് റേഡിയോ ഓഫ് ചെയ്തുകൊണ്ടുമാണ്. ഒരു റേഡിയോ കേടാകുമ്പോൾ ഉടനെ തന്നെ അടുത്ത റേഡിയോ വാങ്ങിക്കും. റേഡിയോ ഇല്ലാതെ ഒരു ദിവസം പോലും കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. എനിക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് റേഡിയോയിലൂടെയാണ്. ഇനി ഒരു ഗാനം കേൾക്കാം. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന ഗാനം എന്റെ നാട്ടുകാർക്കും പ്രിയ സുഹൃത്തുക്കൾക്കുമായി സമർപ്പിക്കുന്നു.

30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് എന്ന സ്ഥലത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ നിന്നാണ് ഞാൻ ബ്രെയിൽ ലിപി എഴുതാനും വായിക്കാനും പഠിച്ചത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും, എന്തു ചെയ്യും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവിടെയുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളും ടീച്ചേഴ്സും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ബ്രെയിൽ പഠിപ്പിക്കുന്ന രാജമ്മ ടീച്ചർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് ഞങ്ങളെ ബ്രെയിൽ പഠിപ്പിച്ചത്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാം. അവിടെ ഏകദേശം 80 കാഴ്ച പരിമിതരായ കുട്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും

കൂടുതൽ കാഴ്ച പരിമിതരെ കാണുന്നത്. ഞാൻ മാത്രമുള്ളൂ കാഴ്ചയില്ലാത്തത്. ഇനി എന്തു ചെയ്യും? മുന്നോട്ടെങ്ങനെ പോകും? ജീവിതം എന്തായിത്തീരും എന്ന വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പോത്താനിക്കാട് ചെന്നപ്പോൾ എല്ലാവരുടെയും ജീവിത അനുഭവങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്തപ്പോൾ എന്റെ വിഷമം തൽക്കാലം കുറഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും മുന്നോട്ട് ജീവിച്ചു പോകാമെന്ന ഒരു ഊർജം എനിക്ക് അവിടെ നിന്നാണ് ലഭിച്ചത്. ഇന്ന് ഇവിടെ വന്നു നിന്ന് ഇത്രയും സമയം സംസാരിക്കാനുള്ള ഒരു ശേഷി പോലും ആ സ്ഥാപനത്തിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ജയ ടീച്ചർ, സുധ ടീച്ചർ, തങ്കമണി ടീച്ചർ, മല്ലിക ടീച്ചർ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എഴുത്തും വായനയും എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ഒരനുഗ്രഹമാണ്. അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു. കുടജാദ്രിയിൽ

0: ഈ എന്റെ ഗാനം എന്ന പരിപാടി തുടങ്ങിയ കാലം മുതൽ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് എങ്ങനെ എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഒരു റേഡിയോ ശ്രോതാവായ സരോജിനി ചേച്ചിയാണ് എന്റെ ഗാനത്തിൽ പങ്കെടുക്കാനുള്ള പ്രചോദനം എനിക്ക് നൽകിയത്. ഇത്രയും നേരം എന്നെ ശ്രവിച്ച ആകാശവാണി ശ്രോതാക്കൾക്കും എനിക്ക് ഒരവസരം നൽകിയ മഞ്ചേരി FM നിലയത്തിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ അവതരിപ്പിച്ച എന്റെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 8086112643. നമ്പർ ആവർത്തിക്കാം, 8086112643. നിർവഹണം മുനീർ ആമയൂർ. നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.

0: എന്റെ ഗാനം.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: ഹാനിശിവാണി 102.7 മഞ്ചേരി FM. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് 10 സെക്കൻഡ്.

കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്തു പരീക്ഷ അടുത്തമാസം 13 നടക്കും. മലപ്പുറം ജില്ലയിലെ എഴുത്തു പരീക്ഷ കോട്ടപ്പടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് വകുപ്പിന്റെ https://samraksha.ceikerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും അടുത്തമാസം 6 മുതൽ ഡൌൺലോഡ് ചെയ്യാം. ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന സമയത്തിന് 30 മിനിറ്റ് മുൻപ് പരീക്ഷാർത്ഥികൾ എത്തണം. പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. സയന്റിഫിക് കാൽക്കുലേറ്റർ അനുവദനീയമല്ല. ഫോൺ നമ്പറുകൾ 04-83-29-50-03, 04-73-39-33. നമ്പറുകൾ ആവർത്തിക്കാം. 04-83-29-50-03, 04-73-29-233. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. https://samraksha.ceikerala.gov.in.

0: സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ാമത് വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്കും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്.

0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നാണ് വിവരം. കൊല്ലത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മുഖ്യ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണനയെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് കൊല്ലത്ത് ദൂരദർശൻ വാർത്തയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനം. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശം ഉണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദീഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടിയ സ്കൂൾ എന്ന പദവി കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിർത്തി. 197 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത്. കഴിഞ്ഞ ദിവസം കൊല്ലം തൃക്കരുവ പഞ്ചായത്തിൽ 20 പേരെ കടിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നാട്ടുകാർ പിടികൂടിയ നായ ചത്തു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1649 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 9:28 ട്രെയിൻ നമ്പർ 1660 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.
0: വായിക്കുന്നത് രേഷ്മ. രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ അടുത്തമാസം 16 മുതൽ 30 വരെ നടക്കും. ജൂലൈ 1 മുതൽ 31 വരെയാണ് സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുക. ഇതിനു മുൻപ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. പോർട്ടൽ വഴി സമർപ്പിക്കാത്തവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ശേഖരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും സെൽഫ് എന്യൂമറേഷൻ പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. സംശയ നിവാരണത്തിനായി പോർട്ടലിൽ യൂസർ ഗൈഡും ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം https://se.census.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. https://se.census.gov.in. മൺസൂൺ കാലത്ത് വൈദ്യുതാഘാതം ഏറ്റുണ്ടാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി എഡിഎം സിഎസ് രാജേഷിന്റെ അധ്യക്ഷതയിൽ വൈദ്യുതി അപകട നിവാരണ സമിതി ജില്ലാതല യോഗം ചേർന്നു. മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് നോട്ടീസ് നൽകും. മരങ്ങൾ മുറിച്ചു നീക്കാത്ത പക്ഷം തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ മരം മുറിച്ചു മാറ്റും. ഇതിനുള്ള ചെലവ് ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും ഈടാക്കും. വൈദ്യുതി ബോർഡിന്റെ ക്ലിയറൻസ് ഇല്ലാതെ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള കേബിളുകൾ സ്ഥാപിക്കുന്നത് മൂലം അപകടങ്ങൾ സംഭവിക്കുന്നത് യോഗത്തിൽ KCB ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. വൈദ്യുതി പോസ്റ്റുകളിലെ അനധികൃത പരസ്യ ബോർഡുകൾ, നോട്ടീസ് പതിക്കൽ എന്നിവയിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപടിയെടുക്കും. വിവിധയിടങ്ങളിൽ അനധികൃത കമ്പിവേലി സ്ഥാപിക്കുന്നതിലെ അപകടാവസ്ഥ സംബന്ധിച്ച് വാർത്തകൾ, സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ എന്നിവ നൽകി ബോധവൽക്കരണം നടത്താനും യോഗം തീരുമാനിച്ചു.

ബിപിഎൽ കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിൽ ഫണ്ട് അനുവദിച്ച് ആർസിസിബി സ്ഥാപിക്കാനുള്ള പദ്ധതി നടപ്പാക്കണമെന്ന നിർദ്ദേശവും യോഗം മുന്നോട്ടുവച്ചു. ഓരോ വർഷവും ഉത്സവങ്ങളിലെ കെട്ടുകാളകളുടെ ഉയരം വർദ്ധിച്ചു വരുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന താത്കാലിക ഷെഡുകൾ പലതും വൈദ്യുതി ലൈനുകളിൽ നിന്ന് നിയമാനുസൃതമായ അകലം പാലിക്കാതെയാണ് നിർമ്മിക്കുന്നതെന്നും യോഗത്തിൽ പറഞ്ഞു.

0: യോഗത്തിൽ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള ക്ലീനിംഗ് പ്രോഗ്രാം കോട്ടയ്ക്കൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ നാസർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ വടക്കൻ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: വികസന വാർത്തകൾ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. മഴവില്ലിൽ ഇന്ന് ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം മധു ബാലകൃഷ്ണൻ പാടിയ ലളിതഗാനം. രചന മുട്ടറ ബി എൻ രവീന്ദ്രൻ. സംഗീതം എ ഇ വാമനൻ നമ്പൂതിരി.

0: ഇൻഫർമേഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
7: ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് മുരളി സിത്താര സംഗീതം പകർന്ന് കാവാലം ശ്രീകുമാർ പാടിയ ലളിതഗാനമാണ് ഇനി.

0: ആയിഷ
1: പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
2: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
5: കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊലുമ്പയിൽ ഹോസ്പിറ്റലിലും.
8: സാന്ത്വനത്തിന്റെ കരസ്പർശം.
9: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
10: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
12: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
13: ഇനി കേൾക്കാം സ്വാതി എസ് നമ്പൂതിരി പാടിയ ലളിതഗാനം. രചന ഷിജിൻദാസ്, സംഗീതം ഇ പ്രേംകുമാർ.

0: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
0: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
1: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു ക്യാൻ ട്രസ്റ്റ്. വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന

0: ഹോസ്പിറ്റൽ ആരോഗ്യജാലകം
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങൾ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
1: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
4: ഇനി കേൾക്കാം കെ ജയകുമാറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് ലീലാമ്മ മാത്യു പാടിയ ലളിതഗാനം.

0: ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
3: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
1: എന്നും രാവിലെ 7:00.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
1: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഹരിതം, ചൊവ്വാഴ്ച രാവിലെ 7:50.
8: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
10: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
13: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
12: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.
7: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
8: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ഇനി കേൾക്കാം KA ജയകുമാർ പാടിയ ലളിതഗാനം. രചന PK ഗോപി, സംഗീതം MP പ്രഭാകരൻ.

0: ഇത് ഇരു രാജ്യങ്ങളെയും പൊതുവായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഫ്രം പൊളിറ്റിക്കൽ റീസെറ്റ് ടു കൊമേഴ്സ്യൽ ഡെലിവറി എന്ന മന്ത്രിതല സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിഷ്കരണത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുന്നത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും സംഭവിച്ചിട്ടില്ലെന്ന് CBSE. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനം ഇന്ന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. CMRL കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ED റെയ്ഡിൽ CPIM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. CPIMനെ തകർക്കാൻ ലക്ഷ്യമിട്ട് BJP നടത്തുന്ന നീക്കമാണ് ഇതെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. മലപ്പുറത്ത് ഇന്നലെ SP ഓഫീസ് മാർച്ചിലെ സംഘർഷത്തിൽ 3 SFI ജില്ലാ നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന 150 പേർക്കും എതിരെ പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് ചേർത്താണ് കേസ്. സ്വർണ്ണവില പവന് 440 രൂപ കുറഞ്ഞു 1,16,080. 14,510 രൂപയാണ് ഗ്രാമിന്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണമായി പുകയില രഹിതമാക്കാൻ ജില്ലാതല ഏകോപന സമിതി തീരുമാനം. ജില്ലയിൽ 1,270 സ്കൂളുകളെ പുകയില മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1660 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 2 മിനിറ്റ് വൈകി 11:35. ട്രെയിൻ നമ്പർ 1610 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 59:30. ഇനി 10 മണിക്ക് കേൾക്കാം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്ദേശം നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
1: ജൂൺ ആദ്യം നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തുറന്ന് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. രണ്ടു മാസം നീണ്ടുനിന്ന കഠിനമായ വേനൽക്കാലത്തിന് ശേഷം മഴയൊക്കെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? പുതിയ വർഷത്തിലെ അധ്യയനം മനോഹരമാക്കാനും വിദ്യാലയ ജീവിതം ആഹ്ലാദകരമാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നാം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുള്ളത്? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ രണ്ട് മാസമായി നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയം 11 to 3 വരെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയ പല ആളുകൾക്കും സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായും വേനൽ അവധിക്കാലം കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു സമയമാണ്. പക്ഷേ ഇത്തരം മുൻകരുതൽ നിർദ്ദേശങ്ങൾ മൂലം തന്നെ പകൽ സമയത്ത് പുറത്തേക്കിറങ്ങി കളിക്കാനുള്ള അവസരം കഴിഞ്ഞ കുറച്ചു നാളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്കുള്ള മറ്റൊരു വിനോദം മൊബൈൽ ഫോൺ പോലെയുള്ള, ഐപാഡ് പോലെയുള്ള, ടാബ്ലറ്റ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ്. പല കുട്ടികളും ചെറിയ പ്രായത്തിൽ കാർട്ടൂണുകൾ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ഗെയിമുകൾ പോലെയുള്ള സംഗതികൾക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയും വന്നു. അവധിക്കാലം ആയതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും ഇല്ലല്ലോ, കുട്ടികൾ ഗെയിമുകൾ കളിച്ചോട്ടെ എന്ന് കരുതി മാതാപിതാക്കളും ഇത് അവഗണിച്ചു കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയ കുട്ടികളെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരിക എന്ന ശ്രമകരമായ ജോലിയാണ്. ഇതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഡിജിറ്റൽ അടിമത്തം അപകടമാകുന്നു എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. അമിതമായ ഡിജിറ്റൽ ഉപയോഗത്തിന്റെ അപകടങ്ങൾ 2025 2026 ദേശീയ എക്കണോമിക് സർവേ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദീർഘനേരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി, അവർ ഒരു സാമൂഹിക വിച്ഛേദനത്തിലേക്ക് അഥവാ സോഷ്യൽ ഡിസ്കണക്ഷനിലേക്ക് പോകുന്നു. മറ്റു വ്യക്തികളുമായി ഇടപെടാനും ആശയവിനിമയം നടത്താനും അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുമുള്ള അനുതാപം അഥവാ എംപതി എന്ന ഗുണവിശേഷം അവരിൽ കുറയുന്നു. സ്വന്തം വികാരങ്ങളെ കൃത്യമായ അളവിൽ, കൃത്യമായ സന്ദർഭങ്ങളിൽ, കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള വൈകാരിക ബുദ്ധിയും സമൂഹത്തിൽ തന്റെ പങ്കെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാനുള്ള സാമൂഹിക ബുദ്ധിയുമൊക്കെ ഇത്തരം കുട്ടികളിൽ കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഡിജിറ്റൽ അടിമത്തം കുട്ടികളുടെ ഉറക്കത്തിന്റെ താളം തെറ്റിക്കുന്നതാണ്. പലപ്പോഴും രാത്രി വളരെ വൈകിയുള്ള ഡിജിറ്റൽ ഉപയോഗം ഉറക്കം വരുന്നത് വൈകുന്ന സാഹചര്യത്തിന് കാരണമാകുന്നു. കൗമാരപ്രായക്കാരായ കുട്ടികൾ പലപ്പോഴും അവധിക്കാലത്ത് ശരാശരി പുലർച്ചെ 3 to 4 വരെയുള്ള സമയം വരെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ കിടന്നുറങ്ങുമ്പോൾ ഉച്ചയടുപ്പിച്ചായിരിക്കും ഉറക്കമുണരുന്നത്. മാതാപിതാക്കൾക്കും ഇത് സൗകര്യമുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലെ തിളച്ച വെയിലുള്ള സമയത്ത് കുട്ടികൾ പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ ഒരു നല്ല മാർഗമായി അവരിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതുമൂലം ഉറക്കത്തിന്റെ താളക്രമം തെറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്കൂൾ തുറന്നതിന് ശേഷവും ഈ ഡിജിറ്റൽ ഉപയോഗം 3 to 4 ഒക്കെ നീണ്ടു നിൽക്കുകയും എന്നാൽ രാവിലെ ഒരു 7-7.5 സ്കൂളിൽ പോകേണ്ട സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെ ഉറക്കത്തിന്റെ ദൈർഘ്യവും ഗുണനിലവാരവും കുറയ്ക്കുന്നു. തുടർച്ചയായി 7 ഉറങ്ങാതെ വരുന്ന സാഹചര്യം, പകൽ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായി അടുക്കി വെക്കുന്ന ഓർമ്മകളുടെ സ്ഥാപനം അഥവാ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന പ്രക്രിയയ്ക്ക് തടസ്സമാകുന്നു. ഇത് പഠന പിന്നാക്കാവസ്ഥയ്ക്കും ഓർമ്മക്കുറവിനും വഴിതെളിക്കുന്നു. ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുന്ന കുട്ടികളിൽ അമിത വൈകാരിക പ്രകടനങ്ങളും സാധാരണയായിട്ട് കണ്ടുവരുന്നു. അമിത ദേഷ്യം, അക്രമ സ്വഭാവം, പെട്ടെന്ന് സങ്കടം വരിക, അമിത ഉത്കണ്ഠ തുടങ്ങിയവയൊക്കെ ഇവരിൽ പ്രകടമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി, ദൃശ്യമാധ്യമങ്ങളിലൂടെ വളരെ ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ വരുന്ന ഓൺലൈൻ ഗെയിമുകളോ കാർട്ടൂണുകളോ ഷോർട്സോ റീൽസോ ഒക്കെ ആയിരിക്കും ഈ കുട്ടികൾ കൂടുതൽ നേരം.

കാണുന്നത്. അതിവേഗത്തിലുള്ള ഇത്തരം സംവേദനങ്ങളുമായി നമ്മുടെ തലച്ചോർ പൂർണ്ണമായും പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ അതേ വേഗത ഇല്ലാത്ത മറ്റ് സംവേദനങ്ങളുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് ബുദ്ധിമുട്ട് വരുന്നു. സ്കൂളിൽ വളരെ മന്ദഗതിയിലുള്ള അധ്യാപകരുടെ അധ്യാപന രീതിയുമായി ഒട്ടും പൊരുത്തപ്പെടാൻ ഈ കുട്ടികൾക്ക് കഴിയാതെ വരുന്നു. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമാകുന്നു. ക്ലാസ്സിൽ ശ്രദ്ധക്കുറവും പിരിവിരിപ്പും ഒക്കെ ഇതുമൂലം പ്രകടമാകുന്നൊരു അവസ്ഥ വരും. രാത്രിയിലെ ഉറക്കം തൃപ്തികരമല്ലാത്തതിനാൽ ക്ലാസ് നടക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഉറങ്ങുന്ന സാഹചര്യം പോലും ചില കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അമിതമായ ഈ ഡിജിറ്റൽ ഉപയോഗം ഒരു അടിമത്തമായി മാറുന്ന സാഹചര്യവും ചില കുട്ടികളിലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ദിവസേന 6 മണിക്കൂറിൽ കൂടുതൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം തുടരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ഡിജിറ്റൽ ഉപകരണം ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് കറന്റ് ഇല്ലെങ്കിലോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിലോ മാതാപിതാക്കൾ മൊബൈൽ നൽകുന്നില്ലെങ്കിലോ എന്ത് കാരണം കൊണ്ടോ ആകട്ടെ, കഠിനമായ അസ്വസ്ഥതകൾ ഇവർക്കുണ്ടാകും. ഉറക്കമില്ലായ്മ, അമിത ദേഷ്യം, കഠിനമായ സങ്കടം എന്നിവ തൊട്ട് ആത്മഹത്യാ പ്രവണത വരെ ഈ ഡിജിറ്റൽ അടിമത്തം പുലർത്തുന്ന കുട്ടികളിൽ അതിന്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങളുടെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ വ്യക്തമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി സ്കൂള് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം നിശ്ചയിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. 2 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദൃശ്യമാധ്യമവും നൽകിയിട്ട് കാര്യമില്ല. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോലും ദൃശ്യമാധ്യമങ്ങൾ കാണിക്കാൻ പാടില്ല എന്നതാണ് സത്യം. 2 തൊട്ട് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 1.5 മണിക്കൂറാണ് പരമാവധി ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം. 3 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പരമാവധി ദിവസേന 1 മണിക്കൂറും 6 വയസ്സ് തൊട്ട് 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 2 മണിക്കൂറുമാണ് അനുവദനീയമായ ദൃശ്യമാധ്യമ സമയം. ഈ പരമാവധി അനുവദനീയ ദൃശ്യമാധ്യമ സമയത്തിന്റെ 50% താഴെ മാത്രമായിരിക്കണം ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന കാർട്ടൂണുകളും ഓൺലൈൻ ഗെയിമുകളും ഉണ്ടാകേണ്ടത് എന്നതും കുട്ടികളെ ബോധ്യപ്പെടുത്താം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം എങ്ങനെ അവരുടെ തലച്ചോറിന് കേടുവരുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതോടുകൂടി സ്കൂൾ തുറന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ നിശ്ചിതമായ ഒരു സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിക്കാം. അത് കുട്ടികളുടെ സൗകര്യം കൂടെ ചോദിച്ച ശേഷം ഏത് സമയത്ത് വേണം എന്ന് തീരുമാനിക്കാം. ആ സമയത്ത് മാത്രം മൊബൈൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതായിരിക്കും ആരോഗ്യകരം. സ്കൂൾ തുറക്കുന്ന സമയം പലപ്പോഴും വലിയ തോതിലുള്ള മഴ പെയ്യാൻ സാധ്യതയുള്ളൊരു കാലഘട്ടം കൂടെയാണ്. മഴക്കാലം പലവിധമുള്ള പനികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു കാലം കൂടെയാണ്. ഇതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ വരാതെ അവരെ ബോധവൽക്കരിക്കേണ്ടതും പ്രധാനമാണ്. തീർച്ചയായിട്ടും അവധിക്കാലത്ത് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഓടിക്കളിച്ച കുട്ടികൾക്ക് ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. സ്കൂള് തുറന്നതിന് ശേഷവും ദിവസേന 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കളിക്കാനുള്ള സമയം നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. തീവ്രമായ മഴയുള്ള ദിവസങ്ങളിൽ ഇത് സാധ്യമാകാതെ വരാമെങ്കിലും മഴ ശമിച്ചതിന് ശേഷം വൈകുന്നേരം 1 മണിക്കൂർ നേരമെങ്കിലും ശരീരം നന്നായി വിയർക്കുന്ന തരത്തിലുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കൊച്ചുകുട്ടികൾ തൊട്ട് കൗമാരപ്രായക്കാർ വരെയുള്ള ആളുകളെ മാതാപിതാക്കൾ നിർബന്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ വീട്ടിനടുത്തുള്ള മാലിന്യങ്ങൾ കൃത്യമായി നിർമാർജനം ചെയ്യാനും പരിസര ശുചീകരണം കൃത്യമായി ഉറപ്പുവരുത്താനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ മുട്ടയിട്ട് കൂത്താടികൾ വിരിയാനും ഇതിന്റെ ഫലമായി കൊതുകുകളിലൂടെ ഡെങ്കിപ്പനി പടരാനുമുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കിപ്പനി പോലെ തന്നെ പ്രശ്നമാകുന്ന പലതരത്തിലുള്ള മറ്റ് പനികളും ഈ കാലഘട്ടത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയ പോലെയുള്ള പകർച്ചപ്പനികൾ തൊട്ട് വൈറൽ പനികൾ വരെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കാൻ കുട്ടികളെ ബോധവൽക്കരിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സോപ്പ് കൊണ്ട് കൈകൾ കഴുകിയ ശേഷം മാത്രം സ്വന്തം മുഖത്ത് തൊടുക എന്നത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആവശ്യമില്ലാതെ കൂട്ടം കൂടി തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്ന മുറികൾക്കുള്ളിൽ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കാൻ കഴിയുന്നത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇതിനോടൊപ്പം പഠനം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നതിനെ കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല മാതാപിതാക്കളും സ്കൂള് തുടങ്ങുന്നതിന് 2 ആഴ്ചകൾ മുൻപ് തന്നെ സ്കൂള് തുറക്കുന്നു എന്ന കാര്യം കുട്ടികളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ജൂൺ 1 മുതൽ സ്കൂള് തുറക്കുകയാണ്, ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല, ഇനി

0: നിനക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല, ഇനി നിന്റെ ഒരു വിളച്ചിലും നടക്കില്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വഴി ഈ സ്കൂൾ ജീവിതം എന്നത് ഒരു ജയിൽ ജീവിതത്തിന് സമാനമായ പാരതന്ത്രത്തിന്റെ കാരണമാണ് എന്ന മട്ടിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ആരോഗ്യകരമല്ല. മറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാരെ കാണാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കളികൾ കളിക്കാനുമുള്ള സന്തോഷകരമായ ഒരു അവസരം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്ന മട്ടിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്കൂളിൽ വിടുന്ന ആദ്യ ദിവസം തൊട്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ട്യൂഷനുകൾക്ക് കുട്ടികളെ വിട്ട് അവർക്ക് സൂര്യപ്രകാശം കൊള്ളാൻ അവസരമില്ലാത്ത ഒരു സാഹചര്യം ചില മാതാപിതാക്കളെങ്കിലും സൃഷ്ടിക്കാറുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം അനാരോഗ്യകരമാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് പോവുകയും രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്ന കുട്ടികളിൽ ഒരുപാട് ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പഠന പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രത്യേക പരിശീലനം നൽകുകയും അല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി കളിക്കാനും സൂര്യപ്രകാശം കൊള്ളാനും അവരുടെ ഇഷ്ട കാര്യങ്ങൾ ആവശ്യാനുസരണം പരീക്ഷണം നടത്താനുമുള്ള ഒരു അവസരമാണ് നാം ഒരുക്കി കൊടുക്കേണ്ടത്. സ്കൂളിൽ കുട്ടികൾ പോകുന്ന ആദ്യ ദിനം തൊട്ട് തന്നെ വൈകിട്ട് കുട്ടി മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ നാം സമയം കണ്ടെത്തണം. ഒരു അരമണിക്കൂർ സമയമെങ്കിലും ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം ചെലവിടാൻ മാതാപിതാക്കൾ നിശ്ചയമായും തയ്യാറായി പറ്റൂ. ഇതിലൂടെ കുട്ടികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങൾ സംഭവിച്ചാൽ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ഇടപെടാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കായിക വ്യായാമങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ദിവസേന ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യുന്ന കുട്ടികളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു കൂടുതലായിരിക്കും. അത് അവരുടെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തും. ഇത്തരം കുട്ടികളുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന രാസവസ്തുക്കൾ കൂടുന്നത് മൂലം അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. ചെറിയ വിഷമങ്ങളൊന്നും അവരെ തളർത്തുകയില്ല. ഇത്തരം കുട്ടികളുടെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടുന്നത് മൂലം അവർ കൂടുതൽ ഊർജസ്വലരായിരിക്കും. സർവോപരി സൂര്യപ്രകാശം കൊള്ളുന്നത് മൂലം വൈറ്റമിൻ ഡി രക്തത്തിൽ കൂടുക വഴി അവരുടെ രോഗപ്രതിരോധ ശേഷിയും വിജ്ഞാന വിശകലന ശേഷിയും മെച്ചമായിരിക്കും. കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലവിധമായ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുകയും ഈ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായി ഒരു സൗഹൃദം പുലർത്തുകയും ചെയ്യുക വഴി ഈ കുട്ടികളുടെ സുഹൃത്ത് സംഘത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ സാധിക്കും. കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളും അവരുടെ ആകുലതകളും തുറന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയായി കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. എന്ത് വിഷയവും തുറന്ന് ചോദിക്കാനുള്ള അവസരം വീട്ടിൽ ഒരുക്കേണ്ടതുമുണ്ട്. ഇതിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഫലപ്രദമായി സംരക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമുക്ക് ചുവടുകൾ വയ്ക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ഇസൈമഴി. 10:35 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം

പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, ട്രെയിൻ സമയം.

മൂന്ന് മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഇനി വേലക്കാരൻ എന്ന ചിത്രത്തിനു വേണ്ടി മനോയും സംഘവും.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: വീണ്ടും മനു ആലപിച്ച ഗാനം, ചിത്രം പാണ്ഡ്യൻ.

0: പാണ്ഡ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി മനോയും സംഘവും ആലപിച്ച ഗാനമാണ് കേട്ടത്. ഇതോടെ ഇസൈ മഴയി സമാപിച്ചു. ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടത്തും. പരീക്ഷയ്ക്കായി ജൂൺ 1 വരെ പിഴയില്ലാതെയും 600 രൂപ പിഴയോടെ ജൂൺ 3 വരെയും അപേക്ഷിക്കാം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇനി ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

മാറിവരുന്ന കാലാവസ്ഥയും അപ്രതീക്ഷിതമായെത്തുന്ന മഴയും കൃഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. വിപുലമായ കൃഷിയിടങ്ങളിൽ എന്ന പോലെ തന്നെ മട്ടുപ്പാവിലും അടുക്കളത്തോട്ടങ്ങളിലും ഒരുക്കിയിരിക്കുന്ന കൃഷികളിലും ഈ കാലാവസ്ഥാ വ്യതിയാനം സാരമായി പ്രതിഫലിക്കാറുണ്ട്.

0: എന്നാൽ കൃഷി തപസ്യയായി ഏറ്റെടുത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് കൃഷി ചെയ്യുന്നതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു വീട്ടമ്മയാണ് ഇന്ന് ഞാറ്റുവേലയിൽ തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടോളമായി കൃഷിയിലേക്കിറങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിൽ ശ്രീമതി ബിന്ദു മുറ്റവും മട്ടുപ്പാവും മനോഹരമാക്കിയിരിക്കുന്നത് പച്ചക്കറികൾ കൊണ്ടാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന അതിശക്തമായ മഴ തന്റെ കൃഷികളെ ബാധിക്കുന്നതിനാൽ മട്ടുപ്പാവിൽ മഴമറയൊരുക്കി അതിലാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. വർഷം മുഴുവൻ പച്ചക്കറികളാൽ സമൃദ്ധമാക്കാൻ മഴമറ ഏറെ പ്രയോജനപ്രദമാകും എന്ന തിരിച്ചറിവാണ് മഴമറ കൃഷിയിലേക്കുള്ള ബിന്ദുവിന്റെ ചുവടുമാറ്റത്തിന് കാരണം. മട്ടുപ്പാവിൽ മാത്രമല്ല, വീടിനോടനുബന്ധിച്ചുള്ള ഒരേക്കറോളം സ്ഥലത്ത് വിപുലമായി എല്ലാത്തരം കൃഷിയും ചെയ്തു വരികയാണ്. മികച്ച വനിതാ കർഷകയായും മികച്ച ജൈവ കർഷകയായുമൊക്കെ അംഗീകാരങ്ങൾ നേടിയപ്പോഴും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ തന്റെ കടമയും ഒപ്പം സ്വന്തമായൊരു വരുമാനവും എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വിമുക്ത ഭടനായ ഭർത്താവ് ശ്രീ സതികുമാറിന്റെ പൂർണ്ണ പിന്തുണയും സാന്നിധ്യവും കൃഷി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സാധിച്ചു. ശ്രീമതി ബിന്ദുവിന്റെ മഴമറ കൃഷി ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: കൃഷിയിൽ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ പ്രത്യേകത ഈ മാറിവരുന്ന കാലാവസ്ഥയിൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ട് തന്നെ പോളി ഹൌസിനകത്താണ് ഇവിടെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടുപ്പാവിലും വീടിന്റെ പരിസരത്തും വീടിനോട് ചേർന്നുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം എല്ലാ തരത്തിലുള്ള കൃഷിയും ഇവിടെ ഉണ്ട്. ചേച്ചി, എന്തുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് കടന്നു വന്നത്?
2: കുട്ടിക്കാലം മുതലേ എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു. എന്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു, അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം വളർന്നപ്പോഴും എനിക്ക് കൃഷിയോട് വലിയ താല്പര്യം വന്ന് ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ച് താമസമായതിനു ശേഷം ഞാൻ എന്റെ ടെറസിലും തറയിലുമായിട്ട് ഒരുപാട് കൃഷികൾ ചെയ്തു തുടങ്ങി. 24 വർഷം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാലാവസ്ഥ കൃഷിയെ നന്നായിട്ട് ബാധിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ മഴമറ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷിഭവന്റെ സഹായത്തോടുകൂടി മഴമറയുടെ പണിയെല്ലാം പൂർത്തിയായി. എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും മഴമറ ഉണ്ടെങ്കിൽ. ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് സലാഡ് വെള്ളരി നട്ടിട്ടുണ്ട്, പയറുണ്ട്, ചീരയുണ്ട്, കത്തിരിയുണ്ട്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമുക്ക് ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്.
1: തുറസായ ടെറസിലെ കൃഷി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. അപ്പൊ ഈ പോളി ഹൗസിലോട്ട് മാറിയപ്പോൾ ഉള്ള അതിൽ നിന്നൊരു പ്രത്യേകത എന്താണ്? അതിന്റെ സാധാരണ ടെറസും പോളി ഹൗസും തമ്മിൽ നമുക്ക് എന്ത് വ്യത്യാസം തോന്നുന്നുണ്ട്?
2: സാധാരണ എന്ന് വെച്ചാൽ നമുക്ക് മഴയാണ് കൂടുതൽ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും മഴയുണ്ട്. അപ്പോൾ ഈ പോളി ഹൗസ് കെട്ടിയപ്പോൾ നമുക്ക് മഴ നമ്മളെ കൃഷിയെ ബാധിക്കുന്നില്ല. രാത്രിയായാലും പകലായാലും നമുക്ക് അവിടെ നിന്ന് കൃഷിയെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നനവ് നമ്മളെ ടെറസിനെ ബാധിക്കില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ചെടിക്ക് വെള്ളം മാത്രം കൊടുത്താൽ മറ്റേ ഈ മഴയാകുമ്പോഴത്തേക്ക് ടെറസ് എപ്പോഴും നനവും പിന്നെ ചെറിയ ചോർച്ചയൊക്കെ വരാൻ തുടങ്ങി. 24 വർഷം കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ടെറസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതലും ഞാൻ പോളി ഹൗസ് ചെയ്യാൻ തീരുമാനിച്ചത്.
1: ഇപ്പൊ ഈ പോളി ഹൗസിൽ തന്നെ വളരെ ചിട്ടയായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി അതിന്റെ മുകളിലാണ് ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ തിരുനനയുണ്ട്. തിരുനന നമുക്ക് എന്തെങ്കിലും സ്കീം പ്രകാരം കിട്ടിയതാണോ? തിരുനനയിൽ ഇപ്പൊ എന്ത് കൃഷിയാണുള്ളത്?
2: തിരുനനയുടെ എനിക്ക് സ്കീം അനുസരിച്ച് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. അത് ഒരു 5 വർഷം മുമ്പാണ് എനിക്ക് കിട്ടിയത്. 2000 രൂപ അടച്ചപ്പോഴത്തേക്ക് 25 ഗ്രോ ബാഗും ബാക്കി സെറ്റ് എല്ലാം കൂടെ അവരാണ് ഇവിടെ കൊണ്ട് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡ് കുറെ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിലാവുമ്പോഴേ തറയിലൊന്നും നമുക്ക് വൃത്തിയേടാവില്ല, എപ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ സൗകര്യമുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിനും ബാധിക്കില്ല, നമുക്ക് നിവർന്നിന്ന് എല്ലാ കൃഷികളും ചെയ്യാൻ പറ്റും.
1: ഇവിടുത്തെ കൃഷി കണ്ടാൽ തന്നെ നമുക്കറിയാം മുഴുവനും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. യാതൊരു കീടനാശിനി പ്രയോഗമോ മറ്റ് രാസവളങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൃഷി രീതിയിലോട്ടൊന്ന് വരാം. നമ്മൾ ഈ മണ്ണൊരുക്കൽ മുതല് എങ്ങനെയാണ് ഇതിന്റെ മണ്ണൊരുക്കല്, അതിന്റെ വിത്തിടിയിൽ അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
2: 15 ദിവസം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ചാണകപ്പൊടി, അതുപോലെ കോഴിവളം, ആറ്റിൻ കഷ്ടം,

0: എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഗ്രോ ബാഗിൽ നിറച്ചിട്ടാണ്, അതുപോലെ ചപ്പുചവർ എല്ലാം കൂടെ ഉള്ള ഇത് കമ്പോസ്റ്റ് ആക്കി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറച്ചിട്ടാണ് ഞാൻ തൈ നട്ടു കൊടുക്കുന്നത്. ശീമക്കൊന്ന ഇലയും ചാണകവും കൂടെ പൊളിപ്പിച്ച് ആ സ്ലറിയാണ് ഞാൻ ഡൈലൂട്ട് ചെയ്ത് കൂടുതലായിട്ട് കൃഷിയൊക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. വാഴ മുതൽ സകല കൃഷിക്കും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്, വേറെ രാസവളങ്ങളൊന്നും വേണ്ട. ഇതുപോലെ 10 ദിവസം 15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കടല പിണ്ണാക്ക് ഇതൊക്കെ പൊളിപ്പിച്ചൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ കീടനാശിനിയായിട്ട് ഞാൻ വേപ്പെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഫിഷ് അമിനാസിറ്റ് ഇതെല്ലാം കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: ജൈവവളം മാത്രമുള്ളത് കൊണ്ട് നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ടോ?
0: എനിക്ക് എല്ലാത്തിലും നല്ല വിളവ് കിട്ടുന്നുണ്ട്. കൃഷി എനിക്ക് ഇതുവരെ നഷ്ടമായിട്ടില്ല, നമുക്ക് കൃഷിയിൽ സന്തോഷമേ ഉള്ളു. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൃഷി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
1: 1000ൽ അധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പോളി ഹൗസാണ് ഇവിടെ ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുഴുവൻ തുകയും നമ്മൾ തന്നെ ചെലവാക്കിയതാണോ അതോ കൃഷിഭവന്റെ സഹായം എന്തെങ്കിലും ഇതിനായിട്ട് ലഭിച്ചിട്ടുണ്ടോ?
0: ഇത് കൃഷിഭവന്റെ സഹായത്തോടെ ഞാൻ പോളി ഹൗസ് നിർമ്മിച്ചത്. അപ്പൊ പകുതി സബ്സിഡി ആയിട്ട് കൃഷിഭവൻ മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ്, ബാക്കി നമ്മുടെ കയ്യിൽ ചെലവാകും. കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പണി പൂർത്തിയാകുകയും ചെയ്ത് സബ്സിഡിയും നമുക്ക് കിട്ടി.
1: വർഷത്തിൽ 365 ദിവസവും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ പോളി ഹൗസ് ഉള്ളതുകൊണ്ട് കൃഷി ചെയ്യാം, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും മികച്ച നേട്ടം അല്ലേ?
0: അതാണ് എന്റെ ഉദ്ദേശം, എല്ലാ സീസണിലും കൃഷി ചെയ്യുക. അതിനുവേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ പോളി ഹൗസ് ചെയ്തത്.
1: ഇനിയിപ്പോ നമ്മള് ടെറസിൽ നിന്ന് താഴേക്ക് വന്നാല് വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചേനയുണ്ട്, ചേമ്പുണ്ട്, മരച്ചീനിയുണ്ട്, വിവിധതരം വാഴകളുണ്ട്, മുഴുവൻ പ്രദേശത്തും കൃഷിയാണ്. ആ വിശേഷങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാമോ?
0: ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, ചേനയുണ്ട്, പപ്പായ കൃഷിയുണ്ട്, ഏത്തവാഴയുണ്ട്, വിവിധതരം വാഴകളുണ്ട്, പിന്നെ ചേമ്പുണ്ട്, മരച്ചീനി, എല്ലാം നമ്മൾ മണ്ണിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. ടെറസിൽ ഞാൻ പച്ചക്കറി മാത്രമേ ചെയ്യുന്നുണ്ടുള്ളൂ, ബാക്കി എല്ലാം തറയിലാണ് ചെയ്യുന്നത്.
1: കാലി വളർത്തൽ ഇതിനോടൊപ്പം ഉണ്ടോ?
0: എനിക്ക് പശു ഉണ്ടായിരുന്നു.
1: കോഴിയുണ്ടോ?
0: കോഴി ഇപ്പം 25 കോഴി വരെ എന്റെ കയ്യിലുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയുണ്ട്, അത് കഴിഞ്ഞിട്ട് പുറത്തു കൊടുക്കാനും കാണും.
1: ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമ്മൾ എങ്ങനെയാണ് വിൽക്കുന്നത്?
0: എന്റെ ആവശ്യത്തിന് പോയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞാൻ പുറത്ത് കൂടുതലും വിൽക്കുന്നത്. നമുക്ക് കൃഷിയുടെ ഇതിൽ വിപണികളുണ്ട്, കർഷകര ഒരു കൂട്ടായ്മകളുണ്ട്. അപ്പൊ ഇപ്പൊ ഹരിതശ്രീയും കൃഷിഭൂമി എന്ന് പറയുന്ന വിപണിയുണ്ട്, അവിടെ രണ്ടര സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചതോറും ശനിയും ഞായറും പോയി സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. വാഴക്കൊലയായാലും എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പച്ചക്കറി വിൽക്കുന്നതിന് ഒരു തടസ്സവും നമുക്കില്ല. പാളയത്തുള്ള കൃഷിഭൂമിയുടെ ഇതിലും ശ്രീകാര്യത്തുള്ള ഹരിതശ്രീയുടെ ഇതിലും ഈ രണ്ട് സ്ഥലങ്ങളിലാണ് പച്ചക്കറി വിപണനം നടത്തുന്നത്.
1: പ്രത്യേകിച്ച് ജൈവ പച്ചക്കറിയാണ്, ഇതിന് നല്ല വില കിട്ടുന്നുണ്ടോ? വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
0: ഇല്ല, ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നല്ലപോലെ നമുക്ക് വിലയും കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയാലും അരമണിക്കൂറുണ്ടെങ്കിലും നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വാങ്ങാൻ വരുന്നവരുടെ നല്ല സഹകരണമാണ് നമുക്കുണ്ടാകുന്നത്. വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ പച്ചക്കറികൾ കൊണ്ടുചെന്നാലും നല്ലതുപോലെ ചിലവാകുന്നുണ്ട്. നമുക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്.
1: അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിന്റെ ഒരു പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിന്റെ കാര്യങ്ങളോട് ഒന്ന് പറയാമോ?
0: എന്റെ ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു, പുള്ളി റിട്ടയർഡ് ആയി. ഇപ്പൊ എന്റെ കൂടെ എല്ലാ സമയവും എന്റെ സഹായത്തിന് എന്റെ കൂടെ ഉണ്ട്. പുള്ളിയുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ കൃഷികളെല്ലാം ചെയ്യുന്നത്, വിപണനം നടത്തുന്നതും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നതും. എല്ലാ സാധനത്തിനും പൂർണ്ണ സപ്പോർട്ട് എന്റെ ഹസ്ബൻഡാണ്. പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, കൊച്ചുമക്കൾ 3 പേരുണ്ട്. അവരെപ്പോഴും എന്റെ കൂടെ ഉണ്ട് ജോലി സഹായിക്കാൻ. അവർക്ക് നല്ല താല്പര്യമുണ്ട്. അവർ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളിലൊക്കെ ചെറുതായിട്ടൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ മണ്ണ് നിറയ്ക്കുമ്പോഴേക്കും എന്റെ കൂടെ വന്നിരുന്നൊക്കെ സഹായിച്ചു തരും. 3 ആൺകുട്ടികളാണ്, അവർ 3 പേരും കൃഷി നല്ല ഇഷ്ടപ്പെടുന്നവരാണ്.
1: കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ട്രെയിനിങ്ങുകൾ, ക്ലാസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് ചെയ്തു തരാറുണ്ടോ?
0: ശ്രീകാര്യം കൃഷിഭവന്റെ നല്ല സപ്പോർട്ടുണ്ട്. കൃഷി സ്ഥലത്ത് കൂടെ കൂടെ വരാറുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ നടീൽ വസ്തുക്കളെല്ലാം കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. വളമായിട്ടും നടീൽ സാധനങ്ങളായി തൈകളായിട്ടും എല്ലാ കുരുമുളക് തൈ എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്യുന്ന വാഴക്കന്ന് മുതൽ ഈ എന്റെ പുരാടത്തിലുള്ള എല്ലാ സകല സാധനങ്ങളും കൃഷിഭവൻ മുഖാന്തരം കിട്ടിയിട്ടുള്ളതാണ്. നല്ല വിളവ് കിട്ടുന്ന നടീൽ വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത്. ഗുണമേന്മയുള്ള തൈകൾക്കാണ് എല്ലാം തരുന്നത്.
1: ഈ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തും മുഴുവനും കൃഷിയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടുജോലികൾ കഴിഞ്ഞാൽ സമയം തികയുന്നില്ല എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ കൃഷിയിൽ നമുക്ക് സമൃദ്ധമായ വിളവ് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. ഇത്രയും രാവിലെ മുതൽ നമ്മൾ ഈ കൃഷിയുടെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മനസ്സിന് സന്തോഷവും ആരോഗ്യവും ഒക്കെ അധികമായിട്ട് കിട്ടും. അപ്പോ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് എപ്പോഴും കൃഷിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും നമ്മളത് ബാധിക്കുന്നില്ല. അസുഖങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കൃഷി ചെയ്യണോണ്ട് നമ്മളത് ശ്രദ്ധിക്കുക പോലും ഇല്ല. പിന്നെ വല്ലപ്പോഴും പനിയോ എന്തെങ്കിലുമൊക്കെ വരും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ശുദ്ധമായ ഭക്ഷണം കഴിക്കാം, ഒപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനവും കൃഷിയിലൂടെ കണ്ടെത്താം. മറ്റൊരു തൊഴിലിനും പോകാതെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ?
0: നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഈ പറയുമ്പോൾ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾക്കുള്ള എല്ലാം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്റെ കയ്യിൽ എപ്പോഴും വരുമാനമുണ്ട്. നമുക്ക് കുടുംബത്തിൽ എന്താവശ്യം വന്നാലും നമുക്ക് അതിനെ ചിലവാക്കാനുള്ള പൈസ നമ്മളെ കയ്യിൽ എപ്പോഴും കാണും.

0: എന്നുള്ള നമുക്ക് വരുമാനം കൊണ്ട് മനസ്സിനും ശരീരത്തിനും മൊത്തം നമുക്ക് സന്തോഷമാണ്. എല്ലാവരും കൃഷിയെ സ്നേഹിക്കുക, കൃഷിയിൽ വരിക. കൃഷി നമുക്ക് ശരീരത്തിനും മനസ്സിനും നമ്മുടെ കുടുംബത്തിനും സന്തോഷമാണ് തരുന്നത്. അതുപോലെ മക്കളുടെ ആരോഗ്യം, കൊച്ചുകുട്ടികളുടെ ആരോഗ്യം, നമ്മളെ കുടുംബത്തിൽ നല്ല ശുദ്ധമായ പച്ചക്കറി ആയിരുന്നാലും പഴവർഗ്ഗങ്ങളായിരുന്നാലും നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു 10 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
1: ഈ ബിന്ദു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങൾ എല്ലാ ശ്രോതാക്കളും കേട്ടല്ലോ. വീട്ടമ്മമാരായിരിക്കുന്ന സ്ത്രീകൾക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും വീടിന്റെ ചുറ്റിനുമുള്ള സ്ഥലത്ത് നമുക്കൊരു 10 ഗ്രോ ബാഗ് എങ്കിലും നട്ടുപിടിപ്പിച്ചാൽ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ കിട്ടുമെന്നതിന് എല്ലാവരും കൃഷി രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് പറയാനുള്ളത്. ചേച്ചിയുടെ ഇത്രയും കൃഷി വിശേഷങ്ങൾ ഞാറ്റുവേലെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
0: നമസ്കാരം.
2: മഴമറയിൽ ഒരുക്കിയ കൃഷികളുമായി മുന്നോട്ടു പോകുകയാണ് കേരളാദിത്യപുരം വിഷ്ണുനഗർ ലക്ഷ്മി ഭവനിലെ ശ്രീമതി ബിന്ദു. കൃഷിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും ധനസഹായങ്ങളും നൽകുന്ന കൃഷിവകുപ്പും മികച്ച മാർഗനിർദ്ദേശങ്ങളുമായി സദാ കൃഷിയിടത്തിലുള്ള കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ഒപ്പമുള്ളപ്പോൾ ധൈര്യമായി ചുവടുവച്ചാൽ വിജയത്തിലെത്താൻ കഴിയും എന്നതിന്റെ ഉത്തമ സാക്ഷ്യമാണ് ശ്രീമതി ബിന്ദുവിന്റെ കൃഷിയിടം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ഇന്ന് 11 മണിക്ക് സ്മൃതി ഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പ് വഴിയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. വാട്സപ്പ് വഴി ഗാനമയക്കേണ്ട നമ്പർ 9495050600. ഇന്ന് 11 മണിക്ക് സ്മൃതി ഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: ചൊവ്വ വ്യാഴം ശനി

0: രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഹയർ സെക്കൻഡറി പരീക്ഷ, ഉത്തരക്കടലാസ്, പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, പകർപ്പ് എന്നിവയ്ക്കുള്ള അപേക്ഷകൾ അടുത്ത മാസം 3 സ്കൂളുകളിൽ സമർപ്പിക്കണം. വിജ്ഞാപനം www.dhscerala.gov.in എന്ന വെബ്സൈറ്റിലുണ്ട്.
0: ശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
8: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
0: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: സമയം 10 കഴിഞ്ഞ് 53:53.
9: FM പ്രധാന വാർത്തകൾ.
3: നമസ്കാരം. 3 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. തുടർച്ചയായ പരിശ്രമം, ക്ഷമ, ഉറച്ച ദൃഢനിശ്ചയം എന്നിവയിലൂടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ലക്ഷ്യം കൈവരിക്കാൻ ആഗ്രഹിക്കുകയും തുടർച്ചയായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ തീർച്ചയായും അത് നേടുമെന്ന് ഒരു സുഭാഷിതം പങ്കുവച്ച് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2026 നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസിൽ 2 കൂടി CBI അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 13 അറസ്റ്റ് ചെയ്തത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. കേരളത്തിൽ കാലവർഷം 1-2 കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും പ്രാർത്ഥനാ നിർഭരം. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് മത്സരത്തിൽ ശ്രീഹരി വെള്ളിയും മിത്രഭ വെങ്കലവും നേടി. ബ്ലിറ്റ്സ് മത്സരത്തിൽ രോഹിത് കൃഷ്ണ വെള്ളിയും ശ്രീഹരി വെങ്കലവും സ്വന്തമാക്കി.
9: FM പ്രധാന വാർത്തകൾ.
10: ട്രെയിൻ സമയം.
3: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59, 06-545 ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് 11:08.

0: 106 06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 566 10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:57 എത്തുമെന്നാണ് കരുതുന്നത്.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് എം വി രവീന്ദ്രൻ. രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായ പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം അടുത്ത മാസം 16 മുതൽ ലഭ്യമാകും. 16 മുതൽ 30 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ജൂലൈ 1 മുതൽ 31 വരെയാണ് സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുക. ഇതിനു മുൻപ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പുഴക്കാട്ടിരി പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ജില്ലാ ടി ബി സെന്റർ മഞ്ചേരിയും ചേർന്ന് കട്ടിലശ്ശേരി ആരോഗ്യ ഉപകേന്ദ്രത്തിൽ ക്ഷയരോഗ നിർണയ ക്യാമ്പും ജീവിതശൈലി രോഗ പരിശോധനയും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളാങ്കുഴി മുഹമ്മദ് അലി അധ്യക്ഷനായി. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

പ്രിയമുള്ളവരെ, അല്പസമയത്തിനകം സ്മൃതിഗീതങ്ങൾ ആരംഭിക്കും. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പ് വഴിയും ആവശ്യപ്പെട്ട ഗാനങ്ങളാണ്. വാട്സപ്പ് വഴി ഗാനമയക്കേണ്ട നമ്പർ 9495050600. അയക്കുമ്പോൾ പാട്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായി ചേർക്കുക. അയക്കുന്ന ആളിൻ്റെ പേരും സ്ഥലവും മറക്കാതെ ചേർക്കുക.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്.

ഇപ്പോൾ സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.

ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9495050506000. സന്ദേശമയക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരി, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ വയ്ക്കാൻ മറക്കരുത്.

സ്മൃതിഗീതങ്ങളിലെ ആദ്യ ഗാനം രണ്ടു ലോകം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസ്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് അബുലൈസ് ഒലിപ്പുഴ.

0: ಪ್ರಿಯ ಸೋದರರೇ, ಪ್ರಿಯ ಸೋದರರೇ.
1: പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം ചിത്രം അരക്കള്ളൻ മുക്കാക്കള്ളൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് മലപ്പുറം പറപ്പൂർപ്പാറയിൽ നിന്ന് ആത്തിക്ക, സിദ്ദിഖ് എന്നിവർ.

ഇനി കേൾക്കാം കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ശ്യാം സംഗീതം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ആരൂഢം. ഈ ഗാനത്തിനായി സന്ദേശമയച്ച് കാത്തിരിക്കുന്നു പൊന്നാനിയിൽ നിന്ന് രുക്മിണി.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് സുജാത പാടിയ ഗാനം ചിത്രം ഇളമുറ തമ്പുരാൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് കോട്ടയ്ക്കൽ പറങ്കിമൂച്ചിക്കലിൽ നിന്നും രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ് എന്നിവർ.

சித்திரம் சிலம்பு. பாடியത് യേശുദാസ്, ലതിക എന്നിവർ. ഗാനരചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് കൊളത്തൂരിൽ നിന്ന് ഷീന ധർമ്മരാജ്.

പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം പകർന്ന് അമ്പിളി, വസന്ത എന്നിവർ പാടിയ ഗാനം. ചിത്രം കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് നഫീസ കുഞ്ഞിപ്പ, പന്തവൂർ.

ചിത്രം ഇന്നലെ ഇന്ന്. പാടിയത് യേശുദാസ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ദേവരാജൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് ബാബു കൊളത്തൂർ.

ഇനി കേൾക്കാം വയലാറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം ചിത്രം ഇന്റർവ്യൂ. ഈ ഗാനത്തിനായി കത്തയച്ചത് മുളഞ്ഞൂർ ഒറ്റപ്പാലത്തുനിന്നും പി എം വാസുദേവൻ നമ്പൂതിരി, പാർവതി വാസുദേവൻ, പ്രസീത ജയേഷ്, ജയേഷ് നമ്പൂതിരി, ശ്രീദേവി, ശ്രീഹരി, നാരായണൻ നമ്പൂതിരി, അമൃത നാരായണൻ, നിഹാരിക മോൾ എന്നിവർ.

ചിത്രം കൗരവർ, പാടിയത് യേശുദാസ്. ഗാനരചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കിടേഷ്. ഈ ഗാനത്തിനായി സന്ദേശമയച്ച് കാത്തിരിക്കുന്നത് അബ്ദുറഹീം കൽപ്പകഞ്ചേരി.

ഇനി കേൾക്കാം രാജി പോരൂർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി. പാടിയത് യേശുദാസ്. ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം നൽകിയത് ശ്യാം.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് കെ രാഘവൻ സംഗീതം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം ചിത്രം തച്ചോളി അമ്പു. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അഷ്റഫ് മാടത്തിങ്ങൽ പൊന്നാനി.

ഇനി കേൾക്കാം ഉണ്ണികൃഷ്ണൻ വളാഞ്ചേരി പൈങ്കണ്ണൂർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഹൃദയം ഒരു ക്ഷേത്രം. പാടിയത് യേശുദാസ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ദേവരാജൻ.

ഈ ഗാനത്തോടെ ഇന്നത്തെ സ്മൃതിഗീതങ്ങൾ സമാപിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി സ്മൃതിഗീതങ്ങളിലേക്ക് കത്തുകളും അയയ്ക്കാം. കത്തുകൾ അയയ്ക്കേണ്ട വിലാസം: സ്മൃതിഗീതങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി FM, മഞ്ചേരി കോളേജ് PO, മഞ്ചേരി, പിൻകോഡ് 6761 2 2. കത്തുകൾ അയയ്ക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനത്തിന്റെ ആദ്യവരി, ചിത്രത്തിന്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ ഉൾപ്പെടുത്തുക.

സമയം 12 മണി കഴിഞ്ഞ് 55 സെക്കൻഡ്. FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിന് സിക്കിമിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നാദുല പാസ് സന്ദർശനം റദ്ദാക്കി. മോശം കാലാവസ്ഥയെ തുടർന്നാണിത്. രാജ്യത്ത് പലയിടത്തും താപനില ഉയരുന്ന സാഹചര്യത്തിൽ കഴിയുന്നതത്ര മുൻകരുതൽ എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുടിവെള്ളം കരുതണമെന്നും കഴിവതും കടുത്ത വെയിലിൽ പുറത്തുപോകുന്നത് ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടെടുപ്പ് പരിഷ്കരണ നടപടിയെ സുപ്രീംകോടതി ശരിവച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പിന് സംശുദ്ധ വോട്ടർ പട്ടിക ഭരണഘടനാപരമായ അനിവാര്യതയാണെന്ന് കോടതി വിധിച്ചു. രാജ്യത്ത് ഇതുവരെ ഒരു എബോള വൈറസ് ബാധ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രം. ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എബോള വൈറസ് വ്യാപന സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ എംബസി ടോക്കിയോയിൽ ഇന്ത്യ കണക്ട് പരിപാടിയുടെ 4ാം പതിപ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ആർ മധുസൂദൻ

0: സുധൻ. ഇന്ത്യ ജപ്പാൻ സമ്പദ് വ്യവസ്ഥ, ബിസിനസ് അവസരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിന്റെ പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പിണറായിയെ കടന്ന് ആക്രമിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഇടുക്കി നെടുങ്കണ്ടത്ത് രാവിലെ സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് മരിച്ചു. നെടുങ്കണ്ടം ഗുരുനഗർ മാളിയേക്കൽ അഭിജിത്താണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് എലിമിനേറ്റർ മാർച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് മത്സരം. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, 16605 മംഗളൂരു തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് 12:08, 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 16324 മംഗളൂരു കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 2:34, 16650 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ് 2:55 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറത്ത് 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
2: ട്രെയിൻ സമയം.

0: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544. പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ.
5: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിലല്ല.

0: ഉപയോഗത്തിലും സോളാർ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
0: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
0: എന്നും രാവിലെ 7:00.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ഹലോ, ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
3: ഇശലിൽ ഇനി കേൾക്കാം KG മാർക്കോസും സംഘവും പാടിയത്.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയട്ടെ. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
0: പ്രായോജകർ
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
0: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
7: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
8: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: ഈ ഗാനം പാടിയത് ഷാഫി കൊല്ലം.

ഷാഫി കൊല്ലം പാടിയ ഈ ഗാനത്തോടുകൂടി ഇശൽ സമാപിച്ചു. ഇനി കേൾക്കാം ജാലകം. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശിക കൂടാതെ അംശാദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2025-26 അക്കാദമിക വർഷം SSLC, CBSE, ICSE തുടങ്ങിയ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+

0: എസ്എസ്എൽസി, ഐസിഎസ്ഇ തുടങ്ങിയ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരിൽ നിന്ന് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അൺഓർഗനൈസ്ഡ് WSSB.org എന്ന വെബ്സൈറ്റ് മുഖേന അടുത്ത മാസം 15 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ പറയാം: 0495-23-78-48-0. ഒരിക്കൽ കൂടി: 0495-23-78-48-0. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് IAS അക്കാദമിയുടെ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം അടുത്ത മാസം ആദ്യവാരം ആരംഭിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി എന്നിവയിൽ രജിസ്റ്റർ ചെയ്തവരുടെ ആശ്രിതർക്ക് പകുതി ഫീസ് അടച്ചാൽ മതി. രജിസ്ട്രേഷൻ ലിങ്കും വിശദാംശങ്ങളും www.kila.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഹെൽപ്പ് ലൈൻ നമ്പർ പറയാം: 0471-24-7996. മറ്റൊരു നമ്പർ 8075-76-8537. ഒരിക്കൽ കൂടി: 8075-76-8537. വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അശരണായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയായ അഭയകിരണം പദ്ധതിയിൽ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് വിലാസം www.schemes.wcd.kerala.gov.in. ഫോൺ നമ്പറുണ്ട്: 0483-29-500-84. ഒരിക്കൽ കൂടി: 0483-29-500-84. നിങ്ങൾ കേട്ടത് ജാലകം. ഇനി പ്രാദേശിക വാർത്തകളിലേക്ക്.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് വിധി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയുമുണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിലുൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിലാണ് റെയ്ഡ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കമാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മന്ത്രിയും ബേപ്പൂർ MLAയുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED പരിശോധന നടക്കുകയാണ്. ED റെയ്ഡിൽ CPIM പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെയുള്ള ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്നും ED

0: പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല, നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല, പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പൊ നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്.
0: അതേസമയം ഇഡി റെയ്ഡ് CPIM ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇത് സമൂഹം തിരിച്ചറിയുമെന്നും CPIM നേതാക്കൾ പ്രതികരിച്ചു. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
2: കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായ സർക്കാർ പിണറായിക്കും എതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണ് ഈ ഇഡി റെയ്ഡിനെ കാണേണ്ടത്. അന്വേഷണത്തിനോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ഇഡി റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിലെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 13. ലാത്തൂരിലെ ഡോക്ടർ മനോജ് ഷിരൂരെ, പൂനെയിലെ അഭാംഗ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകൻ തേജസ് ഹർഷദ് കുമാർ ഷാ എന്നിവരാണ് പുതിയതായി അറസ്റ്റിലായത്. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സാപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമ ലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷികം ഇന്ന്. 1964 May 27 പണ്ഡിറ്റ് നെഹ്റു അന്തരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പണ്ഡിറ്റ് നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡൽഹിയിലെ ശാന്തിവനിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ത്യാഗസ്മരണകളുമായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളും ഒത്തുകൂടും. പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് ബീച്ചിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണയില്ല. പാളയം മൊഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. നഗരഹൃദയമായ മിഠായി തെരുവിലും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് നഗരത്തിലെത്തുന്നത്.
0: ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3rd ദിനമായ ഇന്ന് ഹാജിമാർ മിനായിലെ സാത്താന്റെ പ്രതീകമായ ജമ്രകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജമ്രയായ ജമ്രത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഹിറാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രമണിയും. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഒരു റിപ്പോർട്ട്.
5: ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായി അധികൃതർ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ആവശ്യമായ എല്ലാ പൊതുജനാരോഗ്യ നടപടികളും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും രാജ്യത്ത് കർശനമായി

0: പരിശോധനയും നിരീക്ഷണവും തുടരുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യത. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ജയിക്കുന്നവർ രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രമാക്കി കൊല്ലത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് കൊല്ലത്ത് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് പുരോഗമിക്കുന്നു. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ സംസാരിക്കുന്നു.
3: സ്കൂളിലും പുറത്തും മികച്ച കഴിവുകൾ കാട്ടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് അവർ കഴിക്കുന്ന ആഹാരമാണ്. സമ്പുഷ്ടമായ ഭക്ഷണം ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു. പോഷകഗുണങ്ങളോടൊപ്പം മക്കളുടെ ഇഷ്ടവും കണക്കാക്കി വേണം ഭക്ഷണം നൽകാൻ. ഒരേ തരം ഭക്ഷണം പ്രാതലായും ഉച്ചഭക്ഷണമായും നൽകാതെ വൈവിധ്യമുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന പരാതി അമ്മമാർക്ക് കൂടുതലാണ്. വിശപ്പുണ്ടെങ്കിൽ കുട്ടി തീർച്ചയായും ഭക്ഷണം കഴിക്കും. ബിസ്ക്കറ്റ് പോലുള്ള മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കി പോഷകസമൃദ്ധമായ പ്രഭാതഭക്ഷണം നൽകുവാൻ ശ്രമിക്കുക. കുട്ടിക്ക് വേണ്ട ഉണർവും ഉന്മേഷവും ശ്രദ്ധയുമെല്ലാം ഈ ഭക്ഷണങ്ങൾക്ക് നൽകാൻ സാധിക്കും. ഒന്നാം ക്ലാസ്സുകാരന് ഊർജവും പ്രോട്ടീനും കൂടുതലടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം കൂടുതലളവിൽ നൽകാതിരിക്കുക. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ പാല്, മുട്ട, മത്സ്യം, മാംസം, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തണം. പോഷകങ്ങളുടെ ആവശ്യകത ഓരോ പ്രായത്തിലും വ്യത്യസ്തമാണ്. 6 മുതൽ 9 വയസ്സുവരെയുള്ള കുട്ടികൾ വളരെ ആക്റ്റീവായതിനാൽ അവരുടെ ഊർജത്തിന്റെ ആവശ്യകത ഈ സമയത്ത് വളരെ കൂടുതലാണ്. ഊർജത്തിന്റെ പ്രധാന ഉറവിടമാണ് അന്നജം. 45 മുതൽ 60% ഊർജം അന്നജത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, പ്രത്യേകിച്ചും ധാന്യങ്ങളിൽ നിന്നും. ആരോഗ്യകരമായ ജീവിതശൈലിക്കൊപ്പം സമീകൃത ആഹാരവും കുട്ടികൾക്ക് പ്രധാനമാണ്. സ്കൂളിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങുന്ന തുടക്കക്കാർ ചുറുചുറുക്കോടെ സ്കൂളിൽ സമയം ചിലവഴിക്കാനും കൂട്ടുകാരുമൊത്ത് കളിക്കാൻ താൽപര്യം കാണിക്കാനും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാലോ പാലുൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ അധിക കൊഴുപ്പുള്ളത് ഒഴിവാക്കുക. ചുവന്ന മാംസത്തേക്കാൾ കോഴിയിറച്ചിക്കും മത്സ്യത്തിനും പ്രാധാന്യം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണത്തിൽ പാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായതിനാൽ പാൽ കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പല ഫ്ലേവറുകൾ ചേർത്ത് മിൽക്ക്ഷേക്കായോ യോഗത്തായോ തൈരായോ കൊടുക്കാവുന്നതാണ്. കൊഴുപ്പ് കുറഞ്ഞ ചീസിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുതലുള്ളതിനാൽ അമിത ഭാരമുണ്ടാകുമെന്ന പേടിയില്ലാതെ സുരക്ഷിതമായി കഴിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിലെ പപ്സ, പഴംപുരി, വട എന്നിവയ്ക്ക് പകരം അവൽ നനച്ചതും പഴവും നൽകാം. ഇവയിൽ നിന്നും ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ ലഭിക്കുന്നു. പല തരത്തിലുള്ള ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അരി, ഗോതമ്പ്, റാഗി മുതലായവ ഇതിൽ ചില

നല്ലതാണ്. ട്രെൻഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പല കുട്ടികൾക്കും പ്രധാന പോഷകങ്ങളോ പ്രോട്ടീനോ ലഭിക്കുന്നില്ല. നാടൻ പ്രാതൽ വിഭവങ്ങൾ കഴിക്കുന്ന കുട്ടികളുടെ ആരോഗ്യം മറ്റ് ട്രെൻഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുട്ടികളെക്കാൾ മെച്ചപ്പെട്ടതാണ്. വളരെ നാളുകളായി ബ്രെഡും ജാമും പാലും മാത്രം കഴിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ മുഖ്യമായ ഒന്നാണ് വിളർച്ച. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന കുട്ടികളിലും ഇരുമ്പ് എന്ന പ്രധാനപ്പെട്ട ധാതുവിന്റെ അംശം തീരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുമ്പ് അടങ്ങിയ ഭക്ഷണത്തോടൊപ്പം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം ഇരുമ്പിന്റെ ആഗിരണത്തിന് ഏറെ സഹായകരമാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചിക്കൊപ്പം ആകർഷകമായ രീതിയിൽ ഭക്ഷണം നൽകുന്നതിനും പ്രാധാന്യം കൊടുക്കണം. പല നിറത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വെള്ള എന്നിങ്ങനെ ഇവ ഓരോന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇലക്കറികൾ, കാരറ്റ്, കാബേജ്, മത്തങ്ങ എന്നിങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്താം. പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് സൂപ്പായും വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾ കട്ട്ലറ്റായും വെജിറ്റബിൾ റൈസായും മാറി മാറി നൽകാം. അരി, ഗോതമ്പ് എന്നീ ധാന്യങ്ങൾക്കൊപ്പം പോഷകാഹാരങ്ങൾ അടങ്ങിയ പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി സമീകൃതമാക്കുവാൻ ശ്രദ്ധിക്കുക. കളിയിൽ താൽപര്യം കൂടുകയും ശാരീരിക വളർച്ച ത്വരിതഗതിയിലാകുകയും ചെയ്യുന്ന പ്രായത്തിൽ ഭക്ഷണത്തിലെ അന്നജവും പോഷകങ്ങളും പ്രധാന ഘടകങ്ങളായിരിക്കണം. കളിക്കും വളർച്ചയ്ക്കും ഊർജം കൂടുതൽ ആവശ്യമാണ്. ഈ പ്രായക്കാർക്ക് 5 നേരം ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. പ്രഭാതഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നതിന് പ്രധാന കാരണം രാവിലെ വൈകി ഉണരുന്നതാണ്. തിരക്കിട്ട് ഇറങ്ങുമ്പോൾ സമയം കിട്ടുകയില്ല. കഴിച്ചാൽ തന്നെ അപൂർണമായിരിക്കും. സ്കൂളിൽ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികളെ ഉണർത്താൻ ശ്രമിക്കുക. ഭക്ഷണത്തിനു വേണ്ടി 15-20 മിനിറ്റ് എങ്കിലും മാറ്റിവെക്കുക. ടിവിയും കമ്പ്യൂട്ടറും വീഡിയോ ഗെയിമുകളുമാണ് മിക്ക കുട്ടികളുടെയും ഇഷ്ടവിനോദങ്ങൾ. യാതൊരു അധ്വാനവും ഇല്ലാതെ ഇവയ്ക്ക് മുന്നിലിരിക്കുന്നത് പൊണ്ണത്തടി ഉണ്ടാക്കുന്നു. മാത്രമല്ല ടിവി കാണുമ്പോൾ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് മിക്ക കുട്ടികളുടെയും ശീലമാണ്. കൃത്യമായ ആഹാരക്രമവും വ്യായാമവും കുട്ടികൾ ശീലിക്കേണ്ടതുണ്ട്. ദുശീലങ്ങൾ മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് ആദ്യമേ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക എന്നത്. മാറ്റങ്ങളുടെ കാലമാണ് കൌമാരം. ശാരീരികവും മാനസികവുമായ ധാരാളം മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. പൊക്കവും വണ്ണവും വയ്ക്കുക മാത്രമല്ല, ഹോർമോൺ വ്യതിയാനവും ലൈംഗിക വളർച്ചയും വൈകാരികമായ മാറ്റങ്ങളും ഈ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. സാധാരണയായി പെൺകുട്ടികളിൽ 10-നും 12-നും ഇടയിലും ആൺകുട്ടികൾക്ക് 12-നും 15-നും ഇടയ്ക്കുള്ള പ്രായത്തിലുമാണ് ഈ മാറ്റങ്ങൾ കാണുന്നത്. 3 വർഷത്തോളം ഇത് തുടരുന്നതാണ്. പ്രധാനപ്പെട്ട 3 നേരത്തെ ആഹാരത്തേക്കാൾ ലഘുഭക്ഷണം കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായം കൂടിയാണിത്. ശരീരത്തിന് കാൽഷ്യവും അയണും അധികമായി ലഭിക്കേണ്ട പ്രായമായതിനാൽ പയറു പരിപ്പ് വർഗ്ഗങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂളും ട്യൂഷൻ ക്ലാസ്സും ഒക്കെയായി ഭക്ഷണം നേരാം വണ്ണം കുട്ടികൾ കഴിക്കുന്നുണ്ടാവില്ല. കഴിക്കുമ്പോൾ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. എള്ളുണ്ട, ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പുകൾ, കിസ്മിസ് എന്നിവയിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൌമാരത്തിൽ ശാരീരിക വളർച്ചയോടൊപ്പം വൈകാരികവും ബൌദ്ധികവുമായ വളർച്ചയും പെട്ടെന്നുണ്ടാകുന്നു. ഈ പ്രായത്തിൽ ആൺകുട്ടികൾ വിശപ്പ് കൂടുന്ന പ്രായമായതിനാൽ ഭക്ഷണം കൂടുതൽ കഴിക്കാറുണ്ട്. എന്നാൽ പെൺകുട്ടികൾ ശരീരത്തിൽ കൊഴുപ്പടിയുന്നു എന്ന കാരണത്താൽ ഭക്ഷണം ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ അത് ശാരീരിക വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. ഭക്ഷണം നിയന്ത്രണം എന്ന പേരിൽ പലപ്പോഴും ചോക്ലേറ്റ്, ശീതളപാനീയങ്ങൾ എന്നിവയിൽ ഭക്ഷണങ്ങൾ ഒതുക്കുമ്പോൾ അവർ അറിയുന്നില്ല ഇത് അനാരോഗ്യകരമാണ് എന്നത്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ് പ്രാതൽ. എന്നാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നതും ഇതുതന്നെയാണ്. അത്താഴം കഴിഞ്ഞ് ഏകദേശം 10-12 മണിക്കൂറിന് ശേഷം ആണ് സാധാരണയായി പ്രാതൽ സമയം. ഈ സമയത്ത് ഭക്ഷണം ലഭിക്കാതെ വരികയോ ലഭിച്ച ഭക്ഷണം അപര്യാപ്തമോ ആണെങ്കിൽ കുട്ടികളിൽ ഊർജ്ജസ്വലത കുറയുക, ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, തളർച്ച എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട്. ഗ്ലൂക്കോസിന്റെ അഭാവം മൂലം തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ദിവസം ആരംഭിക്കുമ്പോഴാണ് കൂടുതൽ ഊർജം ആവശ്യമുള്ളത്. സാധാരണ കൊടുക്കുന്ന പ്രാതൽ വിഭവങ്ങൾ കുറച്ചുകൂടി പോഷകപ്രദമാക്കാൻ ശ്രദ്ധിക്കുക. പ്രഭാത ഭക്ഷണമായി നമ്മുടെ വീട്ടിൽ സാധാരണ തയ്യാറാക്കുന്ന ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, അപ്പം എന്നിവ അതിന് യോജിച്ച കറികളായ സാമ്പാർ, മുട്ടക്കറി, പച്ചക്കറി സ്റ്റൂ, കടലക്കറി എന്നിവ ചേർത്ത് നൽകാവുന്നതാണ്. ചപ്പാത്തി, മുട്ട എന്നിവ റോളാക്കിയും നൽകാം. സമോസ, ബർഗർ എന്നതിനു പകരം സാൻഡ്വിച്ച്, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് എന്നിവ കൊടുക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് തൈര് സാദം, ലൈം റൈസ്, വെജിറ്റബിൾ റൈസ് എന്നിവ മാറി മാറി കൊടുക്കാം. ഇവയെല്ലാം വളരെ പോഷക ഗുണങ്ങൾ ഉള്ളതാണ്. 7 മണിക്ക്

0: അത്താഴത്തിന് ദോശ, ചപ്പാത്തി എന്നിവയും ചോറും കറികളും ഇഷ്ടമുള്ളവർക്ക് അതും കൊടുക്കാവുന്നതാണ്. അവധി ദിവസമായാലും സ്കൂളിൽ പോകുന്ന ദിവസമായാലും ഉച്ചഭക്ഷണവും സ്നാക്സും പോഷകഗുണം ഉള്ളതാവാൻ ശ്രദ്ധിക്കണം. കഴിവതും കൊഴുപ്പും പഞ്ചസാരയും മധുരവും കൂടിയ ബേക്കറി പലഹാരങ്ങൾ നൽകി ശീലിപ്പിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ ചപ്പാത്തി റോൾ, മുട്ടയും ചിക്കനും ചേർത്ത ഫ്രൈഡ് റൈസ്, ലൈം റൈസ്, ഇലക്കറികൾ ചേർത്ത ഓംലെറ്റ് റോൾ എന്നിവ നൽകാവുന്നതാണ്. ഒരു നേരമെങ്കിലും മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. ലഘുഭക്ഷണങ്ങളും ജങ്ക് ഫുഡും അധികമായി വാങ്ങി വീട്ടിൽ ശേഖരിക്കാതിരിക്കുക. ദാഹിക്കുമ്പോഴെല്ലാം സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന ശീലവും ദിവസവുമുള്ള അച്ചാർ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. സാധിക്കുമ്പോഴെല്ലാം കുട്ടികളെ ഷോപ്പിംഗിലും പാചകത്തിലും അമ്മയെ സഹായിക്കാൻ പ്രേരിപ്പിക്കുക. അന്ധമായി പരസ്യങ്ങളെ വിശ്വസിച്ച് അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക. ബൗദ്ധിക വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും ശാരീരിക വളർച്ചയ്ക്കും ഭക്ഷണകാര്യത്തിൽ ഏറെ ശ്രദ്ധ വേണം എന്ന ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നത് ഭക്ഷണശീലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ്. ചെറുപ്രായത്തിൽ നാവിന് ഇഷ്ടപ്പെടുന്നതാണ് എന്നും പ്രിയമായി നിൽക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ പോഷകങ്ങളെക്കുറിച്ചുള്ള അറിവ് അമ്മമാർക്ക് നിർബന്ധമായും വേണം. ദുശീലങ്ങൾ മാറ്റുക എന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആദ്യമേ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക എന്നത്.
1: സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സംസ്ഥാന മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ.
2: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 49:52. ഇനി വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 2 കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. 3 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യ

0: പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കുവേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18-00-11-78-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
0: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
4: അതെ, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് CMന് പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണം.

0: ണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാമത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാജിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ മന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

ഇപ്പോൾ കേൾക്കാം ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റെയിൽവേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിങ്ങൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

രക്തബന്ധങ്ങൾക്കും അപ്പുറം മനസ്സുകൾ തമ്മിലുണ്ടാകുന്ന ഏറ്റവും ഊഷ്മളവും പവിത്രവുമായ ബന്ധമാണ് സൗഹൃദം. അതിരുകളില്ലാതെ ഉള്ളിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാം. ഒരു സുഹൃത്തുണ്ടാവുക എന്ന്

ഒരു ചെറു പുഞ്ചിരിയിൽ നിന്നും തുടങ്ങുന്ന ബന്ധങ്ങൾ ചിലരിലെങ്കിലും ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ദൃഢമാവാറുണ്ട്. കോളേജ് ജീവിതത്തെയും സുഹൃത്തു

മക്കളുടെ സ്നേഹത്തെയും ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ചില സുഹൃത്ത് സൗഹൃദ ഗാനങ്ങൾ കേൾക്കാം ഇന്നത്തെ ഗാനാമൃതത്തിൽ. കേൾക്കാം പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഇനി ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനം. വിധു പ്രതാപും രേജു ജോസഫും രമേശ് ബാബു സിസിലിയും ചേർന്ന് പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. ചിത്രയും സംഘവും പാടിയത് ചിത്രം സമ്മറിൻ ബത്ലഹേം.

കോളേജ് ജീവിതത്തെയും സുഹൃത്തുക്കളുടെ സ്നേഹത്തെയും ഓർമ്മിപ്പിക്കുന്ന ചില പാട്ടുകളാണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ചിത്ര. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയ്ക്ക് അടുത്ത് വരില്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഇനി ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ചിത്രം കാമുകി. പാടിയത് മിഥുൻ ജയരാജും സിതാര കൃഷ്ണകുമാറും ചേർന്ന്. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം ഗോപി സുന്ദർ.

ഇനി കേൾക്കാം ഹിറ്റ്ലർ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ ഈണം.

കോളേജ് ജീവിതത്തെയും സുഹൃത്തുക്കളുടെ സ്നേഹത്തെയും ഓർമ്മിപ്പിക്കുന്ന ചില മലയാള സിനിമ ഗാനങ്ങളാണ് ഇന്ന് ഗാനാമൃതത്തിൽ കേട്ടത്. ഗാനാമൃതം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. FM പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ചരമവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ. June 1 to 3 ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേൽ ചർച്ചയും ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ED പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ഹജ്ജ് കർമ്മത്തിന്റെ 3rd ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ സാത്താന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെ ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു.

0: ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. സംസ്ഥാന തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.
1: FM പ്രധാന വാർത്തകൾ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15
5: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
0: ട്രെയിൻ സമയം തിരൂരിൽ 1205, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 16324 മാംഗ്ലൂരു കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 2:34, 16650 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ് 2:55 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മിഡ് ഡേ ന്യൂസ് കേൾക്കാം. ഡൽഹിയിലെ
6: ഗുഡ് ആഫ്റ്റർനൂൺ. This is Akashvani and I am Anuja Kumar with the Midday News. The headlines. Supreme Court upholds Election Commission's power to conduct SIR of electoral rolls, says it is in consonance with Representation of the People Act 1950. Prime Minister Narendra Modi urges citizens to take precautions amid rising temperatures. IMD predicts severe heat wave conditions over Haryana, Madhya Pradesh, Punjab, Rajasthan, Uttar Pradesh and Vidarbha. India-Canada reaffirms shared objective of expanding bilateral trade to $50 billion by 2030. CBI arrests 2 more accused in NEET UG 2026 examination paper leak case. U.S. Senator Lindsey Graham questions credibility of Pakistan's role as possible mediator in U.S.-Iran talks, cites Islamabad's long-standing opposition to Israel. And in IPL cricket, Sunrisers Hyderabad to face Rajasthan Royals in eliminator match in Chandigarh this evening. And now the news in detail. The Supreme Court today upheld the legality of the Special Intensive Revision SIR of the electoral rolls done by the Election Commission of India and observed that electoral SIR advances the constitutional imperative of free and fair elections. The court held that the Election Commission has the power to conduct SIR under Article 324 of Representation of the People Act 1950 and the rules made thereunder. A bench comprising Chief Justice Suryakant and Justice Joy Mallya Bagchi pronounced the judgment in the writ petitions, which challenged the notification issued by the ECI in June last year to conduct SIR in Bihar. The court held the SIR process had a nexus with the goal of having free and fair elections. The court said free and fair elections depend on accurate and credible electoral rolls and observed that the Election Commission's revision exercise aims to remove possible errors and duplication caused by migration, urbanization, and decades without an intensive revision. On the Supreme Court upholding ECI's decision to undertake SIR of voter rolls that started in Bihar, BJP leader Nalin Kohli has said that the Election Commission is mandated under the constitutional scheme to take care of elections in India and having free and fair elections is a basic requirement of a democracy.
7: Having free and fair elections is a basic requirement of a democracy. In that context, at regular intervals, the Honorable Election Commission has these special intensive drives in terms of correcting the voter list. And every political party has a stake to ensure that elections are free and fair and the voter list is absolutely pure. Only bona fide voters are there. This is what the scheme of things is. And that's what the Honorable Supreme Court has held. So I think it should close the doors on those who are raising unnecessary questions against the Honorable Election Commission.
6: The Special Intensive Revision SIR of the Electoral Roll will begin in Delhi from the 20th of June. Addressing a press conference,

0: performance to defeat Indonesia's Jonathan Christie in the opening round of the Singapore Open 2026 at the Singapore Indoor Stadium. Benchmark domestic equity indices were trading in negative territory during the afternoon session today. The Sensex dipped 102 points to 75,908 and the Nifty 50 slipped by 14 points to 23,900 when reports last came in. However, in the broader market at the National Stock Exchange, Midcap 100 index was trading almost 0.3% up. And now before we end the bulletin, the headlines once again. Supreme Court upholds Election Commission's power to conduct SIR of electoral rolls, says it is in consonance with Representation of the People Act 1950. Prime Minister Narendra Modi urges citizens to take precautions amid rising temperatures. IMD predicts severe heat wave conditions over Haryana, Madhya Pradesh, Punjab, Rajasthan, Uttar Pradesh and Vidarbha. India-Canada reaffirms shared objective of expanding bilateral trade to $50 billion by 2030. CBI arrests two more accused in NEET UG 2026 examination paper leak case. U.S. Senator Lindsey Graham questions credibility of Pakistan's role as possible mediator in U.S.-Iran talks, cites Islamabad's long-standing opposition to Israel. And in IPL cricket, Sunrisers Hyderabad to face Rajasthan Royals in eliminator match in Chandigarh this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
3: ചേറിൽ നിന്ന് ചെന്താമര വിടരുന്നു, ചോരത്തടാകത്തിൽ പ്രണയം മുട്ടിട്ടു തുടങ്ങുന്നു. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടു സ്ത്രീകളെ തലപിളർന്നു കൊന്നു റസ്കോൾനിക്കോഫ്. പിന്നീട് അങ്ങോട്ട് വിഭ്രാന്തിയുടെ പിടിയിൽ അയാൾ അകപ്പെട്ട കഥയാണ് ഇതുവരെ പറഞ്ഞു വന്നത്. അവിചാരിതമായി തിളങ്ങുന്ന നീലക്കണ്ണുകളുള്ള സോണിയ നിക്കോവിനെ തേടിയെത്തുന്നു. ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്ത വിപ്ലവപൂർവ്വ റഷ്യയിൽ നവലോക പിറവി സ്വപ്നം കണ്ടവനായിരുന്നു നിക്കോഫ്. നിക്കോവിന്റെ പാവപ്പെട്ട അമ്മയുടെ സ്വപ്നമാകട്ടെ മകൻ പ്രൊഫസറാകുന്നതാണ്. യൗവന സ്വപ്നങ്ങളുടെ പൂവൃത്തുവിറ്റ് ജീവിക്കുകയാണ് സോണിയയെന്ന കുടിയൻ മർമലഡോവിന്റെ മകൾ. സ്വപ്നങ്ങൾക്ക് ശലഭങ്ങളുടെ ചിറകെങ്കിൽ സൂചിയും നൂലും കയ്യിലുള്ളവൻ വല നെയ്തു തുടങ്ങുകയാണ്. നിക്കോഫ്, അമ്മ, പെങ്ങൾ, അച്ഛൻ മരിച്ചനാഥയായ സോണിയ എന്നിവരുടെ സദസ്സിലേക്ക് നിക്കോവിന്റെ കൂട്ടുകാരൻ റസു മഹീൻ എത്തുന്നു. നിക്കോവിനെ പെട്രോവിച്ച് അന്വേഷിക്കുകയാണ്. ആരാണ് പെരിഫറി പെട്രോവിച്ച്?
4: റസു മഹീൻ, നീ തക്ക സമയത്തിന് തന്നെ എത്തി.
5: നീ പറഞ്ഞാൽ എത്താതിരിക്കാൻ പറ്റുവടാ. നിക്കോവ്, നിന്റെ പരിഭ്രാന്തിയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചേ ഞാൻ അടങ്ങും.
4: എടാ, അയാള് സ്റ്റേഷനിലോ വീട്ടിലോ എവിടെയാ കാണുന്നത്?
5: അയാള് വീട്ടിലുണ്ടാകും. നമ്മൾ ഉച്ചയ്ക്ക് ചെല്ലാമെന്നാ പറഞ്ഞിരിക്കുന്നത്.
4: എന്നാ ശരി, ഇറങ്ങാം.
5: അല്ല, നീ എന്താ വാതിൽ പൂട്ടുന്നില്ലേ?
4: എന്തിന്? ഒരിക്കലുമില്ല. വാസ്തവത്തിൽ രണ്ട് കൊല്ലമായി ഒരു പൂട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്, അല്ലേ സോണിയ?
6: അതെ, പൂട്ടിന്റെ ആവശ്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്.
4: സോണി, പൊയ്ക്കോളൂ, ഞാനെത്തും. ഞങ്ങൾക്ക് മറ്റൊരിടം വരെ പോകാനുണ്ട്.
6: എന്റെ അച്ഛൻ നിങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ഇവിടെ എത്തിയത്. അതിനുശേഷം

0: ഞാൻ നിങ്ങളുടെ വീട് കണ്ടുപിടിച്ചു. ഞാൻ ആദ്യം കണ്ട ആളോട് ചോദിച്ചു, മിസ്റ്റർ റാസ്കോൾനിക്കോവ് എവിടെയാണോ താമസിക്കുന്നതെന്ന്. അല്ല, നിങ്ങൾ ഇത്ര ഒരു ചെറിയ മുറിയിലാണോ താമസിക്കുന്നത്? ആ, പോട്ടെ സാർ, ഞാൻ അമ്മയോട് പറയാം എന്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന്.
1: ഇവൾ എനിക്ക് ആരാണ്? ഹൃദയം കൊണ്ട് മുഖർന്നു പോകുന്നു. എന്റെ വഴികളിൽ ഒരു മാലാഖിയായി വന്ന ഇവൾ, ഇവളെയല്ലേ ഞാൻ കാത്തിരുന്നത്.
2: എടാ, നമുക്ക് പോകണ്ടേ? നീ ഇതെന്തൊരു നിൽപ്പായി നിൽക്കുന്നത്?
1: പെരിഫറി പെട്രോവിച്ച്, രഹസ്യാന്വേഷകൻ. അതെ, നമുക്ക് പോകാം. അയാൾക്ക് മുന്നിലേക്ക്. എന്നെ തേടി വരുന്നതിന് മുമ്പേ അദ്ദേഹത്തെ നമുക്ക് കാണണം.

0: ഹാ കയറി വരൂ.
1: ഞാൻ റസ്കോൾനിക്കോവ് നിയമവിദ്യാർത്ഥിയായിരുന്നു.
0: ഞാൻ പെരിഫറി പെട്രോവിച്ച്.
1: ചില ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്.
0: ഓ, ഔദ്യോഗിക കാര്യങ്ങളോ? അതിനിത് ഓഫീസ് അല്ലല്ലോ, വീടല്ലേ. ആ, ഇരിക്കൂ.
1: എന്നെ അന്വേഷിക്കുകയാണെന്നറിഞ്ഞു റസ്മുഖീൻ പറഞ്ഞു.
0: ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥിയുണ്ടെന്ന് സബറ്റോവും പറഞ്ഞു. അന്ന് തൊട്ട് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഹാ, എന്താണ് റസൂമിഹിൻ അവിടെ നിന്ന് കളഞ്ഞത്? ഇവിടെ വന്നിരിക്കൂ. പരിചയപ്പെടുത്താൻ സുഹൃത്തിനെ കൊണ്ടുവന്നിട്ട് മാറി നിൽക്കുകയാണോ? ഏ, വരൂ.
2: അയ്യോ, എനിക്കിവിടെ പരിചയക്കാരൻ്റെ റോളല്ലേ ഉള്ളൂ.
0: ഹാ, അടേ റസ്കോൾനിക്കോവ്, നിങ്ങൾ നല്ലൊരു എഴുത്തുകാരനാണല്ലേ.
1: കഥയും കവിതയൊന്നുമല്ല, സാമൂഹിക കാര്യങ്ങളും നിയമപ്രശ്നങ്ങളുമാണ് ഞാൻ ലേഖനമായി എഴുതാറുള്ളത്.
0: ഞാൻ വായിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു ലേഖനമാണ് നിങ്ങളിൽ എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടാക്കിയത്.
1: ഏത് ലേഖനം?
0: ഈ ഇടയ്ക്ക് വന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി നിങ്ങൾ എഴുതിയ ലേഖനം. കുറ്റകൃത്യത്തെക്കുറിച്ച് എന്നാണ് അതിൻ്റെ ശീർഷകം? പീരിയോഡിക്കൽ റിവ്യൂവിൽ വന്നത്. ഞാനത് വായിച്ചു, രസിച്ചു. ആ,
1: പീരിയോഡിക്കൽ റിവ്യൂവിലോ?
0: അതെ.
1: ഞാൻ സർവകലാശാല വിട്ടപ്പോൾ 6 മാസം മുമ്പ് ഒരു പുസ്തകത്തെ അനുകരിച്ചെഴുതിയിരുന്നു. എന്നാൽ വീക്ക്ലി റിവ്യൂവിലേക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്.
0: വീക്ക്ലി റിവ്യൂ ഇടയ്ക്ക് നിന്നുപോയി, അറിഞ്ഞില്ലേ?
1: ശരിയാണ്, വീക്ക്ലി റിവ്യൂ പീരിയോഡിക്കൽ ലയിച്ചു.
0: ഗംഭീരമായി നിക്കോ, നിങ്ങളുടെ യുക്തി സമ്മതിച്ചു തന്നിരിക്കുന്നു. അപാരം.
1: ആ ലേഖനകർത്താവ് ഞാനാണെന്ന് സാറിനെങ്ങനെ മനസ്സിലായി?
0: കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അതിൻ്റെ പത്രാധിപരിൽ നിന്ന്. അയാൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. ആ ലേഖനത്തിൽ എനിക്ക് താല്പര്യം തോന്നിയതുകൊണ്ട് ഞാൻ എഴുത്തുകാരനെ കണ്ടുപിടിച്ചു. ഏ, റസ്കോൾനിക്കോവ്, എന്റെ തൊഴിലതല്ലേ കുറ്റാന്വേഷണം?
1: ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണ്?
0: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറ്റകൃത്യത്തിന് മുമ്പും പിമ്പുമുള്ള കുറ്റവാളിയുടെ മനഃശാസ്ത്രം വിശകലനം ചെയ്യുന്ന ഒരു ലേഖനം. ഏ, അല്ലേ റസ്കോൾനിക്കോവ്?
1: അതെ.
0: കുറ്റകൃത്യത്തിന് ശേഷം കുറ്റവാളി എപ്പോഴും രോഗിയായി മാറുന്നുവെന്ന് നിങ്ങൾ വിദഗ്ധമായി സ്ഥാപിച്ചിരിക്കുന്നു. വളരെ മൗലികമായ നിരീക്ഷണം. എന്നാൽ എന്നിൽ താൽപ്പര്യമുണർത്തിയത് ആ ഭാഗമല്ല, ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ആശയമാണ്. ചില ആളുകൾക്ക് കുറ്റകൃത്യമോ അധർമ്മമോ ഒക്കെ പ്രവർത്തിക്കുവാനുള്ള അവകാശമുണ്ടെന്ന്, നിയമം അവർക്ക് ബാധ

0: മല്ലെന്ന്. റസ്കോൾനിക്കോവ്, ഇതെനിക്ക് മനസ്സിലായില്ല.
1: അത് വളച്ചൊടിക്കലാണ്.
0: എന്ത്, പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്?
1: അത് വാസ്തവത്തിൽ അങ്ങനെയല്ല.
0: ഇയാൾ ഈ ലേഖനത്തിൽ മനുഷ്യവർഗത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുകയല്ലേ?
1: അതെ, സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും. സാധാരണ മനുഷ്യർ വിധേയത്വത്തോടെ ജീവിക്കുന്നു. അവർക്ക് നിയമം ലംഘിക്കാൻ അവകാശമില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ.
0: അത് മനസ്സിലായി. സാധാരണക്കാരായതുകൊണ്ട് അസാധാരണ മനുഷ്യർ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലേ? അതാണ് മനസ്സിലാകാത്തത്.
1: ഇല്ല, അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ല.
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെ ശരിയാകും?
2: നിക്കോ, അതൊന്നും സംഭവ്യമല്ല.
1: അതല്ല, അതിനേക്കാൾ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്. സ്വന്തം മനസ്സാക്ഷിക്കനുസൃതമായി നീങ്ങുവാൻ, തന്റെ ആദർശങ്ങൾ പ്രായോഗികമാക്കാൻ. അത് മാനവരാശിക്ക് വേണ്ടിയാണെങ്കിലോ? അത് കുറ്റമാണോ?
0: നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റകരമല്ലേ?
1: ജനനേതാക്കളും നിയമനിർമ്മാതാക്കളുമായ ലൈക്കർഗസ്, സോളമൻ, നെപ്പോളിയൻ തുടങ്ങിയവരെല്ലാം തന്നെ കുറ്റവാളികളാണ്. പുതിയ ഒരു നിയമം കൊണ്ടുവന്ന് അത് നിലനിർത്തുന്നതിലൂടെ നിയമലംഘനം നടത്തുന്നവർ, പഴയ നിയമത്തെ ലംഘിച്ചവർ.
0: അത് ദാർശനികം.
1: എല്ലാ മഹത് വ്യക്തികളും, അസാധാരണ മനുഷ്യരും, നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ്. മിക്കവാറും എല്ലാവരും.
0: വ്യത്യസ്തമായൊരു വീക്ഷണം.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 30-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 27:15.

ഇനി കേൾക്കാം നിവാസ് പാടിയ ഗാനം, ചിത്രം ഡയമണ്ട് നെക്ലേസ്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം.

ചലച്ചിത്രഗാനങ്ങൾ ഇനി 3 മണിക്ക് കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി FM. FM പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ 5-അംഗ സമിതി അധ്യക്ഷൻ. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട

0: സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധ ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ഓൺലൈൻ അദാലത്ത് ജൂൺ 5 നടക്കും. ഡിജിപി റവാഡ ചന്ദ്രശേഖർ രാവിലെ 11 നടക്കുന്ന അദാലത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്.
1: FM പ്രധാന വാർത്തകൾ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
6: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
7: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
9: എന്നും രാവിലെ 7:00.
8: പരിപൂർണ പരിശോധനയുറപ്പ് വരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
11: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.

ഇപ്പോൾ കേൾക്കാം ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് ട്രെയിൻ സമയം, 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 കേൾക്കാം വയലും വീടും. ഇനി നാളത്തെ പരിപാടികൾ. നാളെ 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PAM അബ്ദുൽ ഖാദർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. അത്യുത്പാദന ശേഷിയുള്ള സങ്കര ഇനം പച്ചക്കറി വിത്തുകൾ VFPCK മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്.

6:35 ആൽഡെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. വിളർച്ച എങ്ങനെ തിരിച്ചറിയാം? പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നത് കേൾക്കാം. ക്ഷമിക്കണം, 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൌരോ ദേ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ BM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40

അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ രാധ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് ഗായത്രി എസ്. 7:50 സുംന ബാം മൾട്ടി റബ് കായികലോകം. തയ്യാറാക്കിയത് ഡോക്ടർ സലീജ് കെ ടി. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബിവി സംസാരിക്കുന്നു. 7:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AG ജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചെരണി മഞ്ചേരി രസമുകുളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ഓർമ്മച്ചെപ്പ്. കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ ഗായകനും സംഗീത സംവിധാനകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. 8:55 ബലിപെരുന്നാളോടനുബന്ധിച്ചുള്ള പ്രത്യേക മൈലാഞ്ചി മുഞ്ച് അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം.

0: തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ബലിപ്പെരുന്നാളോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രമഞ്ജരി. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. ഇഷൽ 12:10, ജാലകം 12:25, പ്രകാശധാര 12:40. 1:00 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. മൂന്ന് 3:00 ഡയലേസോം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിങ്ങൾ കേട്ടത് ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കുരമ്പയിൽ ഹോസ്പിറ്റലിലും.
6: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
8: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: അൽ റേഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35.
11: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
12: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റേഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
13: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
14: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: ബ്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1661

0: പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4:05-നും 1:06:30 കണ്ണൂർ എറണാകുളം മെയിൽ എക്സ്പ്രസ് 4:50-നും 1:06:34 തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 5:13-നും 1:06:08 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 1:06:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01-നും 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06-നും 5:06:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34-നും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

സമയം 3 മണി കഴിഞ്ഞ് 54 സെക്കൻഡ്. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. പ്രജ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത്. ഗാനശില്പികൾ MD രാജേന്ദ്രൻ, MG രാധാകൃഷ്ണൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. ബിജു നാരായണനും പ്രീതയും ചേർന്നു പാടിയ ഗാനം. ചിത്രം പട്ടാളം.

പട്ടം പോലെ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ഹരിചരണും മൃദുല വാര്യരും ചേർന്ന്. സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ഇനി കേൾക്കാം ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. രാജീവ് ആലുങ്കലിൻ്റെ വരികൾ, സ്റ്റീഫൻ ദേവസിയുടെ സംഗീതം.

കെ എസ് ഹരിശങ്കറും നിത്യാമമ്മനും ചേർന്ന് പാടിയ ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ. ബി കെ ഹരിനാരായണന്റെ വരികൾ, കൈലാസ് മേനോന്റെ സംഗീതം.

0: വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സമയം 3:36 കേൾക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ.
3: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
4: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
3: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
4: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചിത്രം അനാർക്കലി, പാടിയത് കെ എസ് ഹരിശങ്കർ, ഗാനശില്പികൾ രാജീവ് നായർ, വിദ്യാസാഗർ.

0: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
1: 43 ഇഞ്ച് ടിവികളിൽ 2000 രൂപയും 55 3000 65 4000 രൂപയും ക്യാഷ് ബാക്ക്.
0: 43 ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12000 രൂപയിൽ താഴെ. മൈ ജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോർട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്ന മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോർട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സമയം 3 മണി കഴിഞ്ഞ് 51:36. ഇന്ന് 4 മണിക്ക് കേൾക്കാം 4 മണിപ്പൂക്കൾ.
0: വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,772 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നിങ്ങൾ കേൾക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ.
0: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
1: മൈജിയിൽ വമ്പൻ വിലക്കുറവ്.
0: ഓരോ 15 രൂപയ്ക്കും 1,000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഇനി ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് സ്വർണലത. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ളതെന്ന് തണുത്തത്.
1: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ.
0: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
1: ഡബിൾ ഡോറിൽ 2500 രൂപ,
0: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സമയം 3 മണി കഴിഞ്ഞ് 57:55.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
4: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്. മൈ ജി.
2: ഡ്രീംസ് എന്ന ചിത്രത്തിന് വേണ്ടി സ്വർണലത ആലപിച്ച ഗാനമായിരുന്നു നിങ്ങൾ കേട്ടത്.
4: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
3: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
4: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം ഇതിനായി അനുവദിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി.

0: SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണ് റെയ്ഡെന്ന് പിണറായി വിജയൻ. റെയ്ഡുകളെക്കുറിച്ച് കേരള പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ യാതൊരുവിധ മുൻകൂർ വിവരവും ഉണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇതുവരെ എബോള റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ജൂൺ 5 ഓൺലൈൻ അദാലത്ത് നടക്കും. DGP റവാഡ ചന്ദ്രശേഖർ അദാലത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16306 കർണാകുളം കണ്ണൂർ എറണാകുളം മെയിൽ എക്സ്പ്രസ് 4:50, 16346 തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. നാളെ ബലിപെരുന്നാൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി ഒരു ബലിപെരുന്നാൾ കൂടി. പരസ്പര സ്നേഹം, സാഹോദര്യം പങ്കുവയ്ക്കുക, പാവങ്ങളെ സഹായിക്കുക എന്നത് ബലിപെരുന്നാളിന്റെ സവിശേഷത. പ്രിയമുള്ളവരെ, 4 മണിപ്പൂക്കൾ ആരംഭിക്കുകയാണ്. ഇന്ന് 4 മണിപ്പൂക്കളുമായി നിങ്ങളോടൊപ്പം ഞാൻ ബിന്ദു സിയാണ്.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോർട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോർട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
3: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
3: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
2: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
3: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
2: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
0: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
0: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
7: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
8: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
7: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
8: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
9: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
10: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
11: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
8: 43 TVകളിൽ 2,000 രൂപയും 55 3,000 65 4,000 രൂപയും ക്യാഷ് ബാക്ക്.
7: 43 സ്മാർട്ട് TVകൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
8: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
12: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി
13: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
14: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
8: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
7: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
8: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
15: ഏറെക്കുറെ എല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് അല്ലേ? സ്റ്റാറ്റസ് ഇടാനായി കൂടുതൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. കേൾക്കാം മുനീർ ആമയൂർ പറയുന്നത്.
16: വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതിന് ഇന്ന് പല അർത്ഥമാണ് പലരും കൊടുക്കുന്നത്. ഇഷ്ടമാണ് 100 എന്ന് പറയുവാനും സ്റ്റാറ്റസ്, മിണ്ടില്ല ഞാൻ നിന്നോട് എന്ന് പറയുവാനും സ്റ്റാറ്റസ്, ഞാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുവാനും സ്റ്റാറ്റസ്, മനസ്സിന്റെ കണ്ണാടിയായി ഉപയോഗിക്കുവാനും സ്റ്റാറ്റസ്. ഓഹ്, എന്തൊക്കെ കാര്യമാണല്ലേ വാട്സാപ്പ് സ്റ്റാറ്റസ് നിർവഹിക്കുന്നത്. സ്റ്റാറ്റസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. വീഡിയോ ആയോ ഫോട്ടോ ആയോ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ വരെ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്തിടണോ? അത് സ്റ്റാറ്റസ് ആക്കണോ? സാധ്യമാണ്. ഇനി ഫോട്ടോ ഇടുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യണോ? ഒരു പാട്ട് കൊടുക്കണോ? അതും സാധ്യമാണ്. ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് ഏതെങ്കിലും വ്യക്തികൾ കാണേണ്ടതില്ല എന്നാണ് തീരുമാനമെങ്കിൽ അതിനും മാർഗമുണ്ട്. നിങ്ങളുടെ വാട്സാപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോയി പ്രൈവസി എന്നത് തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആരെങ്കിലും കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ അല്ലെങ്കിൽ നമ്പറുകൾ തിരഞ്ഞെടുക്കുവാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോഴിനി വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ ഒരു കലക്ക് കലക്കാൻ മടിച്ചിരിക്കേണ്ട.
7: വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
8: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
7: വെറും 7,772 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
8: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
7: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
17: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
18: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
17: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
18: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ

0: സ്മാർട്ട് ഫോൺ ആയാലോ
1: മൈ ജിയിൽ വമ്പൻ വിലക്കുറവ്.
0: ഒരു 15 രൂപയ്ക്കും 1000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ള ഒന്ന് തണുത്തത്.
1: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ.
0: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
1: ഡബിൾ ഡോറിൽ 2500 രൂപ,
0: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
0: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
0: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
5: ലോകപ്രശസ്തനായ ജർമ്മൻ സംഗീതജ്ഞനും പിയാനോ വിദ്വാനുമായിരുന്ന ലുഡിംഗ് വാൻ ബീഥോവൻ എന്ന ബീഥോവന്റെ ജീവിതപാഠം നമുക്കൊന്ന് കേൾക്കാം.
6: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
8: ജർമ്മനിയിലെ ബേണിൽ ജനിച്ച ലുഡ്വിഗ് വാൻ ബീഥോവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 13 വയസ്സിൽ ബീഥോവന്റെ കുട്ടിക്കാലം അവസാനിച്ചു. അമ്മയുടെ മരണം, അച്ഛന്റെ മദ്യപാനശീലം, രണ്ട് ചെറിയ സഹോദരന്മാരുടെ പട്ടിണി, എല്ലാ ജീവിതഭാരവും അവന്റെ ചുമലുകളിലായി. ആ വേദന സംഗീതമായി, പിയാനോയിൽ നിന്ന് മാന്ത്രിക സംഗീതം ഉയർക്കൊണ്ടു. 1792 22 വയസ്സിൽ സ്വപ്നങ്ങളുടെ നഗരമായ വിയന്നയിലെത്തി. മഹാസംഗീതജ്ഞനായ ഹെയ്ഡനു കീഴിൽ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ വിയന്നയിലെ പ്രഭുക്കന്മാർ അയാളെ പുച്ഛിച്ചു. പക്ഷേ ബീഥോവന്റെ ഹൃദയത്തിലെ അഗ്നി അപ്പോൾ കൂടുതൽ തീവ്രമായി പ്രകാശമാനമായി ജ്വലിച്ചു. പകൽ മുഴുവൻ പിയാനോ വായന, രാത്രി മുഴുവൻ കമ്പോസിഷൻ. കൈകളിൽ മുറിവുകൾ വന്നിട്ടും അദ്ദേഹം ആവേശത്തോടെ തന്റെ ഇഷ്ടമേഖലയെ പിന്തുടർന്നു. ക്രമേണ വിയന്ന അയാളുടെ മുന്നിൽ തലകുനിച്ചു. അദ്ദേഹത്തിന്റെ പിയാനോ കച്ചേരികൾ പ്രേക്ഷകർ സ്വയം മറന്ന് കേട്ടുനിന്നു. ഇത് മാന്ത്രികമായ സംഗീതമാണ്, ആളുകൾ പറഞ്ഞു. എന്നാൽ 1798 28-ാം വയസ്സിൽ വിധി ബീഥോവനെ അതികഠിനമായി പരീക്ഷിച്ചു. ആദ്യം ചെറിയ ശബ്ദങ്ങൾ അവ്യക്തമായി, പിന്നെ സംഭാഷണങ്ങൾ മുഴക്കമില്ലാത്ത മൂളലുകളായി. ക്രമേണ അദ്ദേഹത്തിന്റെ ലോകം നിശബ്ദതയിൽ മുങ്ങി. ദൈവമേ, ഞാനൊരു സംഗീതജ്ഞനാണ്, എന്റെ കാതുകൾ എന്റെ ജീവനാണ്, എന്തിനാണ് എന്നെ ഇത്ര ക്രൂരമായി ശിക്ഷിക്കുന്നത്? അയാൾ വേദനയോടെ നിലവിളിച്ചു. ബീഥോവൻ, നിങ്ങളുടെ കേൾവി ക്രമേണ പൂർണമായും നഷ്ടപ്പെടും, ഇതിന് മരുന്നില്ല. ഡോക്ടറുടെ വാക്കുകൾ മരണവാക്യം പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുറങ്ങിയ രാവുകളിലൊന്നിൽ ഒരു ഉൾവിളിയുണ്ടായി. എന്റെ ഹൃദയത്തിൽ ഇനിയും ലോകം കേട്ടിട്ടില്ലാത്ത സംഗീതമുണ്ട്. ആ സംഗീതം ലോകത്തിന് നൽകാതെ ഞാൻ മരിക്കാൻ പാടില്ല. ആ തീരുമാനത്തോടെ ബീഥോവൻ ജീവിതത്തിന്റെ മനോഹര ട്രാക്കിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷമുള്ള വർഷങ്ങളിൽ ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായ കലാസൃഷ്ടികൾ പിറന്നു. ഹെറോയിക്ക സിംഫണി, 5-ാം സിംഫണി, എംപറർ കൺസേർട്ടോ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. പിയാനോയിൽ തലചേർത്തുവെച്ച് വൈബ്രേഷൻ വഴി സംഗീതത്തിന്റെ ആത്മാവിനെ അനുഭവിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംഗീത സൃഷ്ടി നടത്തിയിരുന്നത്. 1824 54-ാം വയസ്സിൽ പൂർണ്ണ നിശബ്ദതയുടെ ലോകത്തിൽ നിന്ന് ബീഥോവൻ തന്റെ അവസാന അത്ഭുതം സൃഷ്ടിച്ചു, 9-ാം സിംഫണി. സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹാഗീതം. ഷോ ദിവസം വിയന്ന മുഴുവൻ ആവേശത്തിന്റെ കടലിലായി. ബീഥോവൻ സ്വയം

കണ്ടക്ട് ചെയ്തു. സിംഫണി അവസാനിച്ചപ്പോൾ ഹാൾ മുഴുവൻ കയ്യടിയുടെ ഇടിമുഴക്കം. എന്നാൽ ബീതോവൻ ഒന്നും കേൾക്കാനാകാതെ പുറം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു ഗായിക അദ്ദേഹത്തെ സദസ്സിന് നേരെ തിരിച്ചു നിർത്തി. അപ്പോൾ കണ്ട കാഴ്ച ആയിരക്കണക്കിന് മനുഷ്യർ എഴുന്നേറ്റുനിന്ന് സന്തോഷാധിക്യത്താൽ കരയുകയും കൈയടിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്ന് പെയ്തിറങ്ങിയ ആനന്ദാശ്രുക്കൾ ബീതോവന്റെ കാഴ്ച മറച്ചു. ബീതോവന്റെ ജീവിതം ഇന്നും ലോകത്തോട് പറയുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയങ്ങളും പ്രയാസങ്ങളും ഏറ്റവും മഹത്തായ വിജയത്തിന്റെ വാതിലുകളാകാമെന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ ധൈര്യത്തോടെ നേരിടുക. അവ നിങ്ങളെ തകർക്കാൻ വന്നതല്ല, നിങ്ങളുടെ ഉള്ളിലെ അദൃശ്യമഹത്വം പുറത്തുകൊണ്ടുവരാൻ വന്നതാണ്. നിശബ്ദതയിൽ നിന്ന് സിംഫണി സൃഷ്ടിക്കാൻ കഴിയുന്ന അതുല്യ ശക്തി നിങ്ങൾക്കുള്ളിലുമുണ്ട്.

0: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 049-333-299-299.
5: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
6: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
5: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
6: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
6: 43-ഇഞ്ച് ടിവികളിൽ 2,000 രൂപയും, 55-ഇഞ്ചിൽ 3,000 രൂപയും, 65-ഇഞ്ചിൽ 4,000 രൂപയും ക്യാഷ് ബാക്ക്.
5: 43-ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
6: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും, സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
6: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
5: എന്നാ മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
6: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
10: കൊലുംബയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊലുംബയിൽ ഹോസ്പിറ്റലിലും.
13: സാന്ത്വനത്തിന്റെ കരസ്പർശം.
14: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: ശരീരത്തിൽ ആവശ്യത്തിന് ആരോഗ്യകരമായ ചുവന്ന രക്താണുക്കളോ ഹീമോഗ്ലോബിനോ ഇല്ലാത്ത അവസ്ഥയാണ് വിളർച്ച അഥവാ അനീമിയ. വിളർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്?

0: പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ പറയുന്നത് കേൾക്കാം.
1: നമ്മളിൽ പലരും പല വിറ്റാമിനുകളും ഒക്കെ കഴിക്കുന്നവരാണ്. അതിലെടുത്തു പറയേണ്ടത് കാൽസ്യം. നമ്മൾ ഇരുമ്പ് സത്തുള്ള ആഹാരമോ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അടങ്ങിയിരിക്കുന്ന തുള്ളിമരുന്നോ ടോണിക്കോ ഒക്കെ കഴിച്ച് ഒപ്പം തന്നെ കാൽസ്യം കഴിച്ചാൽ അത് പരസ്പരം അതിന്റെ ആഗിരണത്തെ കുറക്കും. അത് കഴിക്കുന്നതിന് കുറഞ്ഞത് 5-6 മണിക്കൂറെങ്കിലും ഇടവേള ഉണ്ടാവുന്നതാണ് നല്ലത്. അപ്പോ എന്തായിരിക്കണം അത്? ഒരാൾ ഇരുമ്പ് സത്തുള്ള മരുന്നും കാൽസ്യവും ഒരുമിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇരുമ്പ് സത്ത് കഴിക്കുന്നത് വളർച്ചക്ക് ചികിത്സക്കല്ല, വളർച്ച വരാതിരിക്കാനാണെങ്കിൽ ദിവസത്തിൽ 1 തവണ കഴിച്ചാൽ മതിയാവും. അത് രാത്രി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ ആഗിരണം നടക്കുന്നത് വെറുമായിട്ട് കഴിക്കുമ്പോഴാണ്. രാത്രി കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കും എങ്കിലും അതായിരിക്കും നല്ലത്. അപ്പോൾ കാൽസ്യം കഴിക്കുന്നത് മറ്റൊരു സമയത്ത് 2 സമയങ്ങളിലായിട്ട് കഴിക്കാൻ നോക്കുക. അപ്പൊ ഇതുവരെ പറഞ്ഞു വന്നത് ഏതൊക്കെ ആഹാരത്തിലാണ് ഈ ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത്, അത് ഏതൊക്കെ അവസ്ഥകളിലാണ് നന്നായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ആഗിരണത്തെ തടയുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേണ്ട വിധത്തിൽ അത് ഉപയോഗപ്പെടാതെ പോകുന്നതോ എന്നുള്ളത്. പലപ്പോഴും നാട്ടിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ചായയും കാപ്പിയും ഒക്കെ ധാരാളം കൊടുക്കുക. സത്യത്തിൽ ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ ഈ അയൺ അബ്സോർപ്ഷനെ തടയുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് കട്ടൻ ചായ കൊടുക്കുന്നത് കുറക്കുക. പിന്നെ B12 കാര്യം, ഫോളിക് ആസിഡിന്റെ കാര്യം, അതും പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. പ്രത്യേകിച്ചും കൗമാരക്കാരിൽ അയൺ ഡെഫിഷ്യൻസിയേക്കാളേറെ ഈ വിറ്റാമിനുകളുടെ കുറവുകൊണ്ടുള്ള വളർച്ച കൂടുതലാണെന്ന് കാണാം. അത് പലപ്പോഴും മാംസാഹാരങ്ങളിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പം മാംസാഹാരങ്ങളേ കഴിക്കാത്ത ആളുകളുണ്ട്. പാല് കഴിക്കില്ല, മുട്ട കഴിക്കില്ല, ഒരു തരത്തിലുള്ള മാംസാഹാരങ്ങൾ കഴിക്കാത്ത ആളുകൾ, വെഗാൻസ്, അവരിൽ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. ബാക്കി മിക്ക കഴിക്കുന്നതിൻ്റെ നോൺ വെജ് എന്തെങ്കിലും ഐറ്റംസ് കഴിക്കുന്നുണ്ടെങ്കിൽ B12 കിട്ടും. ഫോളിക് ആസിഡും ഇതുമാതിരി തന്നെ പച്ചിലകളിൽ ഒക്കെ ധാരാളമുണ്ട്. ആട്ടുംപാല് കഴിക്കുന്നവർക്ക് ഫോളിക് ആസിഡ് അതിൻ്റെ അകത്ത് കുറവാണ്. അപ്പം ഇതൊക്കെയും രക്തക്കുറവ് വളർച്ച ഉണ്ടാക്കുന്ന ഇതര പോഷകങ്ങളാണ്. ഈയൊരു അവസ്ഥ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഈ വളർച്ച എന്ന് പറയുന്ന അവസ്ഥയെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കണം. ഈ വളർച്ച ഉണ്ടാവാതെ നോക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വളർച്ചയുള്ള എല്ലാ അവസ്ഥകളും പോഷകാഹാരക്കുറവ് കൊണ്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും വളർച്ച ഒരു കുട്ടിക്ക് കണ്ടുകഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് അയണും വിറ്റാമിനും കൊടുക്കുകയല്ല, മറ്റെന്തെങ്കിലും കാരണം ഇതിനുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷമേ ചികിത്സ തുടങ്ങാവൂ.

0: വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: കേരള കാർഷിക സർവകലാശാല ഇടുക്കിയിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂൺ 15, അതായത് അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 8547837256 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം, celkau@gmail.com, ഫോൺ നമ്പർ 8547837256. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കാനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി കർഷക ഉൽപ്പാദക കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉത്പാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർമാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത്

0: 200 അംഗങ്ങളുള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും https://pa.kera.kerala.gov.in/AUTH/login എന്ന ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ അല്ലെങ്കിൽ 9038-24056 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാം. നമ്പറുകൾ ആവർത്തിക്കാം: 9038-24056. മറ്റൊരു നമ്പർ 9038-24026. ഇനി ഒരു കാർഷിക നിർദ്ദേശം പറയാം. കാലവർഷം തുടങ്ങുന്നതിന് മുന്നേയുള്ള മെയ് ജൂൺ സമയമാണ് തെങ്ങിൻ തൈ നടുന്നതിനുള്ള അനുയോജ്യമായ സമയം. 1 മീറ്റർ വീതിയും നീളവും ആഴവുമുള്ള കുഴിയെടുത്ത് മേൽമണ്ണും കുമ്മായവും ചേർത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം കുഴിയിൽ ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം വിത്ത് തേങ്ങയുടെ അതേ വലിപ്പത്തിലുള്ള ഒരു കുഴിയുണ്ടാക്കി അതിലേക്ക് തെങ്ങിൻ തൈ നടുക. കാറ്റിൽ തെങ്ങിൻ തൈയുടെ വേരിനു ഇളക്കം സംഭവിക്കാതെ ഇരിക്കുന്നതിനായി നട്ടശേഷം തൈക്ക് സമാന്തരമായി ഒരു കമ്പ് തൈയിൽ അധികം ബലം കൊടുക്കാത്ത രീതിയിൽ കെട്ടിവെക്കുന്നതും നല്ലതാണ്.
1: വലിയ പെരുന്നാൾ ആഘോഷം ഇനി കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ
2: മൈജിയിൽ തുടങ്ങി വലിയ പെരുന്നാൾ ഓഫർ.
1: ഫ്രിഡ്ജ്, ടിവി, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി എല്ലാം വലിയ വിലക്കുറവിൽ.
2: വലിയ ലാഭങ്ങളുടെ ആഘോഷവുമായി മൈജി വലിയ പെരുന്നാൾ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
1: ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കാം വലിയ സ്ക്രീനിൽ.
2: 43-ഇഞ്ച് ടിവികളിൽ 2,000 രൂപയും 55-ഇഞ്ചിൽ 3,000 രൂപയും 65-ഇഞ്ചിൽ 4,000 രൂപയും ക്യാഷ് ബാക്ക്.
1: 43-ഇഞ്ച് സ്മാർട്ട് ടിവികൾ 12,000 രൂപയിൽ താഴെ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഈ വലിയ പെരുന്നാൾ ഷോപ്പിംഗ് ബിരിയാണി പോട്ടിൽ മാത്രം ഒതുക്കുകയാണോ?
1: ഇല്ലേ ഇല്ല, ഈ മഴക്കാലം സുഖമാക്കാൻ വേണ്ടതെല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്.
0: എന്ന മൈജിയിലേക്ക് വരൂ. ബിരിയാണി പോട്ട്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, എയർ ഫ്രയർ എന്നിവയിൽ സൂപ്പർ വിലക്കുറവുമായി മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: വലിയ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ അലക്കിന്റെ കൂമ്പാരം ഉറപ്പല്ലേ?
1: അതിനല്ലേ മൈജി വാഷിംഗ് മെഷീനുകളിൽ വമ്പൻ ഓഫർ നൽകുന്നത്.
0: വെറും 7,778 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ 2,000 രൂപയും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ 3,000 രൂപയും ക്യാഷ് ബാക്ക്
0: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
0: ഈ വലിയ പെരുന്നാളിന് കയ്യിലൊരു പുതിയ സ്മാർട്ട് ഫോൺ ആയാലോ?
1: മൈജി വമ്പൻ വിലക്കുറവ്.
0: ഓരോ 17 രൂപയ്ക്കും 1,000 രൂപ ക്യാഷ് ബാക്ക് വോച്ചർ.
1: S26, വിവോ X300, റെഡ്മി നോട്ട് 15 പ്രോ എന്നിവ സ്പെഷ്യൽ ഓഫറിൽ.
0: മൈജി വലിയ പെരുന്നാൾ ഓഫർ
1: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: മഴക്കാലം വരവായി ചർമ്മത്തെ ബാധിക്കുന്ന പലവിധ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ത്വക്ക് രോഗങ്ങൾ, വാതരോഗങ്ങൾ, ആസ്മ, ഈ രോഗങ്ങളെക്കുറിച്ച് മഴക്കാലത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
9: ആയിഷ ഗർഭിണിയാണോലേ?
10: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
9: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
11: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
9: തന്നെയോ? അതേതായാലും നന്നായി.
11: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
9: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
12: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: മറ്റൊന്ന് വിഭാഗമാണ് നമ്മുടെ ചർമ്മരോഗങ്ങൾ, ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ, ഫംഗൽ ഇൻഫെക്ഷൻ, ചൊറിച്ചില്, ചുവപ്പ്, വൃത്താകൃതിയിലുള്ള പാടുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ കാൽവിരൽ ചൊറിഞ്ഞു പൊട്ടുക തുടങ്ങിയവയൊക്കെ മഴക്കാലത്ത് സാധാരണക്കാരിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് ഒരു തരം ഫംഗസ് ബാധയാണ്. മഴക്കാലത്ത് വസ്ത്രങ്ങൾ ശരിയായി ഉണങ്ങാതെ ധരിക്കുന്നതും അഴുക്കുവെള്ളത്തിൽ കുളിക്കുന്നതും നടക്കുന്നതും ഒക്കെ രോഗങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകാറുണ്ട്. നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കൽ, കൈകാലുകൾ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കഴുകിയ ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് ഒപ്പിയെടുക്കാൻ തുടങ്ങിയവയൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങളും സന്ധിവാദവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മഴക്കാലത്ത് സന്ധിവാദം, ആസ്മ, അലർജി തുടങ്ങിയ ദീർഘകാല രോഗങ്ങളുള്ളവർക്ക് ഈ കാലാവസ്ഥ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും.

0: കാണിക്കാറുണ്ട്. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾക്ക് കൂടാതെ തന്നെ മുട്ട്, കണങ്കാല്, കൈവരല്, സന്ധിവേദന തുടങ്ങിയൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്ധികളിൽ മരവിപ്പ്, അതുപോലെ തന്നെ സന്ധികളിൽ വീക്കുണ്ടാവുക, ക്ഷീണം, നടക്കാനും ചലിക്കാനുമുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെ ഈ മഴക്കാലത്ത് ഇവ കൂടുതലായിട്ട് കാണാറുണ്ട്. മഴക്കാലത്ത് സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാൽ എന്ന് വെച്ചാൽ, ശരീരം തണക്കാതെ സൂക്ഷിക്കുക, ദിവസവും ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യുക, ഭാരം നിയന്ത്രിക്കുക, ആവശ്യത്തിന് വിശ്രമം നൽകുക തുടങ്ങിയവയൊക്കെ ഈ സന്ധിവേദനയുള്ള വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്നാണ് ആസ്മയും മഴക്കാലവും. ആസ്മ ഈർപ്പമുള്ള ഈ കാലാവസ്ഥയിൽ പൂപ്പല്, പൊടി, അലർജി തുടങ്ങിയവയ്ക്കുള്ള വ്യക്തികൾ കാരണം ആസ്മ രോഗികൾ ഈ രോഗലക്ഷണങ്ങൾ വർദ്ധിക്കാം. ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുള്ളതാണ് അവർക്ക് ശ്വാസം മുട്ടലുണ്ടാവുക, അല്ലെങ്കിൽ നെഞ്ചിലൊരു മുറുക്കം വരിക, രാത്രിയിൽ ചുമയുണ്ടാവുക, അതുപോലെ വീസിംഗ് ഉണ്ടാവുക, ശ്വാസ തടസ്സം ഉണ്ടാവുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, വീടെപ്പോഴും വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുക, പുക വലിക്കുന്ന ആളുകളാണെങ്കിൽ അവ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, പൂപ്പൽ വളരുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവ തടയുക. ഇതൊക്കെ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
1: മൈജിയുടെ വലിയ പെരുന്നാൾ ഓഫർ കണ്ടപ്പോഴാണ് ഉള്ളതൊന്ന് തണുത്തത്.
2: എന്നാൽ തണുത്ത ജ്യൂസ് കുടിച്ച് ഫ്രഷ് ആകാൻ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ.
1: സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ 1500 രൂപ,
2: ഡബിൾ ഡോറിൽ 2500 രൂപ,
1: സൈഡ് ബൈ സൈഡിൽ 6000 രൂപ. മൈജി വലിയ പെരുന്നാൾ ഓഫർ
2: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
0: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ശുഭചിന്തകൾ പങ്കുവയ്ക്കുന്നു കാപ്പിൽ ശിവരാമൻ.
3: ആരാണ് ഗുരു? ഗു എന്ന അക്ഷരം അജ്ഞാനത്തെയും രു എന്ന അക്ഷരം ഇല്ലാതാക്കുന്നത്, നശിപ്പിക്കുന്നത് എന്നുമാണ് അർത്ഥമാക്കുന്നത്. അതായത് അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവനാണ് ഗുരു. ഒരു തൊഴിലോ വിദ്യയോ ഒരു കലയോ പഠിപ്പിച്ച് തന്റെ ശിഷ്യന്റെ വളർച്ചയെ സഹായിക്കുന്നവനാണ് ഗുരു. ഗുരുവിന്റെ കൂടെ താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്ന ഗുരുകുല സമ്പ്രദായമാണ് പ്രാചീന കാലത്ത് നിലനിന്നിരുന്നത്. ഏതു വിദ്യയും ഗുരുവിന്റെ ശിക്ഷണത്തിലാണ് അഭ്യസിക്കേണ്ടത്. തന്നെ ശിഷ്യനായി ദ്രോണാചാര്യർ സ്വീകരിക്കാത്തതു കാരണം ഏകലവ്യൻ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ നിർമ്മിച്ച് അതിൻ്റെ മുന്നിൽ നിന്നാണ് അസ്ത്രവിദ്യകൾ അഭ്യസിച്ചത്. വ്യക്തികൾക്കെന്ന പോലെ രാജാക്കന്മാർക്കും ഗുരുക്കന്മാർ ഉണ്ടായിരുന്നു. ഇവരെ രാജഗുരു എന്നാണ് വിളിച്ചിരുന്നത്. രാജ്യത്ത് പ്രതിസന്ധികളും യുദ്ധങ്ങളും ഉണ്ടാകുമ്പോൾ രാജാവ് രാജഗുരുവിൽ നിന്ന് ഉപദേശങ്ങളും ഉപായങ്ങളും ആരായുമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ആദ്യ ഗുരു മാതാവും പിതാവുമാണ്. അവരാണ് നമ്മെ നടക്കാനും സംസാരിക്കാനും ഒക്കെ പഠിപ്പിച്ചത്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഭാരതീയ സങ്കല്പം. കുട്ടികൾ മാതാപിതാക്കളുടെയും ശിഷ്യന്മാർ ഗുരുക്കന്മാരുടെയും അപ്രീതിക്ക് പാത്രമാവാതെ ഗുരുത്വം നേടാൻ ശ്രദ്ധിക്കണം. ഗുരുത്വമില്ലാതെ എത്ര വലിയ വിദ്യ നേടിയാലും വലിയ വിജയങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത വിരളമാണ്. നമ്മുടെ ജീവിതത്തിൽ ഗുരുവിന് വലിയ സ്ഥാനമാണ് ഉള്ളത്. കവി കബീർദാസ് ഒരിക്കൽ പറയുകയുണ്ടായി, ഗുരുവും ദൈവവും ഒരേ സമയം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം വണങ്ങുന്നത് ഗുരുവിനെ ആയിരിക്കും. കാരണം ദൈവത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നത് ഗുരുവാണ്. ഇന്ന് ഗുരുവിന് പകരം അധ്യാപകൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അധ്യാപനം എന്നത് ശ്രേഷ്ഠവും പവിത്രവും അന്തസ്സും ഉള്ള ഒരു സേവനമാണ്. അധ്യാപകർ ഇത് വിസ്മരിക്കാൻ പാടില്ല. തൻ്റെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാരെ അധ്യാപകർ തൻ്റെ സ്വന്തം മക്കളായി കാണണം. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി മുഖം വായിച്ചെടുക്കണം, സ്നേഹിക്കണം, പരിഗണിക്കണം, അംഗീകരിക്കണം. ഓരോ കുട്ടിയുടെയും വീടും വീട്ടിലുള്ള അംഗങ്ങളെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാവണം. കുട്ടികളെ പരസ്യമായി ശിക്ഷിക്കുന്നതും വഴക്കു പറയുന്നതും ഒഴിവാക്കി അവനെ സ്നേഹിച്ച്, പരിഗണിച്ച്, അംഗീകരിച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇതിലൂടെ എത്രമേൽ തിരക്കു പിടിച്ചതാണെങ്കിലും അധ്യാപനം അധ്യാപകർക്ക് സന്തോഷകരമായി തീർക്കാൻ കഴിയും.
0: ഈ വലിയ പെരുന്നാളിന് അടുക്കളയിൽ മണവും രുചിയും ഉയരുന്നു.
1: അതോടൊപ്പം വീട്ടിൽ സന്തോഷവും പോക്കറ്റിൽ ലാഭവും കൂടുന്നു.
0: അപ്പോൾ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അടുക്കള പുതുക്കാൻ റെഡിയല്ലേ?
1: തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഇൻഡക്ഷൻ കുക്കർ, ഗ്ലാസ് ആൻഡ് ക്രോക്കറി എല്ലാം വലിയ ഓഫറിൽ.
0: മൈ ജി വലിയ പെരുന്നാൾ ഓഫർ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പ്രിയമുള്ളവരെ, ഇന്നത്തെ നാലു മണിപ്പൂക്കളുടെ സമയം പൂർണ്ണമാവുന്നു. ഇന്ന് നാലു മണിപ്പൂക്കളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ബിന്ദു സി എം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. പ്രധാന വാർത്തകൾ. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി 25,530 കോടി രൂപ ചെലവിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. നിർമ്മൽ, ആശ, സാക്ഷ്യം എന്നീ മൂന്ന് നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM നേതാക്കളും പ്രവർത്തകരും. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരും CBSEയും NCERTയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടതായ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ക്ഷേത്ര ഓഫീസ്. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചെന്നും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ലെന്നുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിശദീകരണം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 5:13 16608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ്, 5:19 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: കേൾക്കാം നാട്ടുവൃത്താന്തം. മൺസൂൺ കാലത്ത് വൈദ്യുതാഘാതമേറ്റുണ്ടാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി ADM CS രാജേഷിന്റെ അധ്യക്ഷതയിൽ വൈദ്യുതി അപകട നിവാരണ സമിതി ജില്ലാതല യോഗം ചേർന്നു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് നോട്ടീസ് നൽകും. മരം മുറിച്ചു നീക്കാത്ത പക്ഷം തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ മരം മുറിച്ചു മാറ്റാനും തീരുമാനിച്ചു. ഇതിനുള്ള ചെലവ് ബന്ധപ്പെട്ട് വ്യക്തികളിൽ നിന്ന് ഈടാക്കും. വൈദ്യുതി ബോർഡിന്റെ ക്ലിയറൻസ് ഇല്ലാതെ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള കേബിളുകൾ സ്ഥാപിക്കുന്നതുമൂലം അപകടങ്ങൾ സംഭവിക്കുന്നത് യോഗത്തിൽ KCB ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. വൈദ്യുതി പോസ്റ്റുകളിലെ അനധികൃത പരസ്യബോർഡുകൾ, നോട്ടീസ് പതിക്കൽ എന്നിവയിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപടിയെടുക്കും. വിവിധയിടങ്ങളിൽ അനധികൃത കമ്പിവേലി സ്ഥാപിക്കുന്നതിലെ അപകടാവസ്ഥ സംബന്ധിച്ച വാർത്തകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവ നൽകി ബോധവൽക്കരണം നടത്താനും യോഗം തീരുമാനിച്ചു. നിങ്ങൾ കേട്ടത് നാട്ടുവൃത്താന്തം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 59:48. അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.
1: സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി ബാബു. പഠിക്കുന്നത് പ്രയാഗ് ശ്രുതി.
2: നമസ്തേ ജി.
3: നമസ്തേ. കൽ ഹംനേ ക്യാ പഠാ?
2: ഏക കവിതാ പാഠ.
3: കൗൺസി കവിതാ പ്രയാഗ്?
2: പൈതൽ ചൽതാ ഹുവാ ആദ്മി.
3: ക്യാ പൂരാ പഠാ?

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് കണിയാപുരം മണികണ്ഠൻ ആശാനും സംഘവും.
2: പാണ്ഡേയോരോ ശിരസും കൊണ്ടേ കൈലാസപുരത്തേക്കോ എഴുന്ന

പാട്ടുകളത്തിൽ തോറ്റംപാട്ട് അവതരിപ്പിച്ചത് കണിയാപുരം മണികണ്ഠനാശാനും സംഘവും. പങ്കെടുത്തവർ സജീഷ് ജി നായർ, ഉണ്ണികൃഷ്ണൻ നായർ.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം സ്പോൺസർഡ് പരിപാടി സ്പൈസ്.
1: ഹലോ എവ്രിവൺ, ദിസ് ഇസ് ചേതൻ വിത്ത് യു ഓൺ സ്പൈസ് ദ വോയിസ് ഓഫ് ഹോപ്പ്. ടുഡേ ഐ വോണ്ട് ടു എൻകറേജ് യു ഓൺ ഹൗ ടു ലിവ്

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത് ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

0: ചലച്ചിത്ര ഗാനം ഇനി 7:50 കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ കുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കൃഷി ഉപജീവന മാർഗമാക്കിയ ഒട്ടനവധി വീട്ടമ്മമാരെ ഞാറ്റുവേലിയിലൂടെ ശ്രോതാക്കൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെയൊരു വീട്ടമ്മയെയാണ് ഞാറ്റുവേല പരിചയപ്പെടുത്തുന്നത്. പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും മാത്രമല്ല, സ്വന്തമായി 5 പശുക്കളെയും പരിപാലിച്ച് പാലുത്പന്നങ്ങളും പച്ചക്കറികളും ഫലവർഗ്ഗവിളകളും കാർഷിക ഉത്പാദന ഉപാധികളായ പച്ചചാണകവും ഉണക്കച്ചാണകവും ഉൾപ്പെടെ വിപണിയിലെത്തിച്ച് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: എത്ര നാളായി ഈ കൃഷി തുടങ്ങിയിട്ട്?
1: ഒരു 15 വർഷത്തിൽ കൂടുതലാവും കൃഷി തുടങ്ങിയിട്ട്. എങ്കിലും കൃഷി കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് ഒരു 7-8 വർഷമേ ആവുള്ളൂ. കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. മാവിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ റംബുട്ടാൻ, അബിയു, അവക്കാഡോ, അങ്ങനെ കുറെ വെറൈറ്റി ഫ്രൂട്ട്സുകൾ. നമ്മളിവിടെ ഇല്ലാത്ത, പണ്ടൊന്നും കണ്ടുവരാത്ത കുറെ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. അതൊക്കെയാണ് ഒത്തിരി ഉള്ളത്. പിന്നെ കുറച്ച് വാഴ, മരച്ചീനി, ചേന, ചേമ്പ്, കുറച്ച് ബന്ധിക്കൃഷി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു കൃഷിയാണല്ലോ. അത് ഒരു കൃഷി എന്ന് പറയാൻ ഇല്ല, 1 ഏക്കറിലും ഇതാണ്. പിന്നെ ഈ ബന്ധിക്കൃഷി, ചോളം, അതൊക്കെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ വസ്തുവിലാണ്. പന്നിശല്യം ആയതുകൊണ്ട് ആരും ഒന്നും കൃഷി ചെയ്യില്ല. നമ്മളും ചെയ്യുന്നത് പകുതിയും പന്നി കൊണ്ടുപോവുകയാണ് പതിവ്. എങ്കിലും കുറേയേറെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്.
0: ഈ പന്നിശല്യത്തിനെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നോ?
1: പന്നിശല്യത്തിന് നമ്മൾ മുള്ളുവേലിയും നെറ്റും ഒത്തിരി പരീക്ഷിച്ച് നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് വിജയിക്കാത്തൊരവസ്ഥയാണ്. പക്ക നാട്ടുമ്പുറം ആയതുകൊണ്ട് ശരിക്കും പന്നിശല്യം കൂടുതലാണ്. ഈ മാവൊക്കെ നമ്മൾ ഇപ്പം ചാണകമോ വളമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ വന്നത് നശിപ്പിച്ചളയും. ഇത് രാത്രി വരുന്ന, പകല് വരാറില്ല. വൈകുന്നേരം ഒരു 7:30 മുതൽ രാവിലെ 5:30 വരെ ഇതിന്റെ ശല്യം ഉണ്ടാവും. ഈ മരച്ചീനി, ചേന, ചേമ്പ് നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. വാഴയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചളയും. കൃഷിഭവനെ സമീപിച്ചു ഫെൻസിങ് അടിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യണം, പിന്നീട് കാശ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഏരിയയിലാകുമ്പം ഭയങ്കര എമൗണ്ട് ആവും. അല്ലാണ്ട് എന്ന് ഇപ്പം കൊന്ന നട്ട വരല്ല, മഞ്ഞള് അതിരുവാരം നട്ട എന്ന് പറയണുണ്ട്. പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, എങ്കിലും വെച്ചിട്ടുണ്ട്. ഈ അതിരുല് കൊന്നയും മഞ്ഞയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ തന്നെ ഞങ്ങളെ ഫാമിലീസിന് തന്നെ ഒത്തിരി വസ്തുണ്ട്. അവരെല്ലാവരും വെറുതെ ഇട്ടേക്കുക. ആദ്യമൊന്ന് റബ്ബറിന് ഭീഷണി അല്ലായിരുന്നു പന്നി, ഇപ്പം റബ്ബറിന് ഭീഷണിയാണ്. തൈ നട്ടാൽ അതും കൊണ്ടുപോകും. അതുകൊണ്ട് പലരും ഒന്നും നടാതിട്ടേക്ക്. ഞങ്ങള് പശുവിന് കൊടുക്കാനുള്ള പുല്ല് നട്ടേക്കുന്ന ഒത്തിരി ഏരിയയുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മളിനി എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. ഇത് കാരണം ഒറ്റയ്ക്കല്ല ഒരു പന്നി വരുന്നത്, ഒത്തിരി കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പം ഇത് നശിപ്പിച്ചിട്ട് തന്നെ പോകും. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചാൽ തന്നെ പകുതി ഈ ഗ്രാമപ്രദേശത്തെ കർഷകർക്ക് ഒത്തിരി ഉപയോഗം ഉണ്ടാവും.
0: പൂർണ്ണമായും ജൈവ കൃഷിയല്ലേ ചെയ്തു വരുന്നത്?
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ്. രാസവളം ഉപയോഗിക്കാറില്ല. പശുവുണ്ട്, പശുവിൻ്റെ ചാണകവും കോമാളിയും, പിന്നെ ചാണകം പുളിപ്പിച്ചും കടലപ്പിണ്ണാക്കും ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്തും മീനിന്റെ വേസ്റ്റും, അങ്ങനെ ഫുള്ളി ജൈവ കൃഷിയായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്.
0: എന്തൊക്കെ പച്ചക്കറികളാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്?
1: എനിക്ക് പച്ചക്കറി പയറുണ്ട്, വെണ്ട, കത്തിരി, മുളക്, പാവല്, കുറച്ച് വെള്ളരി, കുറച്ച് ചീരയും.
0: ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെ ഉണ്ടാകും അല്ലേ?
1: നമ്മൾ ജൈവ കൃഷിയാണ്, നാടൻ സാധനമാണ് എന്നറിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അത്ര പ്ലേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എടുക്കാൻ ആളുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ചന്ത പോലെ വച്ചിട്ടുണ്ട്. കർഷകര പച്ചക്കറി തന്നെ മാക്സിമം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ആർപ്പിയ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നമുക്ക് ഹെൽപ്പാണ്. മാക്സിമം വിറ്റുപോകും, നമ്മളെ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പം ഇവിടെ ഇങ്ങനെ കൃഷി ഉണ്ട് എന്ന് കാണുമ്പം അവരിങ്ങോട്ട് ചോദിക്കും, പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ. ഒത്തിരി പേരിങ്ങനെ അറിയിക്കുമോ ഉള്ളപ്പോഴും എന്ന് പറയുന്നുണ്ട്. കുഴമ്പലക്കിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കൃഷിഭവന്റെ കീഴിൽ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് സാധനം നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചാലും ഇട്ടാൽ മതി, അതിൻ്റെ റേറ്റ് അടക്കം. അതായത് കൃഷി ഓഫീസർ അടങ്ങുന്ന ഒരു

0: വാട്സപ്പ് കൂട്ടായ്മയാണ്, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന്. പ്രത്യേകിച്ച് കുഴിമലക്കിൽ നിന്ന് നല്ലൊരു ഹെൽപ്പ് തരുന്നുണ്ട്. നമ്മളാ കൃഷിസ്ഥലങ്ങളെ സന്ദർശിക്കുകയും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൃഷിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അതിനെന്തൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ നല്ലൊരു ഹെൽപ്പായതുകൊണ്ട്. പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം നട്ടു അത് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ. കാരണം ഓരോ കർഷകർക്കും ഓരോന്നിനെ കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ടാവും. പിന്നെ വെറൈറ്റി ആയ ഫ്രൂട്ട്സ് ഒക്കെ വരികയോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളിടുമ്പം ഈ കർഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിപണന ഒരു വിഷയമല്ല, കാരണം നമ്മൾ വലിയൊരു ബൾക്കായിട്ടൊരു സാധനം ചിലപ്പോൾ കൊടുക്കാൻ കാണില്ല, എങ്കിലും കൊടുക്കാനുണ്ടായാൽ തന്നെ അതെടുക്കാൻ ആളുണ്ട്.
1: കൃഷി ചെയ്തു തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
0: ഫുള്ള് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമ്മൾ മെന്റലി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനും പുതിയ ഫ്രൂട്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പച്ചക്കറിയെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. എന്നെ സംബന്ധിച്ചൊരു 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ആളാണ്. കാരണം പണ്ടൊക്കെ ഒത്തിരി സീരിയല് കാണുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി പേര് ഇതൊക്കെ കാണാൻ വരുന്നുണ്ട്. ടെറസിന്റെ മുകളിൽ കുറച്ച് കൃഷിയുണ്ട്, തറയിലുണ്ട്. പിന്നെ ഇതുപോലെ പുതിയ പുതിയ കൃഷിയൊക്കെ വരുമ്പം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ അതെങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
1: ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കൂടാതെ പശുക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിലവിൽ ഇപ്പോ എത്ര പശുക്കളുണ്ട്?
0: 5 പശുവുണ്ട്, സ്വന്തമായിട്ട് കറക്കുന്നത്. അത് ഞങ്ങള് ഒരു കടയുണ്ട്, അവിടെ വിൽക്കും. 1 ലിറ്റർ പാലിന് 50 രൂപ ഈടാക്കുന്നുള്ളൂ. അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നുണ്ട്, നഷ്ടമില്ല. ചണകമുള്ളതുകൊണ്ട് കൃഷി വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഇതും കൂടെ വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കുറച്ചൊക്കെ ഉണക്കി വിൽക്കാൻ പറ്റും. ചണകം 1 ചാക്കിന് 100 രൂപ, ചണകം തണലത്തിട്ട് ഉണക്കി അങ്ങനെയും കൊടുക്കും, അല്ലാണ്ട് വാരി ചാക്കി കെട്ടി വെച്ചിരുന്നിട്ട് ഈർപ്പം പോകുമ്പം അതും കൊണ്ടുപോകുന്നവരുണ്ട്. പശുവിന് തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പശുവിന് അധികം പുറത്തുനിന്ന് വയ്ക്കുമല്ലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ ഈ കൃഷിയെടുത്ത് തന്നെ കളയൊക്കെ പറിക്കുമ്പോഴും വേസ്റ്റും ബാക്കിയെല്ലാം കൂടെ ആകുമ്പം പശുവിനെ വളർത്താൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല. നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും, ഒരു ഫാമിലിക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റും.
1: സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടോ?
0: ഇല്ല, സഹായത്തിനൊന്നും ആരുമില്ല. ഹസ്ബൻഡിന് ജോലിയുണ്ട്, പുള്ളി രാവിലെ പോകുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് പോകും, മൂത്ത മോനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോകും, എങ്കിലും ബാക്കിയൊക്കെ ഫുള്ളും തനിയാണ്. ഹെൽപ്പിനൊക്കെ ആളിനെ വെച്ചാൽ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കണം, അതൊക്കെ ഭയങ്കര ചിലവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊക്കെ വരുമ്പോൾ ഹെൽപ്പിന് ആളിനെ വിളിക്കും, അത്രേ ഉള്ളൂ.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിൽ ഞാൻ, എൻ്റെ മക്കളും ഹസ്ബൻഡും, രണ്ടുപേരും താല്പര്യമാണ്. മൂത്തയാള് ഡിഗ്രി പഠിക്കുന്നു, ഇളയാള് 10ാം ക്ലാസ് പഠിക്കുന്നു. മൂത്തയാളുണ്ട്, ഇളയാള് കൂടെ ഇല്ല, അവൻ സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്കിലും വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൂത്തയാളിന്റെ പേര് ഇമ്രാൻ സിദ്ദിഖ്, ഇളയാളിന്റെ പേര് ഇജാസ് സിദ്ദിഖ്, ഹസ്ബൻഡിന്റെ പേര് സിദ്ദിഖ്. എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു.
1: ഈ കൃഷിയിൽ ഹാപ്പി അല്ലേ?
0: മാക്സിമം ഹാപ്പിയാണ്. കാരണം ചില സമയത്തൊക്കെ വിൽക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മളേതായ ഒരു വരുമാന മാർഗമുണ്ട്, അതാർക്കും നമ്മൾ കൊടുക്കണ്ടല്ലോ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, നമ്മളെ അധ്വാനമാണ്. നമ്മളെ കൃഷിസ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ തൊഴിലാളിയും, ഇത് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ മുതലാളിയാണ്, അത്രേ ഉള്ളൂ. കാശ് വാങ്ങിക്കുമ്പോൾ നമ്മൾ മുതലാളിയാണ്. നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
1: ഇത്രയും നാളത്തെ കൃഷി അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
0: സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അത്യാവശ്യം മുളക്, ചീര, കറിവേപ്പില, ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടമ്മമാരും ഈ കറിവേപ്പില വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതും ടി വി കേട്ടതും ഒക്കെ ഒത്തിരി വേഷം ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പം ഒരു കരിയപ്പിലേക്ക് നടാൻ ഒരു വീട്ടിൽ എത്രയായാലും സ്ഥലം ഉണ്ടാവും, പക്ഷെ അതുപോലും ചെയ്യാത്തവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് കുറച്ച് സ്ഥലം മതി, കുറച്ച് മണ്ണും മതി, കരിയപ്പില, പച്ചമുളക് അതൊക്കെ നടാൻ പറ്റും നമുക്ക്. തക്കാളി വലിയ കൃഷിയൊന്നും നട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ വീട്ടിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ പറ്റും. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് തട്ടിയാൽ തന്നെ ചിലതൊക്കെ മുളച്ചു വരും, അതൊക്കെ എടുത്തിങ്ങനെ പരിപാലിക്കാൻ മനസ്സുണ്ടായാൽ നടക്കും. ഇനി ഈ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കുന്ന സമയമേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള മനസ്സുണ്ടാവണം, അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസവും വേണം. കൃഷി ചെയ്യാൻ ഒരു മനസ്സും നമ്മളത് ചെയ്താൽ സക്സസ് ആവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വലിയ കൃഷി പാരമ്പര്യം എന്നുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നതല്ല. എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പശു കൃഷി ഒന്നുമില്ലാത്തൊരു ഫാമിലി. ഇവിടെ വന്നപ്പം ഹസ്ബൻഡിൻ്റെ വാപ്പ പശുവൊക്കെയുള്ള ആളായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എന്നിട്ട് പോലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ്. ഹസ്ബൻഡും

അതേ ഒരു മൈൻഡിൽ പോകുന്ന ആളാണ്. അപ്പൊ ഹസ്ബൻഡാണ് കൂടുതലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാക്സിമം ശ്രമിക്കും. മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട, ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം, എനിക്കറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കൃഷിയെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ ഫോൺ നമ്പർ 95 67 99 21 63.

വീട്ടമ്മമാരുടെ സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻകുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ മറ്റുള്ളവർക്കും ഒരു മാതൃകയാകട്ടെ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ

0: വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പയെടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പയെടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. The Cabinet Committee on Economic Affairs, CCEA, today approved the continuation of the Scheme to Modernize the Public Distribution System, PDS, including ration support, dealer support and technology upgrades till March 2031. The umbrella scheme called Scheme for Assistance in Ration Transport and Handling Income with Automation in PDS, Sarthak PDS, has been cleared in the 16th Finance Commission Cycle Award period with an outlay of 25,500

മന്ത്രിമാർക്കും എംഎൽഎമാർക്കും സ്വീകരണം ഒരുക്കിയിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് സംസ്ഥാനത്ത് സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ വരുമെന്നും കൊച്ചിയെ അതിനൂതന നഗരമാക്കി വളർത്തുമെന്നും സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ എറണാകുളം ജില്ലാതല പ്രവേശനോത്സവം പേഴയ്ക്കാപ്പള്ളി GHSSൽ നടക്കും. വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ജില്ലയിലെ വിദ്യാലയങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രവേശനോത്സവ ചടങ്ങിൽ എംപിമാർ, എംഎൽഎമാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ ആകെ 984 സ്കൂളുകളാണുള്ളത്. ഇതിൽ 375 സർക്കാർ സ്കൂളുകളും 514 എയ്ഡഡ് സ്കൂളുകളും 95 അൺഎയ്ഡഡ് സ്കൂളുകളും ഉൾപ്പെടുന്നു. സപ്ലൈകോ ആലിൻ ബ്രാൻഡിൽ ഇറക്കുന്ന നോട്ടുബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിലാണ് സപ്ലൈകോ ഈ വർഷത്തെ നോട്ടുബുക്കുകൾ പുറത്തിറക്കിയത്. അവയവദാനത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അത് മാറ്റുവാൻ ആലിനിന്റെ ജീവിതകഥ സഹായിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ആലിനിന്റെ മാതാപിതാക്കളായ അരുൺ എബ്രഹാം, ഷെറിൻ ആന്റ് ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 14 രൂപ മുതൽ 37 രൂപ വരെയാണ് ആലിൻ നോട്ടുബുക്കുകളുടെ വില. 5 ബുക്കുകളുടെ ഒരു സീരീസായാണ് ചെറിയ കുട്ടികൾക്കായുള്ള നോട്ടുബുക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. 4 ബുക്കുകളിലായാണ് ഓരോ സീരീസിലെ കഥകളും പൂർത്തീകരിക്കുന്നത്. അത്തരം ഒരു പുതുമയും സപ്ലൈകോ പുറത്തിറക്കുന്ന ആലിൻ ബ്രാൻഡ് നോട്ടുബുക്കിന് ഉണ്ട്. എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ദേശീയപാതയിലെ ഇടപ്പള്ളി ജംഗ്ഷൻ മുതൽ ഒബ്രോൺ മാൾ വരെയുള്ള 3 കൾവർട്ടുകൾക്ക് സമീപമുള്ള നിർമ്മാണ അവശിഷ്ടങ്ങൾ June 1 മുമ്പായി അടിയന്തരമായി നീക്കം ചെയ്യാൻ മന്ത്രി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കൊച്ചി മെട്രോ റെയിലിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെ ഡ്രെയിനേജുകളുടെയും ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കണമെന്നും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ചിട്ടുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്ത് അവ സഞ്ചാരയോഗ്യമാക്കണം. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. എറണാകുളം ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി 2025 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഹൃത്തിക് രഞ്ജൻ ചുമതലയേറ്റു. കോർപ്പറേറ്റ് ലോകത്തെ തിളക്കമാർന്ന കരിയറും മുംബൈ IITയിലെ എഞ്ചിനീയറിംഗ് ബിരുദവും നൽകിയ അവസരങ്ങൾ മാറ്റിവെച്ചാണ് ഹൃത്തിക് സിവിൽ സർവീസ് തെരഞ്ഞെടുത്തത്. ബീഹാറിലെ മുസാഫർപൂർ സ്വദേശിയായ ഹൃത്തിക് മുംബൈ IITയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനു ശേഷം കുറച്ചുനാൾ ഗുഡ്ഗാവിലെ ജാപ്പനീസ് സ്ഥാപനമായ നൊമുറ കൺസൾട്ടിംഗിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. പുതിയ അസിസ്റ്റന്റ് കളക്ടർക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8281420305.

ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും, കൂവകൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം. രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ സ്വരങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ഗൌരി ശങ്കറുമായി അഭിമുഖം. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്റർവെൽ പ്രത്യേക പരിപാടി, വിട പറയാം ഫിൽട്ടറുകളോട്. രാത്രി 9:30 പന്തളം എസ് നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എസ് കൃഷ്ണയ്യർ ഖടം. നാളെ രാവിലെ 6:00 ഉഷമലരി, ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത ആലാപനം അനഘശ്രീ. 6:15 ഉദയഗീതം ഭീമ ബഷീർ പാടുന്നു. 8:30 നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 31. നാളെ രാവിലെ 10:15 രാഗാമൃതം, മഹാരാജപുരം സന്താനം പാടിയ കൃതികൾ. ഉച്ചയ്ക്ക് 12:20 ലളിതഗാനങ്ങൾ, തുളസി വയക്കൽ പാടിയത്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക് ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 2:15 തുടർനാടകം, ദസ്തോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 31, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ വൈകിട്ട് 4:00 മായാമുദ്രകൾ, ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് ഏബ്രഹാം. നാളെ വൈകിട്ട് 5:15 തുടിതാളം പരിപാടിയിൽ കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. നാളെ വൈകിട്ട് 5:45 ഭക്തിഗാനങ്ങൾ, അപർണ ആർ പാടിയത്. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ ഓണത്തിനായി ചെണ്ടുമല്ലിക്കൃഷി, ഡോക്ടർ ഷീന എ സംസാരിക്കുന്നു. നാളെ വൈകിട്ട് 7:35 യുവവാണിയിൽ നങ്ങ്യാർകൂത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. രാത്രി 8:00 നേർമൊഴി, നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇജിയുമായി അഭിമുഖം. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ എസ് ഗീതാദേവി നടത്തുന്ന പ്രഭാഷണം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി.

0: നാല് പേർ അറസ്റ്റിൽ. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് സിപിഐഎം. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് ബിജെപി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ മൂന്ന് പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിൽ ാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻമുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ഇഡിയുടെ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ഇഡി റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറി പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളം മേടിക്കുന്ന സമയത്തും അതിന്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം

0: ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവേ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തര സൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
1: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധ ഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൌമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൌമസൂചികാ പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൌകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൌകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
1: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാമത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. NDA സർക്കാർ, രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ. അവതരണം സീന ആന്റണി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാകുമ്പോൾ ഇന്ത്യ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് മുന്നേറുകയാണ്. പുതിയ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പുതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യവും ജനങ്ങളും സാക്ഷ്യം വഹിച്ചത്. സമഗ്ര വികസനവും ജനക്ഷേമ പദ്ധതികളും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തി. സാമ്പത്തിക ശാക്തീകരണം, അടിസ്ഥാന സൌകര്യ വികസനം, നൂതന സാങ്കേതിക വിദ്യ എന്നിവ ലക്ഷ്യമിട്ട് നിരവധി സുപ്രധാന പദ്ധതികളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഭരണനിർവഹണം, ക്ഷേമപ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധേയവും അഭൂതപൂർവവുമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം കൈവരിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. രാജ്യത്ത് വിവേക

വിഭജനമില്ലാത്ത ഭരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. കാലക്രമേണ ഈ മുദ്രാവാക്യം കൂടുതൽ വിപുലീകരിക്കപ്പെടുകയും സബ്കാ സാഥ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ്, അതായത് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം എന്ന രീതിയിൽ വളർന്ന് വികസിക്കുകയും ചെയ്തു. ജാതി മത ലിംഗഭേദമന്യേ രാജ്യത്തെ എല്ലാ പൌരന്മാരിലേക്കും വികസനത്തിന്റെ നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ജൻധൻ യോജന, ഉജ്ജ്വല പദ്ധതി, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ആവാസ് യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ വ്യാപകമായി നടപ്പിലാക്കി. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത കോടിക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്ന ജൻധൻ പദ്ധതി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ പുതിയ അധ്യായമായി. പാചകവാതക സൌകര്യം ഗ്രാമീണ സ്ത്രീകളിലേക്ക് എത്തിച്ച ഉജ്ജ്വല പദ്ധതി ആരോഗ്യപരമായും സാമൂഹികമായും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഉൽപാദന മേഖലയെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങളുടെ തൊഴിലവസര ക്ഷമത മെച്ചപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. രണ്ടു വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള 40% വരുന്ന സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. വിപണി വിലയേക്കാൾ 50 മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ഇവിടെ ലഭ്യമാകുന്നത്. ആയുഷ്മാൻ വയവന്ദന, പിഎം സൂര്യഘർ, പിഎം സ്വനിധി, ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികൾ സാധാരണക്കാരുടെ ഉന്നതി ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ നൂറ്റാണ്ടിൽ രാജ്യം കണ്ട മഹത്തായ വിപ്ലവമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇന്റർനെറ്റ് വ്യാപനം, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഇ ഗവേണൻസ്, സ്മാർട്ട് സേവനങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തെ സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ ഭരണസേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമായി മാറി. UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇന്ത്യയെ ലോകത്തിലെ വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിലൊന്നാക്കി മാറ്റി. കോവിഡ് മഹാമാരിക്കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാക്സിൻ വിതരണം, ധനസഹായ വിതരണം, ഓൺലൈൻ സേവനങ്ങൾ എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചത് ആഗോളതലത്തിൽ രാജ്യത്തിനും സർക്കാരിനും വലിയ പ്രശംസയും ആദരവുമാണ് നേടിക്കൊടുത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും നികുതി ഘടനയെയും മാറ്റിമറിച്ച ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് ചരക്ക് സേവന നികുതി. ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള വിവിധ തലങ്ങളിലെ നികുതികൾ ഒഴിവാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിലാണ് ഇത് നടപ്പിലാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന നികുതി വ്യവസ്ഥകൾ ഏകീകരിച്ച് ഒരു ഏകീകൃത വിപണി സൃഷ്ടിക്കാൻ GST സഹായിച്ചു. അതോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനവും വ്യവസായ വളർച്ചയും പ്രോത്സാഹിപ്പിച്ചു. മേക്ക് ഇൻ ഇന്ത്യ ആഗോള വിപണിയിൽ രാജ്യത്തെ കൂടുതൽ മത്സരക്ഷമമാക്കുകയും കയറ്റുമതിയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തുകയും ചെയ്തു. ശുചിത്വം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യത്ത് തുറസായ ശൌചപ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിലും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും വലിയ പങ്കുവഹിച്ചു. വൃത്തിയും വെടിപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശമാണ് ജനങ്ങൾ അത്യുത്സാഹപൂർവ്വം ഏറ്റുവാങ്ങിയത്. നമാമി ഗംഗെ, ഹൃദയ് പദ്ധതികൾ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പൈതൃക നഗരങ്ങളുടെയും ശുചിത്വവും സൌന്ദര്യവും ഉയർത്തി ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് പുതിയ ഉണർവ് നൽകി. റെയിൽവേ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, മെട്രോ റെയിൽ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെയും കൂടുതൽ ആധുനികമാക്കി. വന്ദേഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ഗ്രാമീണ റോഡ് വികസനം എന്നിവ ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ ശക്തിപ്പെടുത്തി. ദേശീയപാതാ ശൃംഖല 2014 91,287 കിലോമീറ്റർ എന്നതിൽ നിന്ന് 60% വർദ്ധിച്ച്

2023 146,145 കിലോമീറ്ററായി. വിദേശനയരംഗത്തും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ഗൾഫ്, UK തുടങ്ങിയ രാജ്യങ്ങളുമായി തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും G20 ഉച്ചകോടിയുടെ വിജയകരമായ ആതിഥേയത്വം വഹിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെ വ്യാപാര കരാറുകൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കി. പ്രതിരോധ മേഖലയിലും വലിയ കുതിപ്പാണ് കണ്ടത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചു. ചന്ദ്രയാൻ, ആദിത്യ L1 തുടങ്ങിയ ദൌത്യങ്ങളിലൂടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ആഗോള ശക്തിയായി. ബഹിരാകാശ വാണിജ്യ രംഗത്തും രാജ്യം വിശ്വസനീയ പങ്കാളിയാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ അനുച്ഛേദം 370 റദ്ദാക്കൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക തീരുമാനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടു. രാജ്യസുരക്ഷയ്ക്കും അതിർത്തി സംരക്ഷണത്തിനും നൽകുന്ന ജാഗ്രത ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തി. ജനക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി, ഭരണ നൈപുണ്യം, ശക്തമായ രാഷ്ട്രീയ നേതൃത്വം, വികസന കേന്ദ്രീകൃത സമീപനം എന്നിവ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി ഉയർത്താൻ സഹായിച്ചു. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ അതിന് പിന്നിൽ നടപ്പിലാക്കിയ നയങ്ങളും പദ്ധതികളും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് VBG-RAMJI നിയമത്തിന് കീഴിലുള്ള പുതിയ ചട്ടക്കൂടിലേക്കുള്ള മാറ്റം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാനും വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉയരാനും ഇതിലൂടെ സഹായകമായി. പുതിയ 4 തൊഴിൽ നിയമ സംഹിതകൾ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. ദുർബല സമ്പദ് വ്യവസ്ഥയെന്ന നിലയിൽ നിന്നും ലോകം വിശ്വസിക്കുന്നൊരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തായി ഉയർന്ന സ്റ്റാർട്ടപ്പ് മുന്നേറ്റം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പുതുശക്തിയായി മാറി. ആഗോളതലത്തിലെ ഇന്ത്യയുടെ ശക്തമായ സ്വാധീനം, സാന്നിധ്യം, യുവാക്കൾക്കും സ്ത്രീകൾക്കും ലഭിച്ച പുതിയ അവസരങ്ങൾ എന്നിവയും നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ജനങ്ങളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണകൂടമാണ് ഒരു യഥാർത്ഥ ജനകീയ സർക്കാർ. സാധാരണ ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിനും ജനപങ്കാളിത്തത്തിനും സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി. ജനവിശ്വാസം നേടി മുന്നേറുന്ന ഭരണരീതിയും അതിന് പിൻബലമേകുന്ന ഇച്ഛാശക്തിയുമാണ് ഒരു ജനകീയ സർക്കാരിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ ജനപ്രിയമാക്കുന്നതും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. NDA സർക്കാർ, രാജ്യവികസനത്തിന്റെ 12 വർഷങ്ങൾ. തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KC അനിൽകുമാർ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിലുള്ളത് പങ്കുവച്ചാൽ അടുപ്പം വളരും, മറച്ചുവെച്ചാൽ അകലം കൂടും, ഒരുമിച്ച് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ കുറയും. എന്നാൽ ഒറ്റയ്ക്ക് ചിന്തിച്ചാൽ തെറ്റിദ്ധാരണകളാവും കൂടുതലുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളുമൊക്കെ പങ്കുവച്ച് നമുക്ക് ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പരമ്പരാഗതവും ഔഷധ ഗുണമുള്ളതുമായ ഒരു പ്രധാന കിഴങ്ങുവർഗ്ഗവിളയായ കൂവയെക്കുറിച്ചാണ്. കൂവകൃഷിയിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച കർഷകയായ ശ്രീമതി അശ്വതി എം ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്, എന്താണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കണേ. കൂവ

0: കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാനാകുന്നതും നല്ല വിപണിമൂല്യമുള്ളതുമായ ഒരു വിളയാണ്. മഴയെ ആശ്രയിച്ചും ജൈവ രീതിയിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ ഇത് കർഷകർക്ക് ഒരു മികച്ച വരുമാന മാർഗമാണ്. ഇന്നത്തെ പരിപാടിയിലൂടെ കൂവയുടെ കൃഷിരീതിയും പ്രാധാന്യവും ഉപയോഗങ്ങളുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു ഈ രംഗത്ത് നേട്ടം കൈവരിച്ച ശ്രീമതി അശ്വതി എം. ശ്രീമതി അശ്വതിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: അശ്വതി മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: അശ്വതി മാഡം, താങ്കള് കൂവ കൃഷി ചെയ്യുന്നുണ്ട്, സംരംഭകയോടാണ് കൂവയുടെ പൗഡർ ചെയ്തിട്ട് അതിന്റെ നല്ലൊരു സെയിൽസ് താങ്കൾക്കുണ്ടല്ലേ. അപ്പൊ ഈ ഒരു കൂവ കൃഷി എത്ര സ്ഥലത്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: തുടക്കത്തിൽ 2.5 ഏക്കറിലായിരുന്നു തുടങ്ങിയത്. ഇപ്പൊ 6 ഏക്കറുണ്ട്. ഈ വർഷം 6 ഏക്കറിലാണ്.
1: 6 ഏക്കർ എന്ന് പറഞ്ഞാൽ കുറേ അധികം സ്ഥലമുണ്ടല്ലോ.
2: കുറച്ചധികം സ്ഥലമുണ്ട്.
1: അപ്പൊ അത്രയും കൂവയൊക്കെ നമുക്ക് പ്രോസസ് ചെയ്ത് വിപണിയിൽ എത്തിച്ചത് വിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ?
2: സാധിക്കുന്നുണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കൃഷി വകുപ്പ് നല്ല സപ്പോർട്ട് തന്നിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഈ കൂവപ്പൊടി കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു നല്ല കൂവപ്പൊടി, കൂവപ്പൊടി ഉണ്ട്, പക്ഷെ നല്ല കൂവപ്പൊടി. അപ്പൊ അതുകൊണ്ട് എനിക്കത് മുമ്പോട്ട് പോകാനൊരു കോൺഫിഡൻസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നോക്കുവാണെങ്കിൽ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ നാടും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: പുനലൂർ
2: മുനിസിപ്പാലിറ്റി വളരെ സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൃഷിഭവന്, പിന്നെ ഡിസ്ട്രിക്റ്റിൽ വരുവാണെങ്കിൽ ഡിസ്ട്രിക്റ്റിലെ ഓഫീസേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. മാർക്കറ്റിംഗ് സൈഡിൽ തന്നെ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് എന്റെ കൂവപ്പൊടി കേരളത്തിലെ മൊത്തം കൃഷിഭവനിലും എടുത്ത് ചെയ്തു. ഇപ്പൊ വൈഗയുടെ പ്രോഗ്രാം നടന്നപ്പം അതിനകത്ത് എന്റെ കൂവപ്പൊടികൾ സെയിലായി. അത് തന്നെയല്ല, എന്റെ സ്ഥലത്ത് ഏറ്റവും നല്ല കൂവപ്പൊടി എവിടെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വതിയുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് തിരക്കി വന്ന് വാങ്ങിക്കാൻ തുടങ്ങി.
1: അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഒരു സ്ഥലം പിടിക്കാൻ സാധിച്ചു.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ ഈ കൂവ കൃഷി ചെയ്യുമ്പം വിത്തൊക്കെ വേണമല്ലോ, അതിന്റെ ഒരു പ്രത്യേക രീതി ആയിരിക്കുമല്ലോ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനുവേണ്ടി എവിടെങ്കിലും താങ്കള് പരിശീലനം വല്ലതും ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടോ, അതോ സ്വന്തം ചെയ്ത് പഠിച്ചതാണോ?
2: അല്ലല്ല, ഇത് നന്നായിട്ട് നല്ലൊരു പരിശീലനം കിട്ടി. ചെറുതിലെ അച്ഛനാണ് കൂവ കൃഷിയിലോട്ട് എന്നെ കൊണ്ടുവന്നത്. അതിൽ നിന്നും നമ്മളിപ്പോ വ്യാവസായിക അടിസ്ഥാനത്തിൽ പോകുമ്പോൾ നല്ല ട്രെയിനിങ് വേണം. അപ്പൊ ഞാൻ എന്റെ കൃഷി ഭവനിൽ നേരത്തെ ഉണ്ടാകുന്ന സുദർശൻ സാറിനോട് പറയുകയും സാർ എന്നെ CTCRI കൊണ്ടുവരികയും CTCRIയിലാണ് നല്ലതായിട്ട് ഷാനവാസ് സാർ നല്ല രീതിയിൽ എനിക്കൊരു ക്ലാസ്സുകളൊക്കെ ചെയ്തു തന്നു. പിന്നെ കൃഷി രീതികളൊക്കെ പറഞ്ഞു തന്നു. കൃഷിരീതി മാത്രമല്ല, നമുക്കിത് പ്രോസസിങ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണമല്ലോ ഇതിന്റെ പൊടി. അപ്പൊ അതിന്റെ മൊത്ത കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു. അവരുടെ ആ ഗൈഡ്ലൈൻസ്, CTCRIയുടെ ഗൈഡ്ലൈൻസിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റിലോട്ട് എത്തിയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 പ്രോഡക്റ്റ് ആയിട്ട് ഇപ്പൊ മാർക്കറ്റില്
1: ഓടിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ കൂവ കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ നമ്മൾ കിഴങ്ങല്ലേ നടുന്നത്, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എത്ര സൈസിൽ കിഴങ്ങാണ് നടുന്നത്, നിലം എങ്ങനെ ഒരുക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: ആദ്യമായിട്ട് എനിക്ക് നമുക്ക് CTCRI തന്നെ എനിക്ക് കിഴങ്ങിന്റെ വിത്തുകൾ അവിടെ നിന്ന് തന്നിരുന്നു. പിന്നെ നമ്മളത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരുമായിരുന്നു കൃഷി ചെയ്തിട്ട്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മണ്ണ് നല്ല കിളച്ച് ഒരുക്കിയിരിക്കണം. അടിവളമായിട്ട് നമ്മള് ജൈവ രീതിയിലുള്ള ഏതെങ്കിലും ചാണകപ്പൊടി, ആട്ടുമ്പുഴുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. മണ്ണിന് എപ്പോഴും നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. മഞ്ഞളിന് എങ്ങനെയാണോ വാരം കോരുന്നത് അതുമാതിരി വാരം കോരി ഒരു വലിയ കിഴങ്ങ്, അതായത് ഒരു 15 സെന്റിമീറ്ററോളം കാണും നമ്മുടെ ഒരു സ്കെയിലിന്റെ അളവിൽ, അതിനെ ഒരു 3 ആയിട്ട് നമുക്ക് മുറിച്ചിട്ട് നടാൻ പറ്റും. അത് നടുന്നതിനുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പൊ ഏറ്റവും നല്ല സമയമാണ് നട്ടോണ്ടിരിക്കാനായിട്ട്, മഴയുള്ള സമയം. നമ്മൾ വേനൽക്കാലം അവസാനിച്ച് ഒരു മഴ പെയ്ത് ഭൂമി ഒന്ന് തണുത്ത ശേഷം കിളയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ നട്ട് കഴിയുമ്പോൾ ഇടുന്ന കിഴങ്ങ് ഉണങ്ങിപ്പോകത്തില്ല, നല്ല രീതിയിൽ അത് കിളിർത്ത് നല്ലതായിട്ട് വരും. ആ കിളിർത്ത് വന്ന് ഒരു 2 മാസം ആകുമ്പോൾ വീണ്ടും നമ്മൾ ഒരു വളം കൂടെ കൊടുത്ത് ഈ മണ്ണടിപ്പിച്ച് കൊടുക്കണം.
1: നടുമ്പം എത്ര ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്?
2: 1 അടി.
1: 1 അടി
2: അങ്ങനെ അങ്ങ് നട്ടാ മതി.
1: ഞങ്ങളെല്ലാം നട്ട് കഴിഞ്ഞ 6 ഏക്കർ
2: നട്ട് കഴിഞ്ഞു. കിളിർത്ത് വന്ന ശേഷം വീണ്ടും നമ്മൾ വളം ഇട്ട് കൊടുക്കും. പണ്ട് കാലത്ത് ആരും ഒന്നും വളമൊന്നും ഇടത്തില്ല, എല്ലാ പറമ്പിലും ഇഷ്ടംപോലെ ഉണ്ടാകും. പക്ഷെ നമ്മളിത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈൽഡ് കിട്ടണം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കണം, എന്നാലേ നമുക്കത് മുമ്പോട്ട് നല്ല കിഴങ്ങ് കിട്ടത്തുള്ളൂ.
1: ഒരു എങ്ങനത്തെ വളങ്ങളാണ് താങ്കൾ കൊടുക്കുന്നത്?
2: ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിയും ആട്ടുംപുഴുക്കയും കൊടുക്കാറുണ്ട്. കൂടാണ്ട് നമ്മള് ജീവാമൃതം ഒരു 2.5-3 മാസം ആകുമ്പോൾ ഉറപ്പായിട്ടും ഒഴിച്ചു കൊടുക്കും.
1: ഇതൊക്കെ സ്വന്തമാണോ ഉണ്ടാക്കുന്നത്?
2: പശു വളർത്തലില്ല, പക്ഷെ എനിക്ക് പാല് തരുന്ന വീട്ടിലെ ചാണകവും ഗോമൂത്രവും മുഴുവനും ഞാൻ കളക്ട് ചെയ്യും. അത് വെച്ചിട്ട് ഞാൻ ജീവാമൃതം ഉണ്ടാക്കും.
1: മിക്ക കർഷകർക്കും അറിയാം, എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത്?
2: നമ്മള് ഗോമൂത്രം എടുക്കുക, പിന്നെ ചാണകമുണ്ട്, പിന്നെ പയറുപൊടി, പിന്നെ നമ്മുടെ മണ്ണ്, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ ക്ലോക്ക് വൈസിൽ 7 ദിവസം കറക്കി എടുത്ത ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അത് ഒഴിച്ചു തീർക്കണം. അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു തീർക്കണം. പിന്നെ നമ്മള് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് പച്ചക്കറിയിൽ ഒരു ടിപ്പുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നത് കൂവയുടെ ഇലയില്ലേ അതും കിരിയാത്തും കൂടെ എടുത്തിട്ട് ഗോമൂത്രത്തിൽ മിക്സ്

0: ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് ഇത് ഒരു പരുവാകും. ഇത് നമ്മൾ അരിച്ചെടുക്കും. അരിച്ചെടുത്ത ശേഷം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. പച്ചക്കറികളൊക്കെ ഇടുക എന്നുവെച്ചാൽ എല്ലാവരും ഒന്ന് പരീക്ഷിക്കാനാണ് ഞാൻ എല്ലാവരോടും പറയും. നമ്മൾ വലിയ കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി.
1: ഇത്
0: നല്ല എഫക്റ്റീവ് ആണ്, വലിയ കീടങ്ങൾ പിന്നീട് വരത്തുമില്ല.
1: സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ഒരു ഇന്റർവെല്ലിൽ.
0: ആ ഒരു ഇന്റർവെല്ലിൽ കൊടുത്താൽ മതി. ഈ കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ചെയ്യുന്നതിൽ.
1: പിന്നെ പൂവയ്ക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി കീടങ്ങളോ രോഗങ്ങളോ വല്ലതും വരാറുണ്ടോ?
0: പൂവ് കഴിഞ്ഞ വർഷം എന്റെ 50 സെന്റ് സ്ഥലത്തില് മൊത്തം ഇതും മഞ്ഞളിന് വാട്ടരോഗം വരുന്ന പോലെ തന്നെ ഇത് വന്ന് പോയി. അങ്ങനെ CTCRI നിന്നും സയന്റിസ്റ്റ് ഒക്കെ വന്ന് അവിടുന്ന് സാമ്പിളൊക്കെ കളക്ട് ചെയ്തു. അവരൊരു വൈറസിന്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞു അവർ പോയി. അപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത് ഇനി ആ ഭൂമിയിൽ കൂവ ഈ വർഷം ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ഈ വർഷം കൂവ ചെയ്തില്ല. അതുപോലെ തന്നെ ഞാൻ ആ കൂവ ഉള്ള ആ ഒരു സ്ഥലത്തു നിന്നും എന്റെ തൂമ്പയോ എന്റെ കാർഷിക ഉപകരണങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളൊരിടത്തോട്ട് കൊണ്ടുപോയിട്ടില്ല. കാരണം ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കൂവ ഇപ്പോഴും ഉപയോഗിക്കാതെ തന്നെ അവിടെ തന്നെ വെച്ചേക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ളത് മുഴുവനും തീർന്ന ശേഷം ആ കൂവ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എങ്ങോട്ടും അത് സ്പ്രെഡ് ആവരുത്. കാരണം എന്റെ കയ്യിൽ നിന്ന് എടുത്ത് നടന്ന കർഷകരുണ്ട്, ഒരിക്കലും നമ്മൾ കൊടുക്കുമ്പോ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്.
1: മറ്റു കീടങ്ങളൊന്നും
0: അങ്ങനെയൊന്നും വരത്തില്ല, ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പറയുന്ന CTCRI എന്ന് അവിടുന്ന് മേഡം ഒക്കെ വരുമ്പോൾ പറഞ്ഞത് വേറൊരു സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്നു.
1: പിന്നെ ഇതൊഴിച്ച് കൂവ കിഴങ്ങാണല്ലോ, എലി ശല്യം അങ്ങനെ വല്ലതും വരാറുണ്ടോ?
0: ആ എലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കൃഷിയിൽ നമ്മൾ ഭൂമിയിൽ കാട് കയറേണ്ട ശ്രദ്ധിക്കണം. ഈ കൂവയ്ക്ക് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്ന നമ്മൾ ഈ ചാണകപ്പൊടിയായിട്ടും പുളിക്കയൊക്കെ ആണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പുല്ല് കിളിച്ച് കയറും, നല്ല തഴച്ച് കയറാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കും. അപ്പൊ ഇത് കാട് കയറുമ്പോഴത്തേക്ക് തുരപ്പൻ എന്ന് പറയുന്ന എലി നല്ല മാന്തി കഴിക്കുന്നത് വന്ന് ഉറപ്പായിട്ടും കയറും. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂവയുടെ ഒരു വിത്ത് ഒരു മഞ്ഞള് അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് തുരപ്പൻ ശല്യത്തിൽ നിന്ന് നല്ല വ്യത്യാസം നല്ല ഉണ്ടാവത്തില്ല.
1: അത് ഈ മഞ്ഞൾ ഉണ്ടോണ്ട് ഈ തുരപ്പൻ വരത്തില്ല.
0: അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെ
1: ഈ ഐഡിയ എവിടുന്നാണ്?
0: ഇതെനിക്ക് കോട്ടയത്തുള്ള ഒരു കർഷകൻ, ഒരു പ്രായം ചെന്ന ഒരു അച്ഛൻ, ആ അച്ഛനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. പറഞ്ഞു തന്നപ്പോ എന്നോട് പറഞ്ഞ മോളിന്ന് പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ചെയ്തു നോക്കി, ചെയ്തപ്പോ എനിക്കത് വിജയമാണ്.
1: മഞ്ഞൾ ഒരു വിളയായിട്ട് തന്നെ നമുക്ക് കിട്ടും.
0: എനിക്കപ്പോ കഴിഞ്ഞ വർഷം കുറച്ചധികം മഞ്ഞളായി. പിന്നെ ഇത് പ്രോസസ് ചെയ്യാന്നുള്ള ഒരു ഇതാണ്. നമ്മൾ കർഷകര് എന്ത് സാധനങ്ങളും നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിനൊരു ഇത്ര രൂപയൊക്കെ കിട്ടത്തുള്ളൂ. എന്ത് സാധനത്തിന് നമ്മൾ ഒരു വാല്യൂ ആഡഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയും കിട്ടും, കർഷകന് അതിൽ നിന്നേ ഒരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു ചിന്തയിൽ നിന്ന് പിന്നെ ഞാൻ ആ മഞ്ഞൾ പുറത്തോട്ട് കൊടുക്കാണ്ട് അതിൽ നിന്ന് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഉൽപ്പാദിപ്പിച്ചത്, നല്ല രീതിയിലുള്ള നല്ല മഞ്ഞൾപ്പൊടി.
1: അപ്പൊ ഈ കൂവ നമ്മൾ എത്ര മാസം കഴിഞ്ഞാണ് വിളവെടുക്കുന്നത്?
0: നട്ട് 9 മാസം കറക്റ്റ് പൂർത്തിയാവണം. നട്ട് 9 മാസം ആകുമ്പോൾ ഈ കൂവയുടെ ഇലകളെല്ലാം ഉണങ്ങി തളന്ന് ഭൂമിയിൽ നിലം പതിക്കും. കറക്റ്റ് അതാണ് അതിന്റെ പരുവം. മഴ പെയ്തു പോവുകയും ചെയ്യരുത്. വേനൽ മഴ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ കൂവയുടെ 100 നഷ്ടപ്പെട്ടു. അതിനു മുമ്പിട്ട് നമ്മൾ കിളച്ചെടുക്കണം. ഏറ്റവും കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരു സമയം അതാണ്. ഭൂമി നല്ല കട്ടിയായിട്ട് കിടക്കുന്ന സമയമായിരിക്കും കൂവ കിളച്ചെടുക്കാൻ പാടായിരിക്കും. പക്ഷെ നന്നായിട്ട് കൂവപ്പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ കർഷകർ കിളച്ചെടുക്കണം.
1: അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് കിളച്ചെടുക്കുവോ അതോ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു നനച്ചൊക്കെയാണ്?
0: ചെറുതായിട്ടൊന്ന് നനവ് കൊടുത്താലേ നമുക്കത്
1: കിളച്ചെടുക്കാൻ
0: ഈസി ആവത്തുള്ളൂ.
1: പിന്നെ വിളവ് കിട്ടിക്കഴിഞ്ഞാൽ കൂവയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർ പ്രോസസിങ് അതിന്റെ ക്വാളിറ്റി അതേമാതിരി നിലനിർത്തി നമുക്ക് കൂവപ്പൊടി കിട്ടണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്?
0: അതാണ് ഏറ്റവും വലിയൊരു ഘടകം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരിക, അന്നേരം തന്നെ നമുക്കത് ക്ലീൻ ചെയ്യുക. അതിന്റെ തോലുണ്ട്, തോല് മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മൾ ഒരു എത്ര പ്രാവശ്യം വൃത്തിയാകുമോ എന്നുള്ളൊരു കണക്കാണ്. അതിന് മണ്ണും അഴുക്കും ഒന്നും ഇല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യുക ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ നമ്മളുടെ യൂണിറ്റിനകത്തോട്ട് ഇത് കയറ്റുന്നത്. കയറ്റി നമുക്കൊരു പ്രത്യേക ടൈപ്പ് ഒരു മെഷീൻ ഉണ്ട്, ഇതിനകത്ത് നമ്മൾ സ്റ്റാർച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണത്. അതിനകത്ത് കയറ്റി നമ്മളത് ചതയ്ക്കുക എന്നുള്ള ഒരു പരുവേ ഉള്ളൂ. അരഞ്ഞു പോകരുത് ഒരിക്കലും ഈ കൂവ. അരഞ്ഞ കൂവയുടെ അംശം അതിനകത്തായി പോകും. അപ്പൊ നമ്മുടെ പൊടിയുടെ ക്വാളിറ്റി പോകും. അതിൽ കൂടെ രണ്ടരിപ്പയുണ്ട്. രണ്ടരിപ്പയൂടെ സ്റ്റാർച്ച് മാത്രമാണ് അടിയിലോട്ട് പോകുന്നത്. അതൊരു ടാപ്പ് വഴി നമ്മളൊരു വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലാണ് കളക്ട് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മെഷീനും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പം അതിനകത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നല്ല കോട്ടൺ ഓർത്ത് വെച്ചിട്ട് നമ്മൾ അരിച്ചെടുത്ത് മാറ്റിവെക്കും. വെള്ളം തെളിയുക എന്നുള്ളതാണ്. അതിന്റെ ആ മട്ടായിട്ട് മുകളിൽ കാണും. ഇതെല്ലാം ഊറ്റി ഊറ്റി കളയും നമ്മൾ. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ ഊറ്റി കഴിയുമ്പോഴത്തേക്കും അടിയിൽ നല്ല പൗഡർ വൈറ്റ് കളറിൽ
1: സൂര്യപ്രകാശത്തിൽ തന്നെ.
0: ആദ്യം ഞാൻ സൂര്യപ്രകാശത്തിലായിരുന്നു. അന്ന് എനിക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ചായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേനൽ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം വേറൊരിടത്തോട്ടൊന്ന് വിട്ടു നിൽക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല.

0: എനിക്ക് അതൊരു സാറ് പറഞ്ഞു തന്നു. ഒരിടത്ത് പോയി ഞാനത് കണ്ടു മനസ്സിലാക്കി. എന്നിട്ട് ഞാനത് ഈ യൂണിറ്റിന് തന്നെ ടെറസിന്റെ മോൾ ഫുള്ള് കവർ ചെയ്ത് യു വി ഷീറ്റിലെ ഷെഡ് കൊണ്ട്. അപ്പൊ എന്നിട്ട് അതിനകത്തും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്രേ, വലിയൊരു ട്രേയുടെ വലുപ്പത്തില് നമ്മൾ ചെയ്യും. അത് വീലൊക്കെ നമ്മളിപ്പം ഉരുട്ടിക്കൊണ്ട് പോകുന്ന രീതിയിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാറ്റാം. അതിനകത്തിട്ട് ഒരു 6-7 ദിവസം നല്ലതായിട്ട് ഉണങ്ങും.
1: ഒന്നും
0: ആവത്തില്ല, ഒരു പൊടിയോ ഒന്നും ആവത്തില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 5 മാസമുള്ള കുഞ്ഞുങ്ങൾ തൊട്ടുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ.
1: പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ഘട്ടം വരുന്നത് നമുക്കത് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ പാക്കേജിംഗ് ഒക്കെ ചെയ്യണം, ചീത്തയാവാതെ നല്ലത് ഇരിക്കാൻ വേണ്ടി. അത് അതിനുവേണ്ടിയുള്ള യൂണിറ്റും താങ്കളുടെ കയ്യിലുണ്ട്?
0: ഉണ്ട്. ഫസ്റ്റ് ഞാൻ വ്യവസായ വകുപ്പിലാണ് പോയി. ഇതിന്റെയൊക്കെ കുറച്ച് ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ കൊല്ലം ഡിസ്ട്രിക്റ്റ് നല്ല ഡി എസ് സി സപ്പോർട്ട് തന്ന് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടി. അതിന്റെ ഒരു പാക്കിംഗ് രീതികള്, നല്ല രീതിയിലുള്ള ലേബലിംഗ്, FSSI അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് നല്ല ട്രെയിനിങ് കിട്ടി.
1: എല്ലാ
0: രജിസ്ട്രേഷനും എല്ലാ സർട്ടിഫിക്കേഷനും എല്ലാം ഉണ്ട്. പിന്നെ CTCRIയിലാണ് അതിന്റെ ന്യൂട്രീഷൻ അനാലിസിസ് ഒക്കെ ചെയ്ത് തന്നേക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെയും മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് നമ്മളിപ്പോ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകൾ ഇതൊക്കെ കൊടുക്കാറില്ലേ, പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരു കുഞ്ഞിന് വേണമെന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു ഗർഭിണിയാണെങ്കിൽ അവർക്ക് വേണമെന്ന എല്ലാ കാര്യങ്ങളും ന്യൂട്രീഷ്യൻസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് അറിയത്തില്ല ഈ കൂവപ്പൊടിക്ക് അത് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇത് വലിയൊരു ഔഷധമാണ്, ഇതും ജനങ്ങളിൽ എത്തുന്നില്ല. ശരിക്കും പറഞ്ഞു
1: കഴിഞ്ഞാൽ
0: ഭയങ്കരമായിട്ട് ഡയജഷൻ നല്ലതാണത്. നമ്മൾ ഇതൊന്ന് കഴിച്ചിട്ട് രാത്രി കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ശോധന നന്നായിട്ട് പോകും.
1: അപ്പൊ മഞ്ഞളും ഇതേമാതിരി പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്?
0: മഞ്ഞളും ഇതുമാതിരി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളത് മുറ്റത്ത് തന്നെ വലിയ വിറകടുപ്പ് കൂട്ടിയിട്ട് നമ്മൾ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അതിന്റെ ഒരു വലിയ പാത്രമൊക്കെ ഉണ്ട്. പിന്നീടുള്ള മെഷീൻ എന്റെ കയ്യിൽ അവൈലബിൾ അല്ല. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് കായംകുളത്തുള്ള ഒരു FB ആണ് നമ്മളെ സഹായിക്കുന്നത്. അത് അവരുടെ അടുക്കൽ ഇത്ര കിലോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരത് പ്രോസസ്സ് ചെയ്ത് അതായത് അതിന്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് തരും. അവര് തന്നെയാണ് നമുക്കത് പൊടിച്ചും തരുന്നത്. നല്ല വൃത്തിയായിട്ട് അതൊരു പൊടിച്ചു തരും. കൊണ്ടുവരുന്ന സാധനങ്ങൾ വീണ്ടും നമ്മളത് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാരിൽ എത്തിക്കുന്നുണ്ട്.
1: രണ്ട് പ്രൊഡക്റ്റ് എന്തായാലും വിപുലമായിട്ട് തന്നെ
0: രണ്ട് പ്രൊഡക്റ്റ് അല്ല, ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട്, ബനാന പൗഡർ.
1: ഓക്കെ, അത് സ്വന്തം വാഴയാണോ അതോ?
0: നമ്മൾ വെളിയിൽ സോഴ്സ് ചെയ്യുന്നതിനകത്തൊന്നും ബനാന പൗഡർ ഒരിക്കലും എടുക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളെ ഒരു ഫോക്കസ് ചെയ്ത് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഗർഭിണികൾക്ക് കഴിക്കുന്നതിനും ശകലം പ്രായമായവരൊക്കെയാണ് കൂടുതലും ഈ ഏത്തയ്ക്കയുടെ കുറുക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ഏത്തവാഴയിൽ നിന്ന് മാത്രം എടുക്കുന്ന ഉണ്ട്. അതിൽ നിന്ന് മാത്രം എടുക്കുന്നത് മാത്രമേ ഞാൻ ബനാന പൗഡറിന് വേണ്ടിട്ട് എടുക്കാറുള്ളൂ. 100% എനിക്ക്, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് മറ്റുള്ളവർക്കും കൊടുക്കണം, അത് നിർബന്ധമാണ്.
1: ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ?
0: പച്ചക്കറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വാർഡിൽ തന്നെ 1320 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ 11 പേർക്കാണ് ഇപ്പം ക്യാൻസർ ഉള്ളതെന്ന് നിലവിലുള്ള റിപ്പോർട്ട്. അതുപോലെ തന്നെ 48,000 പുറത്ത് ആൾക്കാർ എന്റെ പുനലൂർ മുനിസിപ്പാലിറ്റിയിലുണ്ട്. അതിനകത്ത് ഒരു 210 പേർക്കോളം ക്യാൻസർ ഉണ്ട്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റഡി ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാനൊരു കർഷകയാകുമ്പോൾ ഞാൻ സമൂഹത്തിന് എന്ത് ചെയ്തു എന്ന് എന്നോട് എനിക്ക് ചോദിക്കുമ്പോൾ രാത്രി കിടന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ ഫുഡ് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് അവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് പച്ചക്കറി കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. അത് വലിയ രീതിയിൽ എന്റെ നാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്.
1: ഇതൊക്കെ എവിടെ സെയിൽ ചെയ്യുന്നത്? വീട്ടിൽ തന്നെ വെച്ചാണോ അതെങ്ങനെയാണ്?
0: അല്ല, ഞാൻ ആദ്യ കാലത്തിൽ എന്റെ ഹസ്ബൻഡ് ഒരു ഫാൻസി ഷോപ്പ് നടത്തപ്പം അവിടെയാണ് ഇത് കൊണ്ടുപോകുക. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ ചോദിക്കും, ഇതെന്താ ഫാൻസി ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് പച്ചക്കറി വെച്ചു? അപ്പൊ ഞാൻ പറയാം, എന്റെ കൃഷിയിൽ നിന്ന് അധികത്തി വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കൃഷി വകുപ്പിൽ തന്നെയുള്ള ഡിസ്ട്രിക്റ്റ് എന്നുള്ളൊരു ഓഫീസറാണ് സാർ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഒരു സ്കീമുണ്ട് ചെയ്യുന്ന ഔഷധി, ഇങ്ങനെ പച്ചക്കറിയുടെ ഒരു വിപണന കേന്ദ്രം കേരള സർക്കാരിന്റെ അണ്ടറിൽ ഉണ്ട് ചെയ്യുന്നു. ഞാൻ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പൊ അവിടെ പുനലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം 2 മാസം
1: അവരുടെ സഹായത്തോടെ ഒരു കടമാതിരി ഔട്ട്ലെറ്റ്. അപ്പൊ ഇതില് നിങ്ങളുടെ മാത്രം പ്രൊഡക്റ്റ് ആണോ വിൽക്കുന്നത് അതോ മറ്റേ ആൾക്കാരുണ്ടോ?
0: അല്ല, ഇപ്പം നമുക്കിപ്പോ കർഷകരിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്തിട്ട് നമുക്കൂടെ സെയിൽ ചെയ്യാം. പക്ഷെ ഞാൻ കർഷകരെ സെലക്ട് ചെയ്യുന്നതിന് എനിക്ക് എന്റേതായ ഒരു മാനദണ്ഡമുണ്ട്. നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അതുപോലെ ചെയ്യുന്ന കർഷകർക്ക് മാത്രമേ ഞാൻ കളക്ട് ചെയ്യാറുള്ളൂ, ഇല്ലാത്തവരെ ഞാൻ ഒഴിവാക്കി വിടും. ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു നാട്ടില് ആ ഇതിനൊരു സ്വീകാര്യതയുണ്ട്. കാരണം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് തെങ്കാശി, അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. തമിഴ്നാട്ടിൽ നിന്ന് ബൾക്കായിട്ട് പച്ചക്കറി 100 രൂപ കിറ്റ് വരുന്ന സ്ഥലവുമാണ്.
1: വില എന്തായാലും ഒരു വ്യത്യാസം വരുമല്ലോ,
0: ഉറപ്പായിട്ടും വിലയിൽ വ്യത്യാസമുണ്ട്.
1: അപ്പൊ ഈ കർഷകർ കൊണ്ടുതരുന്നവർക്ക് എങ്ങനെയാണ്, അത് വിറ്റ് കഴിഞ്ഞിട്ടാണോ അവർക്ക് അതിന്റെ ഇത് കൊടുക്കുന്നത്?
0: നമ്മൾ 25% എങ്കിലും ആ കർഷകന് അന്നേരം തന്നെ കൊടുക്കണം എന്നാണ് നമ്മുടെ കൃഷി വകുപ്പിൽ

0: പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ മുഴുവൻ പൈസ അന്നേരം തന്നെ കർഷകർക്ക് കൊടുക്കാറുണ്ട്.
1: അവർക്കും അതൊരു വലിയ
0: സഹായമായിട്ടും
1: സാധിക്കും.
0: ഒരുപാട് കർഷകർ ഇപ്പം മാങ്ങയുടെ സീസൺ വന്നപ്പോ അവരുടെ വീട്ടിലെ മാങ്ങ വളരെ ശ്രദ്ധാപൂർവ്വം പറിച്ചുകൊണ്ട് വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുഞ്ഞിനൊരു മാങ്ങ കൊടുക്കണം എന്ന് വെച്ചാൽ ഇതിനകത്ത് മരുന്നടിച്ചാണോ പഴിപ്പിക്കാനൊരു ചിന്ത വരും. അങ്ങനെ ചിന്തയില്ലാണ്ട് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്.
1: ശരി തന്നെയാണ്. അപ്പൊ ഒരു കൂവ കൃഷി നമ്മൾ തുടങ്ങി ഇത്രയും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ സാധിച്ച്, പിന്നെ അതിന്റെ കൂടെ മഞ്ഞൾ ചേർത്ത് പിന്നെ ബനാന പൗഡറായി, ഇപ്പം കർഷകർക്ക് ഒരു സഹായം സൊസൈറ്റിക്ക് വേണ്ടി ഒരു നല്ല പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ വെജിറ്റബിൾസും കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അല്ലെ ഇതൊക്കെ ചെയ്തിട്ട്?
0: ഉണ്ട്. ഇനി എനിക്ക് കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് എന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാല്, എന്റെ ഒരു പുനലൂർ മുനിസിപ്പാലിറ്റിനെ മുഴുവനും നല്ല രീതിയിൽ കൃഷി ചെയ്യിപ്പിക്കുക, അതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞാൻ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു. വിത്തുകള് തൈകള് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയായാലും ആൾക്കാർ കൃഷി ചെയ്യുക. അവർക്കിപ്പം മിച്ചം വന്നാലും എന്റെ ഷോപ്പിൽ കൊടുക്കാൻ മറ്റുള്ളവർ എടുത്തോളും. അവരവരുടെ ആവശ്യത്തിന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം നമുക്ക് തന്നെ കാത്തു സൂക്ഷിക്കാൻ പറ്റും.
1: അശ്വതി മാഡം, ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചു. താങ്കളുടെ ആശയം നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ നമുക്ക് എന്തോ ചെയ്യാൻ സാധിക്കും, അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ ആശംസകൾ. ഇനിയും താങ്കൾ മുന്നോട്ട് പോകട്ടെ. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ
0: നന്ദി സർ.
2: കാർഷിക വൃത്തിയിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച ശ്രീമതി അശ്വതി എമ്മുമായുള്ള അഭിമുഖം ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ശ്രീമതി അശ്വതിയുമായി ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി അശ്വതിയുടെ ഫോൺ നമ്പർ പറയാം. 97450951198. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 97450951198.

0: ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിൽ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇനി വിളകൾക്കും മൃഗസംരക്ഷണത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. നെല്ല് വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കിയിട്ടുള്ള കർഷകർ ഞാറ്റടിയിട്ട് മൂന്നാം ആഴ്ചയിൽ നെല്ലിലടിക്കുന്ന KU സമ്പൂർണ്ണ മൾട്ടിമിക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഞാറ്റടിയിൽ തളിക്കുക. കുറഞ്ഞത് 60 ദിവസമെങ്കിലും തണലിൽ സൂക്ഷിച്ച വിത്ത് തേങ്ങകൾ കാലാവർഷാരംഭത്തോടെ നഴ്സറിയിൽ പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ ആവശ്യമുള്ള നീളത്തിൽ വാരങ്ങൾ തയ്യാറാക്കുക. വാരങ്ങൾ തമ്മിൽ 75 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. ഒരു വാരത്തിൽ 4-5 വരി വിത്ത് തേങ്ങ 30x30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. വിത്ത് തേങ്ങ 25 മുതൽ 30 സെന്റിമീറ്റർ ആഴമുള്ള ചാലുകളിൽ നട്ട് തൊണ്ടിന്റെ മുകൾ ഭാഗം മാത്രം പുറത്തു കാണുന്ന വിധം മണ്ണിട്ട് മൂടണം. ചിതലിന്റെ ശല്യത്തിനെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇനി കന്നുകാലികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. മഴക്കാലത്ത് കന്നുകാലികളിൽ കണ്ടുവരുന്ന പ്രധാന രോഗമായ അകിടുവീക്കത്തെ പ്രതിരോധിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പാൽ കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ പാൽ കറന്നെടുക്കുക. അകിടിലെ ചെറിയ മുറിവുകൾ ശ്രദ്ധിക്കുക. നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് പാൽ കറക്കുന്നതിന് മുൻപ് മുലക്കാമ്പുകൾ കഴുകുക. പാൽ കറന്ന ശേഷം പോവിഡോൺ അയഡിൻ ലായനിയിൽ മുലക്കാമ്പുകൾ 20 സെക്കൻഡ് മുക്കിവയ്ക്കുക.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: കൂവക്കിഴങ്ങ് വയറുവേദന, ഗ്യാസ്, അസിഡിറ്റി, വയറിളക്കം, ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കൂവക്കിഴങ്ങ് ഒരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. കൂവയിലടങ്ങിയിട്ടുള്ള ഫൈബർ വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യും. കൊഴുപ്പ് കുറഞ്ഞതും ഊർജം നൽകുന്നതുമായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധം, ഛർദി എന്നിവയ്ക്ക് ഇതൊരു പരിഹാരമാണ്. ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോളേറ്റ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ഒരു ഭക്ഷണമാണ് കൂവക്കിഴങ്ങ്. വൈറ്റമിൻ A, B6, തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ തുടങ്ങിയവ ഇതിലടങ്ങിയിരിക്കുന്നു. കാൽസ്യം, മാംഗനീസ്, പൊട്ടാസ്യം, അയൺ, കോപ്പർ, സിങ്ക് എന്നീ ധാതുക്കളും ഇതിലുണ്ട്. കൂടാതെ പ്രോട്ടീൻ, അന്നജം, ഭക്ഷ്യനാരുകൾ എന്നിവയും ഇതിൽ ധാരാളമുണ്ട്. ഇത് ശരീരത്തിലെ ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. വിവിധ വിഭവങ്ങളിൽ ഉൾപ്പെടുത്തി കൂവ നമുക്ക് ഭക്ഷ്യയോഗ്യമാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് കൂവക്കുറുക്ക്, കൂവപ്പായസം, പുഡിംഗ് എന്നിവ കുട്ടികൾക്ക് നൽകാവുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ

0: ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ്, മോർ ക്രോപ്പ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം? ഉത്തരം കേട്ടോളൂ. നട്ടെല്ലുള്ള കീടങ്ങളുടെ നിയന്ത്രണത്തിനായുള്ള നെറ്റ്വർക്ക് പ്രോജക്ടിന്റെ ഭാഗമായി തെലങ്കാന സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ് ബയോ അക്കോസ്റ്റിക് ഉപകരണം. കാട്ടുപന്നി, കുരങ്ങ് എന്നിവയെ കൃഷിയിടങ്ങളിൽ നിന്ന് അകറ്റാൻ ഇത് സഹായിക്കുന്നു. ഈ ഉപകരണം കാട്ടുപന്നികളുടെ ശത്രുമൃഗങ്ങളുടെ ശബ്ദം മാറി മാറി പുറപ്പെടുവിക്കുന്നു. ശത്രുക്കൾ അടുത്തുണ്ടെന്ന് കരുതി കാട്ടുപന്നികളും മറ്റും ഇവിടെ നിന്നും ഒഴിവാകും. സൗണ്ട് എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യം കൂടി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം 110 dB ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. രാത്രികാലങ്ങളിൽ 4 മുതൽ 5 ഹെക്ടർ വരെയുള്ള കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഉപകരണം മതിയാകും. വൈദ്യുതി ഉപയോഗിച്ചും സൌരോർജ്ജ പാനൽ ഉപയോഗിച്ചും ഇത് പ്രവർത്തിപ്പിക്കാം. തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ 3 ആഴ്ച വരെ കാട്ടുപന്നികളെ കൃഷിയിടത്തിൽ നിന്നും അകറ്റി നിർത്താമെന്ന് പാലക്കാട് കൃഷിവിജ്ഞാന കേന്ദ്രം നടത്തിയ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുണ്ട്. കർഷകന് ഈ ഉപകരണം മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്.
2: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റ് ആയ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലകദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. ഫോൺ നമ്പർ 0484-28-09-963. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 8075-22-08-6. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത്, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി

അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് 30/5/2026 ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. എൽ പി വിഭാഗം ക്രയോൺസ്, യു പി വിഭാഗം വാട്ടർ കളർ എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗം ക്വിസ് മത്സരം ഉണ്ടായിരിക്കും. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9695922344 0448376405 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി 9645922344 0448376405. പരിശീലന പരിപാടി. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗ്ഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ജൂൺ 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് https://celku.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487243856 നമ്പർ ഒരിക്കൽ കൂടി 0487243856. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ BV380 ഇനത്തിൽപ്പെട്ട 45 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്നും മേൽപ്പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ്. ഫോൺ നമ്പർ 8078572094. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: ആപ് സബ് തോ ഇത്നേ അച്ഛേ സംസ്ഥാൻ സേ ശിക്ഷ ലേക്കർ ജാ രഹേ ഹേ. മേ യേ കഹനാ ചാഹുംഗി കി അപ്നേ ലക്ഷ്യോ കോ പ്രയോറിറ്റൈസ് കരേ.

0: टर्म और लॉन्ग टर्म गोल्स तय करें और उन्हें अचीव करने की स्ट्रेटेजी भी बनाएं। शॉर्ट टर्म गोल्स आपको हर दिन मोटिवेटेड रखेंगे और इनसे आपको लॉन्ग टर्म गोल्स को अचीव करने में मदद भी मिलेगी।
1: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പിഡിഎസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷ്യം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് പിഡിഎസിൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: इस प्रोग्राम में तीन बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, राज्य में एक जो एफसीआई का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में, डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा, जो फेयर प्राइस शॉप्स है, उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था, एक लंबे टाइम से वो स्टैटिक था, तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया, टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं.
1: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്രസഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPIM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. 2 മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും CBSEക്കും NCERTക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. VVPAT സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ 0 സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
4: പ്രധാനമന്ത്രിയുടെ സൂര്യഘർ യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് -ആണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 71,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക്

0: എടുക്കും.
1: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയേലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ

0: വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, യുപി എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് യുജി പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29 നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്, ഗൺ പൌഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി യുപിഎസ്സി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31-ന് വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പിഡിഎസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ സിപിഎം പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: തൊഴിലാളി മണ്ഡലം.
1: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് സംഗീതോപകരണങ്ങൾ നന്നാക്കുന്ന ഗൗരി ശങ്കറുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മളോടൊപ്പമുള്ളത് വ്യത്യസ്തനായ ഒരു അതിഥിയാണ്. ഒരുപക്ഷെ സയൻസും കലയും സന്ധിക്കുന്ന ഒരിടമാണ് സംഗീതം. സംഗീത ഉപകരണങ്ങൾ നന്നാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പമുള്ളത്. സംഗീത ഉപകരണം സാധാരണക്കാരന് വെറുമൊരു സാധനം മാത്രമായിരിക്കും, പക്ഷെ ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഉപകരണങ്ങൾക്ക് ജീവൻ നൽകുന്ന അല്ലെങ്കിൽ അതിന്റെ കേടുപാടുകൾ തീർക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പമുള്ളത്, ശ്രീ ഗൗരിശങ്കർ. ഗൗരിശങ്കറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുവാണ്.
3: നമസ്കാരം.
2: അദ്ദേഹത്തിന്റെ ഈ തൊഴിൽ മേഖലയിലുള്ള യാത്രയും എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു, എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഒരു ഭാവി, ഇതൊക്കെ നമുക്ക് ഇന്ന് സംസാരിക്കാം. സ്വാഗതം ഗൗരിശങ്കർ. ആദ്യമേ തന്നെ ഗൗരിശങ്കർ എന്താണ് ചെയ്യുന്നതെന്ന്.
3: നിലവിൽ സംഗീത വാദ്യോപകരണങ്ങളുടെ വിൽപ്പനയും അതുപോലെ തന്നെ അതിന്റെ സർവീസും ആണ് ചെയ്യുന്നത്. കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് നന്നാക്കുകയും അതുപോലെ തന്നെ അതിന്റെ പുതിയ പുതിയ ഇൻസ്ട്രുമെന്റ്സ് സെയിൽ ചെയ്യാനുമാണ് നമ്മുടെ ബിസിനസിന്റെ ഭാഗം.
2: അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് സാധാരണഗതിയിൽ ഈ മേഖലയിൽ എനിക്ക് പരിചയമുള്ളവര് കുറച്ചുകൂടി പ്രായമായ ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? ഇതൊരു പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ ചെയ്തു വന്നതാണ്?
3: അച്ഛൻ തുടങ്ങിയ ബിസിനസ്സാണ്, 2007 സ്വന്തമായിട്ട് തുടങ്ങി. പിന്നെ കോവിഡ് വന്നു, അതിന്റെ സാഹചര്യങ്ങളാൽ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. 2020 മുമ്പ് വരെ ഇത് മനസ്സിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യമല്ല, സാഹചര്യങ്ങളാൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് സത്യം.
2: ഒരു ഫാമിലി ബിസിനസ്?
3: അതെ, ഒരു ലെഗസി ബിസിനസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
2: ഏറ്റെടുത്തതാണ്?
3: അതെ.
2: ഓക്കെ, അപ്പോ അച്ഛനിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്?
3: അതെ, സെയിൽസിനെ കുറിച്ച് കൂടുതലും പഠിച്ചത് അച്ഛനിൽ നിന്നാണ്. പിന്നെ അതിനു മുമ്പ്

0: അമ്മാവനുണ്ടായിരുന്നു അവിടെ. അമ്മാവനാണ് കൂടുതലും സർവീസിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെയും ടൂളുകളും ബാക്കി കാര്യങ്ങളും ഉപയോഗിക്കാൻ മുൻപരിചയം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായതിലേക്ക് വന്നപ്പോഴത്തേക്ക്.
1: ഏതൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ നന്നാക്കുന്നത്?
0: മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എല്ലാം തന്നെ നന്നാക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്വയമായിട്ട് നന്നാക്കുന്നത് നമ്മുടെ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കൂടുതലും. വീണയാണെങ്കിലും ശരി, സിത്താർ, പിന്നെ ഗിറ്റാർ, വയൽ, അങ്ങനെ മുതലായ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഞാൻ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൂടാതെ ജാസ് ഡ്രംസും റീസ്റ്റോർ ചെയ്ത് കൊടുക്കാറുണ്ട്. തബല, മൃദംഗം മുതലായതൊക്കെ ആണെങ്കിൽ അത് കുലത്തൊഴിലാണ്. അവർ പുറത്തുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കാത്തതുകൊണ്ട് അതിനായിട്ടുള്ള പണിക്കാർ നമുക്കുണ്ട്. അപ്പം അവരാണ് തബല പോലെയുള്ള ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് കൂടുതലും റിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നത്.
1: ഓക്കെ, അപ്പൊ ഇത് ഒരു പക്ഷേ സയൻസും ആർട്ടും കൂടെ സമ്മേളിക്കുന്ന ഒരു മേഖലയാണല്ലോ.
0: നമുക്കിപ്പോ
1: ഫ്രീക്വൻസി കറക്റ്റ് ആയാൽ മാത്രമേ ഒരു സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ട്യൂൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് പറയാമോ?
0: ഫ്രീക്വൻസി ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്നത് 440 Hz എന്നുള്ളതാണ്. 440 Hz ആയിരുന്നില്ല നേരത്തെ. അത് പല രാജ്യങ്ങളിലും പല ഫ്രീക്വൻസിയിൽ പോയതിന് ശേഷം അവസാനം അമേരിക്കൻ സ്റ്റാൻഡേർഡ് സൊസൈറ്റി അത് ഏറ്റെടുക്കുകയും 440 എന്നുള്ളത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയും അങ്ങനെയാണ് പിന്നെ ഫ്രീക്വൻസി വന്നത്. കൂടുതലും ഈ സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ സ്ട്രിംഗ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നോട്ടുകൾ കിട്ടുന്നത്. അപ്പം നോട്ടുകൾ കിട്ടുന്ന സമയത്ത് ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റിനും മുകളിലുണ്ടാകുന്ന പ്രഷർ വേരിയേഷനും അതുപോലെ തന്നെ വിദേശത്ത് നിർമ്മിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇന്ത്യൻ കാലാവസ്ഥയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അത് നേരിടുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് നേരാവണ്ണം മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകളും അതുപോലെ തന്നെ പുതിയതായി മ്യൂസിക്കിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലായ്മയും ഒക്കെ പലപ്പോഴും കംപ്ലയിൻസിന് കാരണമാകാറുണ്ട്. നേരത്തെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അമ്മാവനായിരുന്നു. അമ്മാവനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതല്ല. അപ്പം മാമൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പഠിക്കുകയും പിന്നെ ഇപ്പം യൂട്യൂബും അതുപോലെ തന്നെ മറ്റ് മാസ്റ്റർ ക്ലാസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ പറ്റിയുള്ള ടൂൾസിനെ കുറിച്ചും എങ്ങനെയാണ് റിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കി പഠിച്ച് പിന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്തു വന്നതാണ്.
1: അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടി സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക്
0: കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്.
1: പക്ഷെ പണ്ടൊക്കെ ട്യൂണിംഗ് ഫോർസ് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾക്ക്
0: ഡെഡിക്കേറ്റഡ് മെഷീൻസ് ഉണ്ട്, അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ആ ഒരു രീതികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ ഈ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യകളിലും കിട്ടാതെയും വരുന്നുണ്ട്. ഉദാഹരണം എന്തെന്ന് വെച്ചാൽ തബലയുടെ തന്നെ കാര്യം വരികയാണെങ്കിൽ മെഷീനിൽ ചെയ്യുന്ന തബലയുടെ മൂട്ടുമുണ്ട്. ആൾക്കാർ ആടിന്റെ തോലെടുത്ത് ഉണക്കി ബ്ലീച്ച് ചെയ്ത് കൃത്യമായിട്ട് അത് വലിഞ്ഞ് മുറുകി ഉണക്കിയെടുത്ത് ചോറിട്ട് തരുന്ന തബലമൂട്ടുകളുണ്ട്. വളരെ സമയം എടുത്ത് തരുന്ന ഒരു തബലമൂട്ടിന്റെ അത്രയും പെർഫെക്ഷൻ ഈ പറഞ്ഞ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനിൽ നിന്നും കിട്ടുന്ന തബലമൂട്ടിന് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ ചില ചില ഇൻസ്റ്റൻസസിൽ ഇന്നും ആ ട്രഡീഷണൽ ഇത് തന്നെയാണ് പോകുന്നത്. അതേസമയം പല ഇൻസ്ട്രുമെന്റ്സ് അത് കാരണം അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം സന്തൂർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ശരിക്കും പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ ഹാൻഡ്മെയ്ഡ് ചെയ്തിരുന്ന ഒരു വളരെ വലിയൊരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. ഇപ്പം ചീപ്പ് പ്രൊഡക്ഷൻ വന്നതിന് ശേഷവും അതുപോലെ തന്നെ കോപ്പികളൊക്കെ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നിലവിൽ ഇപ്പൊ കാശ്മീരിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ആ ഒരു കല എന്താണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് ഇന്നും അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം.
1: ഇൻഫർമേഷൻ അധികം അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം. സന്തൂർ
0: മാസ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇറങ്ങി തുടങ്ങിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ഹാൻഡ്മെയ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കുറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ നിലവിൽ അതിന്റെ ഒരു ആർട്ടിനെ കുറിച്ച് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ പുള്ളി മാത്രമേ ഉള്ളൂ.
1: അപ്പൊ ആ കോണ്ടെക്സ്റ്റിലല്ലേ ഒരു പക്ഷേ ഈ പറയുന്ന നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നോളജ് ബേസ് ഉണ്ട്. പക്ഷെ അത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ സാങ്കേതിക വിദ്യയുടെ സഹായം കൂടെ എടുത്ത് പണ്ടായാലും അന്നത്തെ ഒരു നമ്മൾ ട്രഡീഷണൽ പറയുമ്പോഴും അപ്പോ നിലവിലുള്ള ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും അന്നത്തെ ആളുകൾ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോ എത്തുമ്പോഴത്തേക്ക് അവർ അന്നത്തെ ലേറ്റസ്റ്റ് ഉപയോഗിച്ചെങ്കിൽ നമ്മൾ ഇന്നത്തെ ലേറ്റസ്റ്റ്
0: ഉപയോഗിക്കുന്നു
1: എന്നുള്ള ഒരു തലത്തിലേക്ക് ഇത് മാറേണ്ടതായിട്ടുണ്ട്.
0: അതേപോലെ തന്നെ പഴയ ഒരു രീതിയെക്കുറിച്ച് പഠിക്കുന്നവർ വളരെ കുറവാണ്. മുന്നോട്ട് വരുന്ന കാലത്ത് ഈ പറഞ്ഞ സാങ്കേതികതയിൽ ഏറ്റവും കൂടുതലും ആൾക്കാർ നോക്കുന്നത് മെറ്റീരിയലിന്റെ ശക്തിയും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയും ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതിലിപ്പം തടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തടിയുടെ കാലപ്പഴക്കത്തിനനുസരിച്ച് അതിലെ ഗ്രെയിൻസിന് മാറ്റം ഉണ്ടാവുകയും അങ്ങനെയാണ് നമ്മുടെ ഈ ടോണൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വർദ്ധിക്കുന്നത്. അന്നത്തെ കാലത്തെ സാങ്കേതികതയിൽ ചിലപ്പം ഈ പറഞ്ഞ തടിയുടെ അകത്തെ ത്തിന്റെ വലിപ്പം നോക്കിയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് കുറച്ചുകൂടെയും മെഷീൻസ് ഉപയോഗിച്ച് കാലപ്പഴക്കം കണ്ടുപിടിച്ച് ഗ്രെയിൻസിലെ വ്യത്യാസം മനസ്സിലാക്കിയായിരിക്കും ഉപയോഗിക്കുന്നത്. എങ്കിൽ കൂടെയും നേരത്തെ പറഞ്ഞാൽ ഈ ഹാൻഡ്മെയ്ഡ് സിന്ദൂർ പോലെ പല ഇൻസ്ട്രുമെന്റ്സും രാജസ്ഥാൻ ഭാഗത്ത് രാവണഹത എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. രാവണഹതയുടെ ഐതിഹ്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ രാവണൻ പരമശിവനെ പ്രീതിപ്പെടുത്താനായി തന്റെ ഒരു തലയും കുടലുകൾ ഉപയോഗിച്ച് സ്ട്രിങ് പോലെ ഉപയോഗിച്ച് വായിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇപ്പോഴും വായിക്കുന്നവർ വളരെ വിരളമാണ്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ എനിക്ക് തോന്നുന്നു വളരെ കുറച്ചു പേരുള്ളൂ. അപ്പൊ അങ്ങനത്തെ പല ഇൻസ്ട്രുമെന്റ്സും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് ആവണം.

0: എന്റെ തലയെ അതുപോലെ ഇരിക്കാനായി ഒരു ചിരട്ടയുടെ ഇതും അതിന്റെ മുകളിൽ തോല് കൊണ്ട് കെട്ടി അവിടെ നിന്ന് സ്ട്രിങ് വലിച്ചു കെട്ടിയിട്ടാണ് ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്. അത് പയ്യെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു എന്നൊരു നെക്സ്റ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക.
1: അപ്പോ വളരെ സൂക്ഷ്മത വേണ്ട ഒരു പ്രോസസ് ആണല്ലോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നന്നാക്കേണ്ട. അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് നന്നാക്കാൻ വരുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: എന്റെ മുമ്പിലേക്ക് ഒരു ഗിറ്റാറാണ് നന്നാക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡാമേജുകളിൽ നിന്ന് അത് എത്രത്തോളം ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നോ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഉപയോഗിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഡാമേജുകൾ ഉപയോഗിക്കുന്ന ആളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആരാണെങ്കിലും നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. വ്യക്തമായി അതിൻ്റെ കാരണം എന്ത് എന്ന് നമ്മൾ വരുന്ന കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അത് കഴിഞ്ഞതിന് ശേഷം സ്ട്രക്ചറൽ ഡാമേജുകളാണ് ഏറ്റവും കൂടുതൽ ഏത് ഇൻസ്ട്രുമെന്റിലും വരുന്നത്. അതിപ്പം തബലയിലാണെങ്കിൽ അതിന്റെ മൂട്ട് കൂട്ടുന്നതായിരിക്കാം, പ്രഷർ കൂടിയിട്ട് കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ പ്രഷറിൽ നിൽക്കുന്ന മൂട്ടിന്റെ മുകളിൽ കൊട്ടുന്നതിനനുസരിച്ചാണ് ഇതിനുള്ള പൊട്ടുന്നത് സംഭവിക്കുന്നത്. ഗിറ്റാറിലാണെങ്കിൽ സ്ട്രിങ്ങിന്റെ പ്രഷർ, അതായത് കംപ്ലീറ്റ്ലി ട്യൂൺ ചെയ്തേക്കുന്ന ഒരു സ്ട്രിങ് ഏകദേശം 85 കിലോ ലോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഗിറ്റാറിന്റെ ബ്രിഡ്ജിൽ പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രിങ് ട്യൂൺ ചെയ്യുന്ന ഭാഗമായ ഹെഡ് സ്റ്റോക്ക് ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഡിഫോർമിറ്റി എന്താണെന്നുള്ളത് കസ്റ്റമറിനെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുകയും അതിന് എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുകയും ശേഷം മൂന്നാമത്തെ ഘട്ടം വരുന്നത് പൈസയുടെ കാര്യം പറയുക എന്നുള്ളതാണ്. അതിൽ പലരും നമുക്ക് ഇത്രയും വർക്കുണ്ട് എന്നുള്ളത് പറയുമ്പോഴത്തേക്കും ചെറിയ വർക്കല്ലേ ഉള്ളൂ, നമുക്ക് ഇന്ന ആളെ കൊണ്ടും ചെയ്യിക്കാവുന്നേ ഉള്ളൂ, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ചാർജ് എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അത്യാവശ്യം ഒരു ബേസിക് കാർപെൻട്രി സയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് നന്നാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവിടെയും വരുന്ന പ്രശ്നങ്ങൾ എന്തെന്നാൽ ഇത്രയും ലോഡ് താങ്ങുന്ന രീതിയിൽ നമ്മൾ ഈ വർക്ക് എങ്ങനെ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിസിഷൻ എന്നുള്ളതാണ് അവിടെ. ഈ 70 കിലോ അല്ലെങ്കിൽ 85 കിലോ ലോഡ് എന്നതിലുപരി ദീർഘകാലം ട്യൂണിങ് നമുക്ക് നിലനിർത്താനും അതുപോലെ തന്നെ തടിയിൽ മറ്റു വ്യത്യാസങ്ങളും വരുത്താതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച്.
1: അപ്പോ ഇൻസ്ട്രുമെന്റ്സിന് കാലപ്പഴക്കം ഉണ്ടാവുമല്ലോ. ചില ഇൻസ്ട്രുമെന്റ്സ് ചില ആളുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം, ചിലത് പുതിയതായിരിക്കാം. അപ്പോ ഇതിന് രണ്ട് അപ്രോച്ച് ആയിരിക്കും വേണ്ടി വരിക. അല്ലെങ്കിൽ പഴയ ഒരു സാധനത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഹാർമോണിയം ആണെങ്കിൽ ഇപ്പൊ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന് ചിലപ്പോൾ റീഡ്സ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക, നമുക്ക് അതിനൊരു റീപ്ലേസ്മെന്റ് ചിലപ്പോൾ ഇവിടെ നാട്ടിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂവാൻസസ് ഉണ്ടല്ലോ, അപ്പോ അത്തരം അനുഭവങ്ങളുണ്ടോ? അതിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും ഈ ഒരു സാധനത്തിനെ ടാക്കിൾ ചെയ്യാനായിട്ട്?
0: നിലവിലത്തെ കാലത്ത് ജർമ്മൻ റീഡുകൾ ഇന്ത്യ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞാൽ ഈ ഹാർമോണിയം എന്നൊരു ഇൻസ്ട്രുമെന്റ് ട്യൂൺ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്, സമയമെടുക്കും. ഏകദേശം നമ്മൾ ഓരോ റീഡ് എന്നാണ് ഇതിന് പറയുക, റീഡിലൂടെ കാറ്റ് കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഹാർമോണിയം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഓരോ റീഡും നമ്മൾ 440 ട്യൂൺ ചെയ്ത് വ്യക്തമായിട്ട് റീഡുകൾ ഉരയ്ക്കുകയും ഉരച്ച് കഴിഞ്ഞിട്ട് ഇത് സമാസമം സ്വരം ചേർക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഏകദേശം ഒരു ദിവസത്തെ പണിയുണ്ട്. ഈ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ തമ്പുരു, വീണ മുതലായ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന സംഭവം കാലപ്പഴക്കം തോറും ടോൺ ക്വാളിറ്റി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഗ്രെയിനുകൾക്ക് പഴക്കം വരുന്നതിനനുസരിച്ച് അതിൽ എക്സ്പാൻഷനും കൺട്രാക്ഷനും സംഭവിക്കുന്നു. ആ സമയത്ത് നമ്മൾ വായിക്കുന്നതിന് അത്രത്തോളം ടോൺ ക്വാളിറ്റി മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിൽ പൊതുവേ വരുന്ന കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ ഒരു വീട് മാറുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ചു കാലം മെയിനായിട്ട് അത് ഉപയോഗിക്കുന്ന ആൾ ഇല്ലാതെ വരുമ്പോഴോ ആരുടെയെങ്കിലും ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് അതിലൊരു പൊട്ടൽ സംഭവിക്കും. അപ്പൊ അതിന്റെ ഏറ്റവും അടുത്ത എക്സാമ്പിൾ കഴിഞ്ഞാൽ പണ്ഡിത് രവിശങ്കറിന്റെ മകൾ അനുഷ്ക രവിശങ്കറിന്റെ വളരെ പഴയൊരു സിത്താർ എയർപോർട്ടിൽ വെച്ചോ എന്തോ ഡാമേജ് സംഭവിച്ചിരുന്നു. അപ്പം അത് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ സിത്താർ കൊൽക്കത്ത ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ, അതായത് ആ കൊൽക്കത്തയിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്നല്ല. ആ രീതി നമുക്ക് അവരിൽ നിന്നും മനസ്സിലാക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു സമയം ഇൻവോൾവ് ആവുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥകളിൽ കുറച്ചധികം ബുദ്ധിമുട്ട് നേരിടും എങ്കിലും നമുക്ക് നന്നാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ.
1: ശരി, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹാർമോണിയത്തിന്റെ കാര്യമാണ്. ഒരു റീഡ് ഒരു പക്ഷെ ഒത്തിരി സമയം എടുക്കും ഒരു ദിവസത്തോളം. അപ്പം ഒരു 32 റീഡ് ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും സമയം എടുക്കുന്ന, അപ്പൊ ഇതിന് ഒരുപാട് ക്ഷമ വേണ്ട ഒരു ജോലിയാണല്ലോ. അപ്പൊ അതിനെങ്ങനെ കാണുന്നു? അപ്പൊ നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു.
0: ക്ഷമ തീർച്ചയായിട്ടും. ഇതിലിപ്പം കസ്റ്റമർ എന്ന് പറയുന്നതും ഒരാളുമായിട്ട് ഇടപഴകുന്നത് മുതൽ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് നന്നാക്കുന്നത് വരെ എല്ലാത്തിനും ക്ഷമ വളരെയധികം വേണ്ട ഒരു പ്രൊഫഷനാണ്. ക്ഷമ നമുക്ക് തീരെ പറ്റില്ലാത്ത ചില ചില വർക്കുകളുണ്ട്. വയലിന്റെ ബോർ റിഹയർ ചെയ്യുക, അങ്ങനത്തെ ചില ചില വർക്കുകൾ ഞാൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുക. അത് ഏകദേശം വയലിന്റെ ഹെയർ നമ്മൾ

0: ചെയ്യുമ്പോഴത്തേക്കും ബോ റീഹെയർ ചെയ്യുന്ന സമയത്ത് ഹെയർ നനച്ചതിന് ശേഷം ചീകി വൃത്തിയാക്കി ഒരു സൈഡിൽ നമുക്ക് പശ ഒഴിക്കാൻ പറ്റില്ല, ആപ്പ് വെച്ച് ടൈറ്റ് ആക്കിയിട്ട് മറു സൈഡിലേക്ക് വലിക്കുമ്പോൾ കൂടുതൽ ഫോഴ്സ് നമുക്ക് ചെലുത്താൻ പറ്റില്ല, ഫോഴ്സ് ചെലുത്തിയാൽ അപ്പുറത്തെ ആപ്പ് തെറിച്ചു പോകും. അപ്പോൾ ഇതാദ്യമായിട്ട് നോക്കി പഠിച്ചതിന് ശേഷം ഏകദേശം ആദ്യത്തെ ഒരു 10 തവണയോളം ചെമ്മകെട്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പുതിയതായിട്ട് ഇതിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളോട് ഞാൻ ആദ്യം പറയുന്നത് ഏതൊരു രീതിയിലുള്ള ബിസിനസ് ആണെങ്കിലും വളരെയധികം ക്ഷമ വേണ്ടൊരു മനുഷ്യനാണെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റിപ്പയറിങ്ങിൻ്റെ കാര്യത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല ക്ഷമയും വേണം, നല്ല ഒബ്സർവേഷനും വേണം. കൃത്യമായ ഒരു പ്രശ്നം നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ആ ഡാമേജുമായിട്ട് ആൾക്കാർ അകത്തേക്ക് വരും.
1: അപ്പോൾ ഒരാൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ നൊസ്റ്റാൾജിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും. അപ്പം അതിനോട് അത്രയും അറ്റാച്ച്മെന്റും ഉണ്ടാകുമോ?
0: തീർച്ചയായിട്ടും.
1: അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് നന്നാക്കിയ ഒരു അനുഭവം?
0: തീർച്ചയായിട്ടും. ഒരു കസ്റ്റമറിന്റെ അച്ഛന്റെ ഇലക്ട്രിക് ഗിറ്റാർ ആയിരുന്നു, അദ്ദേഹം മരിച്ചു പോയെന്ന് പറഞ്ഞു. ഏകദേശം 15 വർഷത്തോളം അത് ഉപയോഗിക്കാതിരുന്നു. ഇപ്പം മകൻ ഗിറ്റാറ് പഠിച്ചു തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, അത് അച്ഛന്റെ ഗിറ്റാറിൽ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞു എന്റെ അടുത്ത് കൊണ്ടുവന്നു. അതില് വയറിങ് മുതല് ബോഡിക്ക് വരെ കംപ്ലീറ്റ് ഡാമേജുകളാണ്. എല്ലാ പാർട്ടുകളും മാറ്റി ഒന്നേന്ന് റിപ്പയർ ചെയ്ത് നമുക്ക് അവൈലബിൾ അല്ലാത്ത പാർട്സുകൾ വരുത്തുകയും അന്നത്തെ മോഡൽ ആ പാർട്സ് കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടായി. എന്നിട്ടാണ് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ട് പുള്ളിക്ക് കൊടുക്കുന്നത്. കടയിൽ നിന്നാണെങ്കിൽ പോലും പരിപൂർണമായി പുള്ളി അത് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് പുള്ളിയുടെ കണ്ണ് നിറഞ്ഞു പോയി. പുള്ളിക്ക് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഫാദർ ഉപയോഗിച്ചിരുന്ന അതേ രീതിയിൽ പെയിന്റ് ജോബും കൂടെ ചെയ്തിട്ടാണ് കൊടുത്തേ. കറക്റ്റ് അതേ കളർ തന്നെയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്തു കൊടുത്തതും. അതൊരു വലിയൊരു അനുഭവമായിരുന്നു, കാര്യം ഇത്രത്തോളം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് ഒരാൾക്ക് ബന്ധം തോന്നുക എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കിയത്.
1: നേരത്തെ പറഞ്ഞു രണ്ടാം തലമുറയാണ് വീട്ടിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചതെന്ന് പറഞ്ഞത്. അപ്പം ചെറുപ്പം മുതൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവണം ഈ ഒരു മേഖല ഇവോൾവ് ചെയ്തത്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഒരുപക്ഷെ ഒരു 10-20 വർഷത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പോ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ഒരു തൊഴിൽ മേഖലയിലെ എവല്യൂഷൻ?
0: 2018 മുമ്പ് ഞാൻ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു. 2020-21 കാലഘട്ടത്തിൽ ഞാൻ കേറുന്ന സമയത്ത് പല ഇൻസ്ട്രുമെന്റ്സും വൈറലാവുകയും പല മ്യൂസീഷ്യൻസ് വൈറലാവുകയും അതെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നീ ഫോർമാറ്റുകളിലൂടെ വൈറലാവുന്നതും കണ്ട് ഒരുപക്ഷെ താങ്കൾക്കും വൈറലാകാം എന്നോർത്തായിരിക്കാം അവരും പല ഇൻസ്ട്രുമെന്റ്സും ഉക്കലേലെ പോലെ ഇൻസ്ട്രുമെന്റ് മേടിക്കുന്നത്. പല ഉക്കലേലെയും പിന്നീട് 2022 പല ഡാമേജുകൾ എന്റെ അടുത്ത് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു ആവേശത്തില് ഒരു സ്പെൻഡിങ് റേഞ്ച് എന്നത് കസ്റ്റമേഴ്സിനെ മാറി തുടങ്ങി. ഞാൻ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു വ്യത്യാസം തോന്നിയത് എന്തെന്നാൽ യുവാക്കൾ വീണ്ടും ആസ്വാദനം എന്നത് മാറി അവർ കൂടുതൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വരാൻ തുടങ്ങി. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും പഴയൊരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അവരെ കണ്ടുപിടിക്കുകയും നന്നാക്കി എടുക്കാൻ ശ്രമിക്കുകയും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും പിന്നെ പെർഫോമൻസ് എന്നുള്ളൊരു ആസ്പെക്ട് അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും തുടങ്ങി. അപ്പം അത് എന്നെ സംബന്ധിച്ചോളം ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കൂടുതൽ സാധ്യതകൾ തുറന്നപ്പോൾ ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ കുറച്ചുകൂടെയും ആവേശമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു എവല്യൂഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
1: ഇതൊരു കസ്റ്റമർ ബേസിൽ ഗൗരി കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു വർക്കിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങൾ വർക്ക് സ്പേസിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു?
0: എനിക്ക് മുമ്പ് അമ്മാവൻ ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ വലിയ കഥകളൊന്നും കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായി റിപ്പയറിങ്ങിലേക്ക് വന്ന സമയത്ത് എൻ്റെ അടുക്കൽ ഒരു ഗിറ്റാർ വരികയും അപ്പം ആ ഗിറ്റാറിനകത്തു നിന്ന് യൂസ്ഡ് ടൂത്ത് ബ്രഷ് കിട്ടുകയൊക്കെ ചെയ്തു. അപ്പം തുടക്കക്കാരൻ എന്ന നിലയിൽ അത് വളരെ കഷ്ടപ്പാട് തോന്നിയൊരു സംഭവമാണ്. കാര്യം നല്ലൊരു ഗിറ്റാറായിരുന്നു, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തതിന് ശേഷം വരുന്ന ഗിറ്റാറുകൾ കുറച്ചുകൂടെയും ക്ലീൻ ആവുകയും ഇൻസ്ട്രുമെന്റ്സ് എന്ന നിലയിൽ ആൾക്കാർ കുറച്ചുകൂടെയും ശ്രദ്ധ ചെലുത്താനും തുടങ്ങി. ഡാമേജുകൾ പറ്റിയാൽ പോലും ഉപയോഗം കാരണം പറ്റിയ ഡാമേജുകൾ കൂടുതൽ എടുത്തു വരാൻ തുടങ്ങി. അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് അതൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു.
1: ശരി, ഇപ്പോൾ കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഡിജിറ്റൈസ് ആവുകയാണല്ലോ, ഇപ്പൊ തബല പോലും അതിന്റെ ഒരു ഇലക്ട്രോണിക് വേർഷൻ ഉണ്ട്. അപ്പോൾ ഈ മാറ്റത്തെ എങ്ങനെ കാണുന്നു?
0: കാലം മാറുന്നതിനനുസരിച്ച് കൊലം മാറുക എന്നുള്ളതൊരു വളരെ വലിയൊരു സംഭവമാണ്. ഒരു ബ്രാൻഡ് ഒരു ഡിജിറ്റൽ തകിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തകില് കൂടാതെ തിമില അങ്ങനത്തെ മറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാം ടോണ് നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും.
1: ശരി,
0: ഒരു ഇൻസ്ട്രുമെന്റലിസ്റ്റ് എന്ന നിലയിൽ പുതുയുഗം വന്നാലും നമ്മുടെ ട്രഡീഷനെ മറക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു അഭിമാനപൂർവമായ സംഭവമാണ്. രണ്ടാമത്തെ വശം, ഡിജിറ്റൽ യുഗം വന്നു കഴിഞ്ഞാലും നമ്മുടെ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരാൾക്ക് എന്നും ആ വില നിലനിൽക്കും. അയാളുടെ എക്സ്പീരിയൻസും ഈ പറഞ്ഞ ശരിയായ തോലിന്റെ മേൽ കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ തഴമ്പുകൾക്കും ഒത്തിരി കഥകൾ പറയാൻ കാണും.

0: ഈ പറഞ്ഞ മിക്സിങ്ങിലാണെങ്കിലും ശരി, ഓഡിയോ എഞ്ചിനീയറിംഗിനാണെങ്കിലും ശരി, വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിനുള്ള കൂടുതൽ സെറ്റപ്പുകൾ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അത് നമുക്ക് തടുക്കാൻ പറ്റില്ല. എങ്കിൽ കൂടെയും ഇപ്പം ഒരു പരിധിവരെയുള്ള ആൾക്കാർ ഈ ഡിജിറ്റൈസേഷനിലും കൺവീനിയൻസ് എന്നതിലുപരി അവരൊരിക്കലും നമ്മുടെ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റിനെ അവർ റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നില്ല. സ്പേസ്, സ്റ്റോറേജ്, റെക്കോർഡിങ്ങിന്റെ എളുപ്പം എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഡിജിറ്റലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്റെ വിശ്വാസം.
1: എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കാറുണ്ടോ?
0: ഞാനൊരു ഡ്രമ്മറാണ്. അതുകൂടാതെ രണ്ട് സ്കൂളിൽ ഞാൻ ഡ്രംസ് പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ പ്രിപ്പയറിങ്ങുകളും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് നോട്ട് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതിനാലും പല ഇൻസ്ട്രുമെന്റ്സിന്റെ ബേസിക് നോട്ട്സ് പഠിച്ചിട്ടുണ്ട്.
1: നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ സ്റ്റാൻഡേർഡ് ട്യൂണിങ്ങിനെ കുറിച്ച് പറഞ്ഞു.
0: അതെ,
1: 440 ഹെർട്സ് ആണ്, എ ആണ് ഇന്റർനാഷണലി. അപ്പൊ ഒരു പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ആളുകൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമുകളിലും വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കണം സ്റ്റെപ്പ് ട്യൂണിങ് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഇതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്, ഇതിന് പിന്നിലൊരു സയൻസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോ എങ്ങനെ കാണുന്നു? ഇപ്പം ഗൗരിശങ്കറും ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ആളുകൾക്ക് അങ്ങനെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പിറകിൽ ഇത്ര അധികം ശാസ്ത്രമുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻക്വയറീസ് ഒക്കെ വരാറുണ്ടോ?
0: എന്റെ വീഡിയോകളിൽ ഭൂരിഭാഗവും ഞാനൊരു ഇൻസ്ട്രുമെന്റ് റിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം ഒരു കഥ പറയുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിന്റെ ശാസ്ത്രീയ വശമോ അല്ലെങ്കിൽ 80-90 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബാൻഡുകളെ കുറിച്ചാണ് കൂടുതലും ഞാൻ സംസാരിക്കുന്നത്. അപ്പം ആൾക്കാരിൽ അത് ഈ ഗിറ്റാറുകൾ സിനിമയിലും അതുപോലെ തന്നെ വീഡിയോകളും മറ്റ് പ്രോഡക്റ്റുകളെ പോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ആഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പരസ്യങ്ങളില്ല, പരസ്യ ചിത്രങ്ങളില്ല. ഈ ഗിറ്റാർ ഇന്ന മോഡലാണ്, അതായത് ഒരു കാറ് കണ്ട് മനസ്സിലാക്കുന്ന പോലെ ഈ ഒരു ഗിറ്റാർ ഇന്ന ഗിറ്റാർ ആണ് എന്നുള്ളത് ആൾക്കാർക്കറിയില്ല. ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു യുക്കിലേല് കണ്ടിട്ട് അത് വയലിൻ അല്ലേ ചേട്ടാ എന്നുള്ളതാണ്. ആ ഒരു സന്ദർഭമാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇട്ട് തുടങ്ങാനുള്ള ആശയത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ എനിക്ക് വിളി വന്നിട്ടുള്ളത് ഇൻസ്ട്രുമെന്റ്സ് ശരിയാക്കാൻ പഠിപ്പിക്കാമോ ചേട്ടാ എന്നുള്ളതാണ്. അപ്പം ഇത് സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ആദ്യമായാണ് ആൾക്കാർ ഇതിന്റെ റിപ്പയറിങ്ങും മലയാളികൾക്കിടയിൽ ശരിക്കും യൂട്യൂബിലൊക്കെ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് നന്നാക്കുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിളിക്കുന്നത് ലുധിയർ എന്നാണ്. അപ്പോൾ ഒരു ലുധിയർ എന്നുള്ള ഐഡിയയിൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്കിടയിൽ വീഡിയോ കൊണ്ടുവരാൻ പറ്റിയത് എനിക്കാണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ആൾക്കാരിൽ ഒത്തിരി ക്യൂരിയോസിറ്റി, അവർക്ക് എന്താണെന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നതും എന്നുള്ളൊരു ചോദ്യം അവരുടെ ഉള്ളിൽ കൂടുതൽ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സ് കൂടാനുള്ള കാരണം.
1: നമ്മൾ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻ ഈണം നന്നാക്കുന്നതും ഹാർമോണി നന്നാക്കുന്നതും കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ഒരു പക്ഷേ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആദ്യമായി അവതരിപ്പിച്ചത് ഗൗരിശങ്കർ ആയിരിക്കാം
0: തോന്നുന്നു.
1: ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. അപ്പോ കോവിഡ് കാലഘട്ടത്തിലാണ് പെട്ടെന്ന് ഇൻസ്ട്രുമെന്റ്സിനോടുള്ള ഒരു താല്പര്യം കൂടുന്നതും എൻക്വയറീസ് കൂടുതൽ ആൾക്കാർ മേടിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു പക്ഷേ ആ സമയത്തായിരിക്കുമല്ലോ ഈ ഒരു ആളുകൾ വീടുകളിൽ തന്നെ സ്റ്റുഡിയോകളെല്ലാം സെറ്റപ്പ് ചെയ്യുക, മ്യൂസിക് പ്രൊഡക്ഷൻ നടത്തുക വീടുകളിൽ. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഒരു പക്ഷേ ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഗൗരിക്ക് അറിയാമായിരിക്കും, അങ്ങനെ സംഭവിക്കുന്നുണ്ടോന്ന്, അല്ലെങ്കിൽ അത്തരം എൻക്വയറീസ് ഒക്കെ വരാറുണ്ടോ?
0: ഈ പറഞ്ഞ കോവിഡ് മഹാമാരി സംഭവിക്കുന്നവരെ ആൾക്കാരുടെ ഒരു വിചാരം എന്നത് വലിയൊരു സ്റ്റുഡിയോയും സൗണ്ട് പ്രൂഫിങ്ങും കാര്യങ്ങളും ഒക്കെ വേണമായിരുന്നു എന്നുള്ളതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2020 എനിക്ക് തോന്നുന്നു പല ഫോറിൻ ക്രിയേറ്റേഴ്സും ഒരു ലാപ്ടോപ്പും ഈ പറഞ്ഞ ഒരു ഇന്റർഫേസും ഉപയോഗിച്ച് ചെറിയ പ്ലഗിൻസ് കൊടുത്ത് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുമാതിരിപ്പെട്ടവരെല്ലാം തന്നെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വളരെ വലിയൊരു സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സമയങ്ങളും ഈ പറഞ്ഞ ലോക്ക്ഡൗൺ സമയങ്ങളിലായിരുന്നു. അത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊരു വളരെ വലിയ പ്രചോദനമാവുകയും അതിനെക്കുറിച്ചൊരു ധാരണ ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് സത്യം. അതിനുശേഷം കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ നല്ല മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് വരികയും അവരെല്ലാം തന്നെ വളരെ വലിയ ഹിറ്റാവുന്നതും ഒക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ തെറ്റിദ്ധാരണ എല്ലാവരും ഉള്ളിലുണ്ട്. ഒരു വലിയ സ്റ്റുഡിയോയും അതിന്റെ സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ആകാൻ പറ്റൂ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. നല്ലൊരു ലാപ്ടോപ്പും അതിന്റെ ഒപ്പം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി ഒരു ഇന്റർഫേസുമാണ് ഉപയോഗിക്കുന്നത്. ആൾക്കാർക്ക് ഉപദ്രവമായെങ്കിലും മറ്റു പല രീതിയിലും കോവിഡ് കാരണം കരിയറിൽ ഷിഫ്റ്റുകളും അതുപോലെ തന്നെ അന്ന് വരെ ഉണ്ടായിരുന്ന സംഗീത ലോകത്തെ ഒരു നോർമൽസി കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചതിന് കോവിഡിന്റെ ഒരു പങ്കുണ്ടായിരുന്നു.
1: വളരെ നന്ദി ഗൗരിശങ്കർ, നമ്മുടെ കൂടെ ഇത്രയും നേരം സംഗീത ഉപകരണങ്ങളുടെ ഒരു പിന്നാമ്പുറത്തെ പറ്റി
0: സംസാരിച്ചു. വളരെയധികം നന്ദി, നല്ലൊരു അനുഭവമായിരുന്നു.
1: താങ്ക് യു.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് സംഗീത ഉപകരണങ്ങൾ നന്നാക്കുന്ന ഗൗരിശങ്കറുമായി മൃദുർ ജേക്കബ് നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റ് ആയ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി അടുത്തടുത്ത് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആന്റ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ

ഇങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ യു എൽ ബിയുടെ നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ്

0: ബേബി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് ഒന്നാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ. ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം രണ്ടാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് യു എൽ ബികൾ, മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: നാളെ ശാസ്ത്രലോകത്തിൽ വാഗമരത്തോപ്പിലെ ഐവകൾ, ഒരു ചെറിയ വലിയ വൃക്ഷ സംഭാഷണം. ഡോക്ടർ ലിജ എം സംസാരിക്കുന്നു.
1: 1881 പോളിഷ് മൈക്കോളജിസ്റ്റ് ആയ ഫ്രാൻസിസ് കാമിയൻസ്കിയാണ് മൈക്കോറൈസ ആദ്യമായി കണ്ടുപിടിച്ചത്. ഇവ രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട്. വേരുകളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ മൈക്കോറൈസ എന്നും വേരുകളുടെ കോശങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ആർബസ്കുലാർ അഥവാ എൻഡോ മൈക്കോറൈസ എന്നും.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർദക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ ഇന്ന് തീരുമാനിച്ചിരുന്നു. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർദക് PDSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലുൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തരവകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ. സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായും മന്ത്രാലയം അറിയിച്ചു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും

0: നീം സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ജനങ്ങൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭക്തിയുടെയും ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രതീകമാണ് ബലിപെരുന്നാളെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ആഘോഷങ്ങൾ നൽകുന്ന ആത്മീയ വെളിച്ചം സമൂഹത്തെ ഒന്നാകെ മാനവികതയിലേക്ക് നയിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വേനൽ മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശം സംഭവിച്ച കോഴിക്കോട് കാവിലുംപാറ മരുതോങ്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് നഷ്ടപ്പെട്ട വിളകൾ കർഷകർക്ക് സൌജന്യമായി റീപ്ലാന്റ് ചെയ്ത് നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷിവകുപ്പും ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. കൂടാതെ പാക്കേജിനു തുല്യമായി മെച്ചപ്പെട്ട സഹായം ദുരിതബാധിതരായ കർഷകർക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി തദ്ദേശ സ്വയംഭരണം, കൃഷി, ഇതര വകുപ്പുകൾ എന്നിവയുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 13 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടി ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയ് 29 നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ മൈ GOV ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മഴവിൽക്കാവടി എന്ന ചിത്രത്തിൽ വേണുഗോപാലും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ആ ശിവൻ സാറേ, ആന ടീച്ചറേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ദോ, ആ താഴെ ഇരിക്കുന്ന 10-ാം ക്ലാസ്സിലെ സുനിതയും കൂട്ടുകാരെയും കണ്ടോ? സ്കൂളിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചൊക്കെ നന്നായി. കുറഞ്ഞ പക്ഷം ഇവരൊക്കെ ഫോണിലേക്ക് നോക്കി ഇരിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? ആ മാഗസിനിലെ മോഡലുകളുടെ പടം നോക്കി സ്വന്തം മുഖം കണ്ണാടിയിലൊക്കെ നോക്കി അവരങ്ങ് വല്ലാതെ സങ്കടപ്പെടുക. ഇടയ്ക്കിടയ്ക്കതേ മുഖം ചുളിക്കുന്നു. ഫോണില്ലെങ്കിലും ഇവിടൊക്കെ ചിന്തകൾ ഇപ്പോഴും ഏതൊക്കെയോ ഒരു മായാലോകത്താ.
1: ആ സാറേ, സ്കൂളിൽ ഫോണില്ലെങ്കിൽ എന്താ, വീട്ടിൽ ചെന്നാൽ ഇതിലല്ലേ ജീവിക്കുന്നത്?
0: ആ
1: സാറിന് അറിയാവോ, ഇതിനെയാണ് പെർഫെക്റ്റ് ഇമേജ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. സുനിത വീട്ടിലിരുന്ന് ഉപയോഗിക്കുന്നത് പുതിയ ജനറേറ്റീവ് ബ്യൂട്ടി AI 5.0 ഫിൽട്ടറുകളാണ്. തത്സമയം അവളുടെ മുഖത്തെ എല്ലുകളുടെ ഘടന മാറ്റാനും കണ്ണിൻ്റെ നിറം മാറ്റാനും ചർമ്മത്തിൻ്റെ നിറം മാറ്റാനും ഒക്കെ ഈ ആപ്പുകൾക്ക് കഴിയും. സ്കൂളിൽ ഇരിക്കുമ്പോഴും പിള്ളേർ ഇതൊക്കെ ആലോചിച്ചായിരിക്കും ഇരിക്കുന്നത് സാറേ.
0: എന്ത് മാറ്റാൻ? അല്ല, അവൾക്ക് എന്തിൻ്റെ കുറവാ ഉള്ളത്? ഈ പിള്ളേരിങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
2: അവിടെയാണ് പ്രശ്നം ദാസൻ സാറേ. ഈ പിള്ളേരുടെ വിചാരമൊക്കെ അവർക്ക് സൗന്ദര്യമില്ലെന്നാണ്. കഴിഞ്ഞ ആഴ്ച ഈ സുനിതയുണ്ടല്ലോ, എന്റെ മുന്നിൽ വന്ന് ഒരേ കരച്ചിലായിരുന്നു.
0: എന്തിന്?
2: അവൾക്ക് അവളുടെ മൂക്കിന്റെ ആകൃതി ഇഷ്ടമല്ല അത്രേ. ഇൻസ്റ്റാഗ്രാമിലെയും പിന്നെ ഈ പുതിയ മെറ്റാവരുടെയും ഓരോ ഇൻഫ്ലുവൻസർമാരുടെ മൂക്ക് കണ്ടിട്ട് അവക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നുന്നെന്ന്. എന്നിട്ട് അവൾ പറയുവാ, ടീച്ചറെ ഇത് നോക്കിയേ, എന്റെ ഈ മൂക്ക് വല്ലാതെ പരന്നതാണ്, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോകാൻ നാണക്കേടാണെന്ന്. എന്ത് ചെയ്യാനാണ് എന്റെ സാറേ? പിന്നെ സ്കൂളിൽ ഫോൺ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടേ അവൾ ആ മാഗസിനിലെ മോഡലുകളുമായിട്ടാണ് സ്വന്തം മുഖം താരതമ്യം ചെയ്ത് വിഷമിക്കുന്നത്.

0: ഉക്ക് പരന്നതാണെന്നോ? കേൾക്കാൻ കൊള്ളാം. അല്ല, ഈ പിള്ളേരൊക്കെ എന്തിനാ വെല്ലവിടെ ഒക്കെ മുഖം കണ്ടിട്ട് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്?
1: സാർ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. എന്താ സാർ ഇത് നോക്ക്, ഇത് 2026 ഒരു ടോപ്പ് ഇൻഫ്ലുവൻസർ ആണ്. ടാബില് നോക്ക് സാറേ, കോടിക്കണക്കിന് ആരാധകരുണ്ട്, കണ്ടില്ലേ?
0: ആ,
1: ഇതുപോലുള്ള ആൾക്കാരുടെ മൂക്കും കണ്ണും ഒക്കെ കണ്ടാണ് സുനിതയെ പോലുള്ളവർ വിഷമിക്കുന്നത്. നമുക്ക് സുനിതയോട് പറയാൻ പറ്റുന്നത് ഈ രൂപം ഭൂമിയിലേ ഇല്ല, ഇതൊരു വെർച്വൽ ഹ്യൂമൻ ആണ്. ലക്ഷക്കണക്കിന് ഡാറ്റ പോയിന്റുകൾ ഉപയോഗിച്ച് നമ്മുടെ നിർമ്മിത ബുദ്ധി, അതായത് AI ഡിസൈൻ ചെയ്ത ഒരു രൂപം. മനുഷ്യർക്കൊന്നും ഒരിക്കലും എത്താൻ പറ്റാത്ത പെർഫെക്ഷൻ. സുഷിരങ്ങളില്ലാത്ത ചർമ്മം, കൃത്യമായ അളവിലുള്ള താടി. ഇതൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആളുകൾ ഇതൊക്കെ കണ്ട് ഉള്ളതാണെന്ന് വിചാരിക്കും.
0: എന്റെ ദൈവമേ, ഇല്ലാത്തൊരാളെയാണോ ഈ പിള്ളേർ അനുകരിക്കുന്നത്? അല്ല, ഇതൊക്കെ നമ്മുടെ മക്കളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? പ്രകൃതി നൽകിയ ആ രൂപത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങ് പേടിയാകുന്നു. നമ്മളെന്താ യന്ത്രങ്ങളെ പോലെയാകാൻ ശ്രമിക്കുകയാണോ?
2: ദാസൻ സാറേ, ഇത് വല്ലാത്തൊരു ചക്രവ്യൂഹമാണ്. ഇതിനെ സൈക്കോളജിയിൽ സ്നാപ്ചാറ്റ് ഡിസ്മോർഫിയ, അല്ലെങ്കിൽ ഇപ്പോൾ AI ഡിസ്മോർഫിയ എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾ വീട്ടിലിരുന്ന് ഫോൺ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ആ ഡിജിറ്റൽ മാസ്കിനെയാണ് അവർ സ്നേഹിക്കുന്നത്. സ്കൂളിൽ വരുമ്പോൾ ആ മാസ്ക് അഴിച്ചു മാറ്റേണ്ടി വരുന്നു. ഫോൺ കയ്യിലില്ലാത്തപ്പോഴേ അവർക്ക് സൗന്ദര്യമില്ല എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥയാണ് അവർ അനുഭവിക്കുന്നത്. പല കുട്ടികളും ഇപ്പോൾ പ്ലാസ്റ്റിക് സർജന്മാരുടെ അടുത്ത് പോകുന്നത് തന്നെ അവരുടെ ഫിൽറ്ററിട്ട ഫോട്ടോകൾ കാണിച്ചുകൊണ്ടാണ്. ദാ, എനിക്ക് ഈ ഫോട്ടോയിൽ ആളെ പോലെ ആകണമെന്ന് പറഞ്ഞുകൊണ്ട്.
0: പ്ലാസ്റ്റിക് സർജറിയോ? നമ്മുടെ നാട്ടിലോ? ഈ കൊച്ചു പ്രായത്തിലോ? എന്റെ ശിവൻ സാറേ, നമ്മൾ എന്ത് അധ്യാപകരാ? ഇത് നോക്കി നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? അല്ല, ഈ വിദ്യയൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരെ നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും?
1: സാറേ, നമ്മൾ ഈ സ്കൂളിൽ ഫോൺ നിരോധിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. കുട്ടികൾ എന്തൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്ന അൽഗോരിതങ്ങൾ വളരെ കൗശലക്കാരാണ്. ആൻഡ് ടീച്ചർ പറഞ്ഞതുപോലെ, അവരൊരു ഫോട്ടോ എടുത്ത് വീട്ടിൽ വെച്ചൊരു ബ്യൂട്ടി ഫിൽറ്റർ ഉപയോഗിച്ചാൽ അടുത്ത നിമിഷം അവർക്ക് വരുന്ന സജഷൻ പ്ലാസ്റ്റിക് സർജറിയുടെയും സ്കിൻ ക്രീമുകളുടെയും പരസ്യമായിരിക്കും. നമ്മുടെയൊക്കെ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ വിറ്റ് കാശാക്കുകയാണ് ഈ വലിയ കമ്പനികൾ. അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം വരെ അവർ പണയപ്പെടുത്തുന്നു.
0: അപ്പോൾ സ്കൂളിലെ നിരോധനം കൊണ്ട് മാത്രം കാര്യമില്ലല്ലേ? ആ, അവരുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. നമുക്കൊക്കെ അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക?
2: അതിനെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യണം സാറേ. മഴ പെയ്യുന്നത് തടയുന്നതിനേക്കാൾ നല്ലതേ കുട പഠിക്കുന്നതാണ്. പുതിയ നിയമപ്രകാരം എഡിറ്റ് ചെയ്ത ചിത്രങ്ങളിൽ AI ലേബൽ വേണമെന്നുണ്ട്. പക്ഷേ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. നമുക്കൊരു പ്രായോഗികമായ വഴി ആലോചിക്കണം സാറേ. സാങ്കേതിക വിദ്യയുടെ പിന്നിലെ ചതിക്കുഴികൾ സ്കൂളിലെ IT ലാബ് വഴി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം.
1: എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് അടുത്ത ആഴ്ച സ്കൂൾ അസംബ്ലിയിൽ നമ്മുടെ വലിയ പ്രൊജക്ടർ സ്ക്രീൻ ഉപയോഗിച്ച് ഒരു തത്സമയ പരീക്ഷണം അങ്ങ് നടത്താം. സ്കൂളിലെ ക്യാമറയിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അതെങ്ങനെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ AI സോഫ്റ്റ്വെയർ വഴി മാറ്റപ്പെടുന്നതെന്ന് കാണിച്ചു കൊടുക്കാം. മുഖത്തെ ഓരോ അടയാളങ്ങളും മായ്ച്ചു കളയുന്നത് അവർ ലൈവായിട്ട് കാണട്ടെ.
0: അല്ല, അത് ആ കുട്ടി അപമാനിക്കുന്നത് പോലെ ആകില്ലേ? എല്ലാവരുടെയും മുന്നേ വെച്ച് അതിന്റെ ഫോട്ടോ മാറ്റുന്നത് ശരിയാണോ?
2: ഇല്ല സാറേ, നമുക്കൊരു വോളണ്ടിയറെ ഉപയോഗിച്ച് അത് ചെയ്യാം. ഒരുപക്ഷെ ശിവൻ സാറിന്റെ തന്നെ ഫോട്ടോ നമുക്ക് എടുക്കാം. സാറിന്റെ മുഖത്തെ ആ ചെറിയ പാടുകൾ എങ്ങനെ മാഞ്ഞു പോകുന്നെന്ന് കാണുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അവർ മത്സരിക്കുന്നത് ഒരു യന്ത്രത്തോടാണെന്ന്. ഡിജിറ്റൽ സാക്ഷരത എന്ന വെറും കമ്പ്യൂട്ടർ പഠിക്കലല്ല, സാങ്കേതിക വിദ്യയുടെ ചതി തിരിച്ചറിയൽ കൂടിയാണ്.
0: അത് കൊള്ളാം. അതോടൊപ്പം നമുക്കൊരു നോ ഫിൽറ്റർ ഡേ കൂടി അങ്ങ് ആവശ്യമല്ലോ. എല്ലാവരും തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ വരികയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു ദിവസം. ആന ടീച്ചറേ, സുനിതയോട് നമുക്ക് പ്രത്യേകം സംസാരിക്കണം. അവൾക്ക് അവളുടെ ആ മൂക്കിനോടുള്ള വെറുപ്പ് അതങ്ങ് മാറണം. അവളോട് നമുക്ക് പറയാം, മോളെ, നിന്റെ ആ മൂക്കിൻ്റെ വശത്തുള്ള ചെറിയ പാട് നീ വീണപ്പോൾ ഉണ്ടായതാകാം, പക്ഷെ അത് നിന്റെ കഥയാണ്, അതങ്ങനെ മായ്ച്ചു കളയാനുള്ളതല്ല.
1: സാറേ, നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ചലഞ്ച് ബീയിങ് റിയൽ എന്നതാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥമായി ഇരിക്കുക. നമ്മളെ പോലെ തന്നെ

0: ചുരുക്കത്തിൽ അസംബ്ലിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിക്കാം. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, ഞാൻ ഡിജിറ്റൽ നുണകളിൽ വിശ്വസിക്കില്ല, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്ക് വേണ്ടി സ്വന്തം വ്യക്തിത്വം പണയം വയ്ക്കില്ലെന്ന് അവർ തീരുമാനിക്കട്ടെ. ഫോണില്ലാത്ത സമയങ്ങൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും സംസാരിക്കാനും യഥാർത്ഥ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനുമുള്ള അവസരമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ.
1: ശരിയാണ് സാറേ. ഇതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന ഹോർമോണിനെ കുറിച്ചും അതെങ്ങനെയാണ് ലഹരിയായി മാറുന്നതെന്നും എല്ലാം നമുക്ക് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഓരോ ലൈക്കും കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നത് താൽക്കാലിക സന്തോഷം മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിവ് അവർക്കുണ്ടാവണം. പിന്നീട് ആലോചിക്കുമ്പോൾ പലപ്പോഴും ഈ ലൈക്ക് അവർക്ക് പെട്ടെന്ന് ഡോപ്പമിൻ റഷ് ഉണ്ടാവുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് വലിയൊരു ശൂന്യതയിലേക്കാണ് അവരെ നയിക്കുന്നതെന്ന് അവർ തീർച്ചയായിട്ടും തിരിച്ചറിയണം. ലൈക്ക് കുറയുമ്പോൾ വിഷമിക്കാനുള്ളതല്ല ജീവിതമെന്ന് അവർ പഠിക്കണം.
2: എനിക്കിപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അധ്യാപകരെ വെറുതെ ഇങ്ങനെ പുസ്തകം പഠിപ്പിച്ചാൽ പോരാ, ഈ ഡിജിറ്റൽ യുഗത്തിലെ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുകയും വേണം. ശിവൻ സാറേ, ആ പ്രോഗ്രാമിന് നമുക്കൊരു പേര് നൽകിയാലോ? മായ മാറട്ടെ, മനം തെളിയട്ടെ.
0: പേരൊക്കെ നമുക്ക് പിള്ളേരോട് ചോദിച്ചിട്ട് പിന്നീടാ സാറേ, പക്ഷെ ഐഡിയ കൊള്ളാം. ഞാൻ ഇപ്പോൾ തന്നെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി തുടങ്ങാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ഫിൽറ്ററുകളില്ലാത്ത മുഖങ്ങളും മായം കലരാത്ത മനസ്സുകളുമാണ്. സമ്മതിച്ചു. IT എന്നാൽ വെറും കോഡിംഗ് മാത്രമല്ല, മനുഷ്യത്വത്തെ സംരക്ഷിക്കൽ കൂടിയാണെന്ന് ഞാൻ പിള്ളേരെ പഠിപ്പിക്കും.
1: ശരിയാണ് സാറേ, നമുക്ക് ഈ പ്രോജക്റ്റ് ഉടനെ തന്നെ തുടങ്ങണം. നമ്മുടെ കുട്ടികളെ ഈ ഡിജിറ്റൽ തടവറയിൽ നിന്ന് തീർച്ചയായിട്ടും മോചിപ്പിക്കണം. അവരുടെ ആത്മവിശ്വാസം ഫിൽറ്ററുകളിൽ നിന്നല്ല, അവരുടെ കഴിവുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം.
2: നോക്കിയേ, സുനിത ആ മാഗസിൻ അടച്ചു വെച്ചു. അവൾ അവളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചത് ആ ഒന്നിച്ചെന്ന് ചിരിക്കുന്നു. ആ നിമിഷം ആ മുഖത്തെ തെളിച്ചം, അതാണ് യഥാർത്ഥ സൗന്ദര്യം. അതൊരേക്ക് നൽകാൻ കഴിയത്തില്ല.
0: സത്യം സാറേ, പിക്സലുകളേക്കാൾ വലുതാണ് ശ്വസിക്കുന്ന മനുഷ്യർ എന്ന് അവരെ തിരിച്ചറിയുന്ന കാലം വരും. അതിന് നമ്മുടെ പരിപാടി ഒരു നിമിത്തമാവട്ടെ.
2: അതെ.
3: വിട പറയാം ഫിൽറ്ററുകളോട്. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സന്ദീപ് സുരേഷ്, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്. ഇന്റർവെൽ. ആരണ്യ കേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ആദ്യം മോഹനരാഗത്തിൽ ദേവമുകുന്ദ എന്ന് തുടങ്ങുന്ന കുഞ്ചൻ നമ്പ്യാർ കൃതി കേൾക്കാം. ആദ്യതാളം

ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ഇനി കരുണാജലരാസേ, രാഗം ഖരഹരപ്രിയ, ആദ്യതാളം കെ സി കേശവപിള്ള രചിച്ചത്.

അവസാനമായി ധന്യാസി രാഗത്തിൽ കുളിർമതിവദനെ എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

0: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം തിരുവനന്തപുരം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. പാടിയത് പന്തളം എസ് നവീൻ, വയലിൻ ശ്രീ ഉടുപ്പി എസ് ശ്രീജിത്ത്, മൃദംഗം ശ്രീ ചേർത്തല ജി കൃഷ്ണകുമാർ, ഘടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം.

ഒരു ഗാനം കൂടി. കണ്ണെഴുതി പൊട്ടംതൊട്ട് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം.
1: ആദിവ്യാധികളെന്ന് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പലരും ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആദി പിടിക്കാറുണ്ട്. ആദി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു എരിച്ചിലാണ്. അനാരോഗ്യവും വിനാശകാരിയുമായ മാനസികാവസ്ഥയാണ് ആദി. പലർക്കും ജന്മനാ ലഭിച്ചതല്ല, വളരെ കാലം കൊണ്ട് ആർജിച്ചെടുത്തതാണ്. ഓരോ മനുഷ്യൻ്റെയും വിനാശം ഭയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന സൂക്ഷ്മവും അപകടകാരിയുമായ ഒരു രോഗം തന്നെയാണ് ആദി എന്ന് വൈദ്യശാസ്ത്രവും പറയുന്നു. പുറത്തു കളയാതെ മനസ്സിൽ അടുക്കി വെച്ച ഉത്കണ്ഠകളുടെ കൂമ്പാരം നിറയുമ്പോൾ അത് രോഗാവസ്ഥയിലേക്ക് മാറുന്നു. സ്ട്രെസ് എന്ന വാക്കിൽ പറയുന്ന ശാരീരിക മാനസിക ക്ലേശം എന്നതും ഇതുതന്നെയാണ്. വ്യക്തികളുടെ ഉള്ളറകളിലേക്ക് പടർന്നു കയറുന്ന ഇത്തിക്കണ്ണികൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും നുള്ളിയെടുത്ത് പുറത്തു കളയുവാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ആദി പിടിച്ചവരിലാണ് അധികവും വാദരോഗം വരുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. പിന്നെയും ധാരാളം കാരണങ്ങളുണ്ട്. സാമ്പത്തിക തകർച്ച അനുഭവപ്പെടുമ്പോഴും ആദി വരാറുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത, കുട്ടികളുടെ സ്വഭാവത്തിലും പഠനകാര്യങ്ങളിലുമുള്ള ഉത്കണ്ഠ, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് മക്കൾ എത്താതെ ഇരിക്കുക, പഠിക്കാൻ പോയ കുട്ടികൾ ആണായാലും പെണ്ണായാലും സമയത്ത് തിരികെ എത്താതിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾ ആദി പിടിക്കും. നെഗറ്റീവ് ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും. നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ ആദി എന്ന മഹാവ്യാധിക്ക് കാരണമാണ്. ആദി കൂടുതലുള്ളവർക്ക് ആയുസ് കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. ആദികളെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ധാരാളം വഴികളുണ്ട്. അതിലാദ്യത്തേത് അടിയുറച്ച ഈശ്വരവിശ്വാസമാണ്. പിന്നെ ഉത്തരവാദിത്വത്തോടെ ജീവിതം നയിക്കുന്നവർ, എല്ലാത്തിലും മിതത്വം പാലിക്കുന്നവർ, ലളിതമായി ഭക്ഷണം കഴിക്കുന്നവർ, മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ നേരം പോക്കുകൾ പറയുന്നവർ, നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്നവർ, മരണത്തെ ഭയമില്ലാത്തവർ, ശുഭചിന്തയോടെ എന്തിനേയും നേരിടുന്നവർ, സദാസമയവും ശാന്തിയും സമാധാനവും കാംക്ഷിക്കുന്നവർ, ഇവരെല്ലാം തന്നെ ഒരു പരിധിവരെ ആദിവ്യാധികളിൽ നിന്നും മുക്തരാണ്. ഭയം മനസ്സിനെ സ്വാധീനിക്കുമെന്നതുപോലെ തന്നെ ഹൃദയത്തെയും തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ശരീര കോശങ്ങളെയും വരെ ബാധിക്കുമെന്ന് പറയപ്പെടുന്നു. ആകുലതകളെ ഒഴിവാക്കുന്നതിന് എല്ലാ ദിവസവും മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ ഭാരരഹിതമാക്കുക. ഇന്നേ വരെയുള്ള എല്ലാ പ്രയാസങ്ങളും മാറി എന്ന് ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നാൽ പിറ്റേ പ്രഭാതം നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും. ലൈഫിന് ഗ്യാരണ്ടി ഇല്ലല്ലോ ഉറപ്പിച്ചു പറയാൻ. ഭയജനകമായ ചിന്തകളെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞില്ലെങ്കിൽ മനസ്സിലത് കട്ടപിടിച്ച് കിടക്കുകയും അവിടേക്ക് പിന്നെ ആത്മധൈര്യത്തിൻ്റെയും ആത്മീയ ശക്തികളുടെയും പ്രവേശനത്തെ തടയപ്പെടും. സംഭവിക്കാത്ത പ്രശ്നങ്ങളെ ഭാവനയിൽ കണ്ട് വേവലാതിപ്പെടുന്നവരുമുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വാഹനം അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിക്കാതെ സുഖമായി യാത്ര തരും എന്ന് വിശ്വസിക്കണം. ഉപബോധ മനസ്സിനെ ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. പ്രതീക്ഷയുള്ള മനുഷ്യരുമായി സൗഹൃദം ഉണ്ടാക്കുക. അവർ നല്ല ഉപദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. മനസ്സിനെ പുതിയ ചിന്തകളിലൂടെ ആശയങ്ങളിലൂടെയും പുതുക്കിക്കൊണ്ടിരിക്കണം. നിറഞ്ഞ കുടത്തിലേക്ക് വീണ്ടും വെള്ളമൊഴിക്കുമ്പോൾ തുളുമ്പിപ്പോകാറുണ്ട്. ഒഴിക്കുന്ന വെള്ളമല്ല പുറത്തേക്ക് വരുന്നത്, അകത്ത് കിടന്നിരുന്നതാണ്. അതുപോലെ തന്നെയാണ് ചിന്തകളും. പഴയ ചിന്തകളെ മാറ്റി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ക്രിയാത്മക ചിന്തകളാൽ നിറച്ചുകൊണ്ടിരുന്നാൽ ആദിവ്യാധികൾക്ക് കുറവുണ്ടാവും. ജീവിതത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് എല്ലാം ശരിയാകുമെന്ന മനോഭാവവും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് ഉള്ളിലേക്ക് ഇരച്ചു കയറി വരുന്ന വൈഷമ്യങ്ങളെ തുടക്കത്തിലേക്ക് കീഴ്പ്പെടുത്താൻ കഴിയണം. പ്രയാസങ്ങളുടെയും പരാജയങ്ങളുടെയും മനോചിത്രങ്ങൾ താലോലിക്കരുത്. പകരം തൻ്റെ ശക്തിയും ഈശ്വരാനുഗ്രഹവും എപ്പോഴും തൻ്റെ കൂടെ നേട്ടങ്ങളായി ഉണ്ടാകും. അതൊരു നിര തന്നെ തന്നെ ഉയർച്ചയ്ക്കായി കൂടെയുണ്ടെന്ന് സങ്കല്പിച്ച് മുന്നേറുക. അതാണ് ആദിവ്യാധികളെ അകറ്റാനുള്ള പരിഹാരം.

അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. ഹാഫിസ് PH അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിക്കുന്നു.